0: വചനങ്ങളിലൂടെ.
1: പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അതിനിടയിൽ നിൽക്കുന്നവനെയും ദൈവം വെറുക്കുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. നല്ലൊരു മോർണിംഗ് ആണിത്. അപ്പൊ ഈ മോർണിംഗിൽ കൂടി എത്തിയത് ഞാൻ ചച്ചു. എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എങ്ങനെയാണ് നല്ല ദിവസങ്ങൾ ഉണ്ടാവുന്നത്? ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഒരു ദിവസം തുടങ്ങുന്നത്. ഇപ്പൊ ചിലർക്ക് ഫോൺ എടുത്തുകൊണ്ടായിരിക്കും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്, ചിലർ അങ്ങനെയല്ല, രാവിലെ ഫോൺ നോക്കുകയേയില്ല, എന്നിട്ട് ഓഫീസിൽ പോകാൻ നേരത്ത് മാത്രമായിരിക്കും ഫോൺ എടുക്കുന്നത്. ചിലർക്കാണെങ്കിൽ സ്വന്തം മുഖം കണ്ണാടിയിൽ കണ്ടുകൊണ്ടായിരിക്കും ആദ്യത്തെ ആ ഒരു ഡേ, അതായത് ഈ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലർ കൈകൾ നോക്കിയിട്ടായിരിക്കും. ചിലർക്ക് രാവിലെ എന്ന് പറയുമ്പോൾ ഒരു നല്ല ചൂട് ചായ കിട്ടണം. അങ്ങനെയാണോ? എന്താണ് രാവിലത്തെ പൊതുവെയുള്ള ശീലം? നല്ല ചൂട് ചായ നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ പോലെയാണെന്ന് പറയും. ദിവസം മുഴുവൻ നല്ല ചൂട് തരും, അല്ലാതെ ഇങ്ങനെ തണുത്തിട്ടിരിക്കാൻ പാടില്ല. നല്ല ചൂടുള്ള ചിന്തകളായിരിക്കണം നമുക്ക്. അപ്പോഴാണ് ജീവിതത്തിന് മൊത്തം ഒരു എനർജി ഉണ്ടാവുള്ളൂ. ഓരോ ദിവസവും എനർജി ഉണ്ടാകുമ്പോൾ അത് കൂട്ടി കൂട്ടി കൂട്ടി വെച്ചിട്ടാണ് നമ്മുടെ ലൈഫ് മൊത്തം ആ എനർജി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പം നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു ദിവസം തന്നെ ഇന്ന് എല്ലാവർക്കും ഉണ്ടാവട്ടെ. സ്റ്റേ ട്യൂൺഡ്.

ഇപ്പോഴത്തെ വൈബ് അതെങ്ങനെയാ മനസ്സിലാവുക? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം കേട്ടൊരു വാക്കായിരുന്നു തന്ത വൈബ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളാണെങ്കിലും എന്തെങ്കിലും ഒരു ഉടക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യേ നീയും തന്ത വൈബ് ആയോ എന്ന് ചോദിക്കും. അതായത് നമ്മൾക്ക് മറ്റുള്ളവരോടുകൂടി ചേർന്ന് പോകാൻ പറ്റുന്നില്ല, നമ്മളൊരു ഓഡ്ബൺ പോലെ ആയിട്ട് അവരുടെ ചിന്തകൾക്കൊപ്പം നമ്മൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് തന്ത വൈബ് ആയോ എന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ജനറേഷൻ ജെൻസി കുട്ടികൾ അല്ലെങ്കിൽ ആൽഫ കുട്ടികൾ എന്നൊക്കെ പറയുന്നത് അത്രയും ഫോർവേഡായിട്ട് ചിന്തിക്കുന്നു. അപ്പൊ അതിൻ്റെ പുറകിലുള്ള ജനറേഷൻ അത്രത്തോളം ആവുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെയുള്ള പേരുകളൊക്കെ വരുന്നത്. ശരിക്കും വൈബ് എന്ന് പറയുമ്പോൾ ഓരോ കാലഘട്ടത്തിലും അവരവർക്ക് ഓരോ വൈബുണ്ട്. ഇപ്പോൾ 40 വയസ്സുള്ള ഒരാൾക്ക് അവരുടെ യുവത്വത്തിൽ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഇന്ന് 60 വയസ്സുള്ള ആൾക്ക് അയാളുടെ യുവത്വത്തിൽ ഒരു വൈബ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് 20 വയസ്സുള്ള കുട്ടിക്കും ആ കുട്ടിക്ക് ഈ പ്രായത്തിൽ ഒരു വൈബുണ്ട്. അപ്പൊ വൈബ് എന്ന് പറയുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിൽ, അത് 20 വയസ്സുള്ള കുട്ടിക്കും ആ കുട്ടിക്ക് ഈ പ്രായത്തിൽ ഒരു വൈബുണ്ട്. അപ്പൊ വൈബ് എന്ന് പറയുമ്പോൾ ഓരോ കാലഘട്ടത്തിലും

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനുമാണ്. കൂടെയുള്ളത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മൾക്ക് ആര് പറയുന്നതും മനസ്സിലാകുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നെപ്പോഴും തോന്നിയിട്ടുണ്ടോ? നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നു, പക്ഷെ എനിക്കെന്തോ അവരുടെ ചിന്തകൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡൈജസ്റ്റ് ആവുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും. ചിലർക്ക് അങ്ങനെയല്ല കേട്ടോ, അവർ പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിന്തകളായിരിക്കും നമുക്ക്. ചില ആൾക്കാർക്ക് പഴഞ്ചൻ സ്വഭാവമായിരിക്കും, ചിന്താഗതി ആയിരിക്കും. ചിലർക്ക് അങ്ങനെ ആയിരിക്കില്ല, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം നമ്മൾക്കൊരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ചിന്താഗതികളും മാറ്റം വരുത്തണം. അത് മാറ്റം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പുറകിലായി പോകും. നമുക്ക് മുന്നോട്ടാണല്ലോ പോകേണ്ടത്, നമ്മൾ പിന്നോട്ടല്ല സഞ്ചരിക്കേണ്ടത്. നമ്മുടെ ലൈഫും മുന്നോട്ടാണ് പോകുന്നത്. എന്ത് ടെക്നോളജിയാണ് ഇന്നുള്ളത്, അതിനൊപ്പമാണ് നമ്മുടെ ലൈഫ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മാത്രം പുറകിലേക്ക് പോകാനായിട്ട് പാടില്ല. ഈ നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്നൊക്കെയുള്ള ചൊല്ലൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ഓടുമ്പോൾ നോക്കുക, നമ്മുടെ വഴിയിൽ കൂടി തന്നെയാണോ നമ്മൾ ഓടുന്നത്? നമുക്ക് വഴി മാറി പോവാൻ പാടില്ല. അല്ലാതെ ഈ കാലഘട്ടത്തിലെ ടെക്നോളജിയുടെ കൂടെ ഓടാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അതാണ് സത്യം. എനിവേ, കേട്ടുകൊണ്ടിരിക്കുക ഇത് റേഡിയോ സിനിമ.

നമ്മുടെ കൂടെ എന്തിനും കട്ടിക്ക് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങനെയല്ല എന്ന് കാണുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ റിയാക്ഷൻ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനുമാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമുക്ക് അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, നമ്മുടെ കൂടെ എന്തിനും നല്ല ചങ്സ് ആയിട്ട് കൂടെ നിൽക്കുന്നുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ സിബ്ലിങ്സ് ആയിരിക്കും അങ്ങനെ, ചിലപ്പോൾ നമ്മുടെ പേരൻസ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൊലീഗ്സ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ കൂടെ എന്തിനും നമ്മുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് എന്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാകും. അപ്പം നമ്മൾ എന്താ വിചാരിക്കുക, ഓക്കെ അവർ നമ്മൾക്ക് എന്താണോ തരുന്നത് അത് തന്നെയാണല്ലോ നമ്മൾ അവർക്കും തിരിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് നമ്മളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മളും വിചാരിക്കും, കാരണം നമ്മൾക്ക് അവരത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പക്ഷേ ഒരു സമയത്ത് അവർ നമ്മളെ മാറ്റി നിർത്തുന്നു, എന്നിട്ട് നമ്മുടെ സ്ഥാനത്തേക്ക് മറ്റൊരാൾ കടന്നു വരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് എന്തായിരിക്കും തോന്നുക? ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ കൂടി നമുക്ക് ഇത്തിരി വിഷമം തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഈ പ്രയോറിറ്റി എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അത് മാറിപ്പോകുമ്പോൾ നമുക്ക് ഇത്തിരി വിഷമം ഉണ്ടാകും. പക്ഷേ ഒരാളുടെ പ്രയോറിറ്റിയിൽ അവസാനിക്കുന്നതല്ല നമ്മുടെ ഒന്ന് ലൈഫ്. അതുകൊണ്ട് പ്രയോറിറ്റീസ് അവർ മാറ്റിക്കോട്ടെ, നമ്മൾക്കത് മനസ്സിലാക്കാൻ സാധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും സ്വന്തം വഴികളാണ്, സ്വന്തം പ്രതീക്ഷകളാണ്, സ്വപ്നങ്ങളാണ് മനസ്സിലാക്കാൻ കൂടുതൽ സാധിക്കേണ്ടത്. അപ്പൊ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ. അപ്പൊ സ്റ്റേ ട്യൂൺഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
4: And Lulu, hypermarkets, supermarkets, and department stores, where the world comes to shop.

ലൂക്ക മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ സുപ്രഭാതം, എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. നമ്മളുടെ യാത്ര നമ്മൾ ഒരുമിച്ചതാ സ്റ്റാർട്ട് ചെയ്യാണ്. May 24 ആയിട്ടോ, എത്ര സ്പീഡിലാണ് ദിവസങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അങ്ങനെ വീണ്ടും ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ആഴ്ചയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞായറാഴ്ച ദിവസമാണ്, എല്ലാവർക്കും നല്ലൊരു ദിവസമായിട്ട് ഇന്നത്തെ ഡേ മാറട്ടെ എന്നുള്ള നല്ലൊരു വിഷസിലാണ് നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞാനൊരു പോസ്റ്റ് വായിച്ചപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. അതപ്പോൾ ആദ്യം നിങ്ങളുടെ അടുത്ത് തന്നെ അങ്ങ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് നമ്മുടെ ലൈഫിൽ എന്തുകൊണ്ടാണ് നമുക്കൊരു അടുക്കും ചുറ്റോടും കൂടി ചിലപ്പം പോകാൻ പറ്റാത്തത്? യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം സമയത്തിൻ്റെ കുറവ് മാത്രമല്ല, മറിച്ച് നമ്മളുടെ ലൈഫിൽ കൃത്യമായിട്ടൊരു സിസ്റ്റം ഇല്ലാത്തതാണ് എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അതായത് മോട്ടിവേഷൻ ചിലപ്പം ചില സമയത്തൊക്കെ ചെറിയൊരു താൽക്കാലികമായിട്ടുള്ള സംഭവമാണ്, പക്ഷേ ഒരു സിസ്റ്റം നിങ്ങളെ സ്ഥിരതയോടുകൂടി മുന്നോട്ട് നയിക്കും. നമ്മളൊരു ഒരു റൂട്ടിൽ പോവുകയാണെങ്കിൽ അതേ റൂട്ട് പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതായത് വിജയിക്കാൻ വേണ്ട ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ആ സിസ്റ്റം ഒന്ന് ശരിയാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് പ്ലാനിംഗ് ആണ്. ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ ജോലികൾ വേഗത്തിൽ തീർക്കാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ മാക്സിമം നമ്മളെക്കൊണ്ട് പറ്റുന്ന വേഗത്തിൽ നമ്മുടെ ജോലി നമുക്ക് തീർക്കാൻ പറ്റും. മനസ്സിലൊരു പ്ലാനിങ്, ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ, വ്യക്തമായിട്ടുള്ളൊരു ക്ലിയർ പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൽ കണ്ടൊരു കൗതുകം ഉള്ള കാര്യം ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് കേട്ടോ. പരിസരം മാറ്റുക എന്നുള്ളതാണ്. അതായത് കൂടുതൽ വെള്ളം കുടിക്കാനായിട്ട് വെള്ളക്കുപ്പി അടുത്ത് വയ്ക്കുക, നേരത്തെ എഴുന്നേൽക്കാനായിട്ട് അലാം ദൂരത്ത് വയ്ക്കുക എന്ന് പറയുന്നത്. അലാം ദൂരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ആ ഒരു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കുറച്ച് ദൂരത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതങ്ങട് മാറിക്കിട്ടുമല്ലോ. അപ്പോൾ അലാം ദൂരെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഉണരും എന്നുള്ള ഒരു തിയറിയാണത് കേട്ടോ. ചിലർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിറ്റേന്നത്തെ വർക്കൗട്ട് മുടങ്ങാതിരിക്കാനായിട്ട് വസ്ത്രങ്ങളൊക്കെ തലേന്ന് തന്നെ റെഡിയാക്കി വെക്കുക. ഇങ്ങനെയൊരു ഡിസിപ്ലിനായ അല്ലെങ്കിൽ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫിൽ നമ്മൾ മുന്നേറുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു മികച്ച തുടക്കത്തിലേക്ക് ഓരോ ദിവസവും നമുക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ദിവസവും പുതിയ തുടക്കങ്ങളിലേക്കുള്ള ഒരു ലൈഫായിട്ട് നമ്മുടെ മാറട്ടെ എന്നുള്ള കാര്യം കൂടി ഷെയർ ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോവുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ നമ്മൾ വരുന്നതായിരിക്കും. കൂടെ നിങ്ങളുടെ മെസ്സേജുകൾക്കായിട്ട് വെയിറ്റിംഗ് ആണ്. 5000 എന്ന നമ്പറിലേക്ക് അവശേഷങ്ങളൊക്കെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു ചിന്ന ബ്രേക്ക്.

0: നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: This is Morning Safari.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
4: ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

ക്രോണിക് ബാച്ചിലർ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയിൽ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളുടെ ഒരു സ്പെഷ്യൽ ടൈമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. എല്ലാവരുടെയും നല്ല മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. ഞാൻ ആ മെസ്സേജിലേക്കൊക്കെ വരുന്നതായിരിക്കും. അതിന് മുൻപ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. May 24 എന്ന് പറയുന്നത് ബ്രദേഴ്സ് ഡേ ആണ്. അപ്പോൾ ബ്രദേഴ്സ് ഡേ ആകുമ്പോൾ ഒരു ചെറിയ ചോദ്യം, നിങ്ങളുടെ സഹോദരന്മാരുടെ പേരുകൾ അല്ലെങ്കിൽ സഹോദരൻ്റെ പേരുകൾ നിങ്ങൾക്കിപ്പോൾ അയക്കാം, നിങ്ങളുടെ ബ്രദറിൻ്റെ പേര് എന്താണെന്നുള്ളത് ഒന്ന് അയച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം ഇന്ന് ബ്രദേഴ്സ് ഡേ അല്ലേ, അപ്പോൾ ആ ദിവസത്തിൽ ആ ഒരു സന്തോഷം കൂടെ നമുക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ബ്രദറിൻ്റെ പേര്, അത് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ തന്നെ അയക്കാം കേട്ടോ. ഇന്ന് അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല, കാരണം എല്ലാവർക്കും അയക്കാവുന്ന ഒരു കാര്യമാണല്ലോ. നിങ്ങളുടെ ബ്രദറിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഇന്ന് ബ്രദേഴ്സ് ഡേ ആണ്, അപ്പോൾ അവർക്കുള്ളൊരു നല്ല വിഷസ് കൂടെ കൊടുക്കുക കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജുകളൊക്കെ പെട്ടെന്ന് പോരട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് ഞാൻ പോവുകയാണ്. അതിനുശേഷം തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ഇന്ന് ബ്രദേഴ്സ് ഡേ ആണ്, അപ്പോൾ നിങ്ങളുടെ ബ്രദറിൻ്റെ പേര് എന്താണ് എന്നുള്ള ഒരു സിമ്പിൾ കാര്യം ഈ ടൈമിൽ ചോദിക്കാനായിട്ടുണ്ട്. അതിന് കൂട്ടത്തിൽ അവർക്കൊരു നല്ല വിഷസൊക്കെ പാസ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അതുകൂടി മെസ്സേജിലൊന്ന് അയക്കാം കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ടിലേക്ക് എത്താനായിട്ട് പോകുന്നത്. കൂടെ തന്നെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും വളരെ സ്പെഷ്യലായ ഒരു ബർത്ത്ഡേ വിഷസൊക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് അയക്കാവുന്ന സമയമാണ് കേട്ടോ. സെയിം നമ്പറിലേക്ക് 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ വിഷസ് കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. സത്യമേവ ജയതേ മൂവിയിലെ പാട്ടാണ്, ദാസേട്ടൻ്റെ മനോഹരമായ ശബ്ദം.

0: ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
1: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
0: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ്. ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
2: ലുലു, where the world comes to shop.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Hi everyone, this is Ranjan Raj. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച് മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 28 minutes ആട്ടോ. എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. കാരണം ഇന്ന് ബ്രദേഴ്സ് ഡേ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ബ്രദറിൻ്റെ പേരെന്താണ്, ആൾക്കുള്ളൊരു നല്ല വിഷസൊക്കെ കൊടുക്കാം എന്ന് കൂടി പറഞ്ഞു വരുന്ന സമയമാണ് കേട്ടോ. അപ്പം ഞാൻ നേരെ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് ആദ്യം ഒന്ന് വരികയാണ്. ഒത്തിരി പേരുടെ സ്പെഷ്യൽ വിഷസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു സൈഡിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട സിസ്റ്റം ഒന്ന് പണിമുടക്കിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പതുക്കെയായിരിക്കും ഞാൻ മെസ്സേജുകളിലേക്ക് വരിക കേട്ടോ. ഒരു മുൻകൂറായിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മുരളി അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. വിനയത്തോടെയും സേവനഭാവത്തോടെയും ചെയ്യുന്ന സത്കർമ്മങ്ങളാണ് ഒരാളെ ശ്രേഷ്ഠനാക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നവരെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു മെസ്സേജാണ് എത്തിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ടു ഓൾ റേഡിയോസ് ആൻഡ് ഓൾ ലിസണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രു എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വെരി വെരി ഗുഡ് മോർണിംഗ് സ്പെഷ്യലി പറയുന്നു. അമ്മയെ കുട്ടിയും ഐനയും ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടീസാണ്. അപ്പോൾ അവരുടെ ഫോട്ടോസും അയച്ചു തന്നിട്ടുണ്ട്. അവർക്ക് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ആജ കൈരളി അദ്ദേഹത്തിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് ഉണ്ട്. വിശ്വാസം എന്നത് ചെറിയ വാക്കാണ്, അത് വായിക്കാൻ ഒരു നിമിഷം മതി, ചിന്തിക്കാൻ ഒരു മിനിറ്റും, മനസ്സിലാക്കാൻ ഒരു ദിവസവും മതിയാകും. പക്ഷെ അത് തെളിയിക്കുവാനും നേടിയെടുക്കാനും ഒരു ജീവിതം തന്നെ മതിയാകില്ല എന്ന് പറഞ്ഞിട്ട് വിശ്വാസം എന്നതിൻ്റെ ട്രസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യത്തെയാണ് ആളിങ്ങനെ മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇഷാനിക്കുട്ടി ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ്. പ്രഭു മാടമ്പിക്കാട്ടിൽ ജോയിൻ ചെയ്യുന്നു. ജസ്റ്റേജി സുഖമാണോ എന്ന് വയ്ക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു ജസ്റ്റേജി. നെക്സ്റ്റ് ജിസൽ ആൻഡ് ജിയാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അവർക്ക് നല്ലൊരു മോർണിംഗ്, എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. രാജേഷ് മട്ടങ്കിൽ ജോയിൻ ചെയ്യുന്നു. വിജയൻ ആർ എസ് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മുഴുവൻ എനിക്ക് ഒറ്റയടിക്ക് അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു. പ്രദീപിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് റിയാസ് ആണ്. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഫ്രം തനീഷ്, റയാൻ, ഗൗരി, റിനു, റയ. എല്ലാവരുടെയും വകയാണ് ആ ഒരു ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് തിരിച്ചും പറയുന്നു കേട്ടോ. നൂഹും നൌഫലും ജോയിൻ ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ലൊരു മോർണിംഗ്. ഷബീർ ജിലാനി അദ്ദേഹത്തിൻ്റെ മോർണിംഗ് കോട്ടും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് സജീർ ബഷീറാണ് മെസ്സേജ് ചെയ്യുന്നത്. ബ്രദറിൻ്റെ പേര് സജീവൻ എന്നാണോ ഉദ്ദേശിച്ചത്? സജീവൻ എന്നാണ് എനിക്ക് മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. സാവിയോ ജോൺ ജോസഫ് ജോയിൻ ചെയ്യുന്നു. ബൈ സാവിയോ, ഇസബൽ ആൻഡ് ഇവാന എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ജോസഫിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ്. അങ്കിതും അർപ്പിതും ജോയിൻ ചെയ്യുന്നു. അർപ്പിതിൻ്റെ പേരൊന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ അയച്ചിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ദിവസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വെച്ചിട്ടായിരിക്കാം തീർച്ചയായിട്ടും. നെക്സ്റ്റ് കെവിൻ ആൻഡ് എഡ്വിൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ബ്രദേഴ്സാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ബ്രദേഴ്സ് ഡേ വിഷസ് സ്പെഷ്യലി നമ്മൾ പറയുന്നു. സോജു ആൻഡ് സോണി ആ ഫാമിലിക്ക് നമ്മളുടെ ഒരു മോർണിംഗ് ആൻഡ് ഒരു നല്ല ഡേ നമ്മൾ വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഇനി ബാക്കിയുള്ളവരുടെ മെസ്സേജുകളിലേക്ക് നമ്മൾ വേഗത്തിൽ വരുന്നതായിരിക്കും. അതിന് മുൻപായിട്ട് ഞാൻ അടുത്ത പാട്ട് കൂടി നിങ്ങൾക്ക് തരാമെന്ന് കരുതുകയാണ് കേട്ടോ. കാരണം ഇത് ഇച്ചിരി ഇനി പതുക്കെ വരുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു സ്പീഡിലേക്ക് അങ്ങോട്ട് എത്താനായിട്ട് പറ്റുന്നില്ല എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക്. മാക്സിമം ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അൻസബ് എത്തിയിട്ടുണ്ട്. ആദം ബിൻ അൻസബ്, ഐഷ മഖ്ദൂം, ഇസാഫ്സൽ, ഐസാഫ്സൽ അവർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഉമേഷ് ആണ്. ഹാപ്പി ബ്രദേഴ്സ് ഡേ. പ്ലീസ് വിഷ് മൈ ബ്രോസ് പ്രമോദ് ആൻഡ് ഉണ്ണികൃഷ്ണൻ. ബോത്ത് ആർ ഇൻ യു എയിലാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഉമേഷ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. പ്രമോദിനും ഉണ്ണികൃഷ്ണനും സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസ് കൊടുക്കുന്നു എന്ന് പറയുന്നു. ബ്രിജിൻ ആൻഡ്രിയ ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമ്മുടെ സൂര്യദർശ് ആണ് എത്തിയിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് സൂര്യദർശ്. ജാസ്ലിൻ ഓസ്റ്റിൻ അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹാപ്പി ബ്രദേഴ്സ് ഡേ ഒക്കെ പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ്. ഗുഡ് മോർണിംഗ്, പ്ലീസ് വിഷ് എ സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് ടു ഓൾ റേഡിയോസ് ആൻഡ് ഓൾ ലിസണേഴ്സ് ഫ്രം ജാസ്ലിൻ ഓസ്റ്റിൻ ആൻഡ് ജോവ്ലിൻ. ജോയിൻ ചെയ്യുന്നുണ്ട്. ഹാപ്പി ബ്രദേഴ്സ് ഡേ ഓസ്റ്റിൻ, യു മേക്ക് അവർ ലൈഫ് സോ ഹാപ്പി വിത്ത് യുവർ നോട്ടിനെസ്. ഓഹോ, അടിപൊളി. ഓക്കെ, അപ്പോൾ ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്, വി ഓൾ ലവ് യു സോ മച്ച് ഫ്രം അപ്പ, മമ്മ, മിമ്മി ആൻഡ് മിയ എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ട് ഓസ്റ്റിനും ബ്രദേഴ്സ് ഡേ വിഷസ് നമ്മൾ പറയുന്നു. നെക്സ്റ്റ് ഇയർ റിയാസ് പന്തലാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. റിഷാദ് പന്തലിങ്കൽ, മൈ സിബ്ലിംഗ്. ഓക്കെ, റിയാസും റിഷാദും അല്ലേ. ഓക്കെ, അടിപൊളി. അഫ്സൽ കരീം, മൈ കസിൻ അജ്മൽ, മൈ കസിൻ എല്ലാവരും ഖത്തറിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിഷാദിനും അഫ്സലിനും അജ്മലിനും എല്ലാവർക്കും ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ക്യാൻ യു ഡെഡിക്കേറ്റ് വൺ സോങ് ഫോർ മൈ ബ്രദർ ഷറഫാസ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ് കേട്ടോ. ഫോർ മൈ ബ്രദർ ഷറഫാസ് എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, ഐ എം ഫ്രം ശ്രീലങ്ക എന്ന് പറഞ്ഞിട്ട്, പുറ്റാലം എന്ന് പറയുന്ന അവിടെ നിന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെയാണുള്ളത്. ഫഹദാണ് മെസ്സേജ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അടുത്ത പാട്ട് എല്ലാവർക്കും വേണ്ടി ഒരു കിഡിലം പാട്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ട്രെൻഡിങ് പാട്ട് എൻ്റെ കയ്യിൽ റെഡിയാണ് കേട്ടോ. നെക്സ്റ്റ്, ഹാപ്പി ബർത്ത്ഡേ ഡേ ടു ഓൾ ബ്രദേഴ്സ്, ടു ഓൾ ദ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അക്ഷരയും അക്ഷജും ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ഹാപ്പി ബ്രദേഴ്സ് ഡേ പറഞ്ഞിട്ട് നീനൂനാണ് വിഷസ് പറയുന്നത്. ഫ്രം നൈക്കക്കുട്ടിയാണ് കേട്ടോ, ഐ ഡിയിൽ നിന്നാണ് നൈക്ക മെസ്സേജ് ചെയ്യുന്നത്. നെക്സ്റ്റ്, നമ്മുടെ ഓർവിൽ ആൻഡ് എവ്ലിൻ ജോയിൻ ചെയ്യുന്നു. അവർക്കും നല്ലൊരു മോർണിംഗ് നമ്മൾ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പിന്നെ വന്നിരിക്കുന്നത് ഹൈസ നസൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഹൈസ കുട്ടിക്ക് നമ്മൾ പറയുന്നു. അരുൺ തോമസ്, ഗുഡ് മോർണിംഗ് കേട്ടോ. നെക്സ്റ്റ്, സുർബിൻ ബാബു, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, മൈ ലിറ്റിൽ ബ്രദർ നെയിം ഈസ് റിദ്വിൻ. കൊള്ളാലോ, അടിപൊളി പേര്, റിദ്വിൻ. പ്ലീസ് വിഷ് ഹിം ബ്രദേഴ്സ് ഡേ വിഷസ് ഫ്രം ധൻവിക സുർബിൻ. ധൻവിക സ്പെഷ്യലി വിഷ് ചെയ്യുന്നത് റിദ്വിനെയാണ് കേട്ടോ. രണ്ടുപേരുടെയും പേര് നല്ല നല്ല പ്രാസമുണ്ട്. ക്യാൻ യു ഡെഡിക്കേറ്റ് വൺ സോങ് ഫോർ മൈ ബ്രദർ ഷറഫസ്? തീർച്ചയായിട്ടും, ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അടുത്ത പാട്ട് എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് സ്പെഷ്യലി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അങ്കിതും അർപ്പിതും എത്തിയിട്ടുണ്ട്. അവരുടെയും ബ്രദേഴ്സ് ഡേ, ഹാപ്പി ബ്രദേഴ്സ് ഡേ വിഷസ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത്, ഹാപ്പി ബ്രദേഴ്സ് ഡേ ഇയാൻ എന്ന് പറഞ്ഞിട്ട് ഇവയും ഇസയും മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇയാനുള്ള സ്പെഷ്യൽ വിഷസ് ആണ് ഇവക്കുട്ടിയും ഇസയും വിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഡാനിയൽ ഓളിവ് ഇൻ്റർനാഷണൽ സ്കൂൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഡാനിയലിനും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്ന ഹാപ്പി ബ്രദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒന്നും ഇല്ല. എനിവേ, ഗുഡ് മോർണിംഗ് സ്പെഷ്യലി പറയുന്നു. ആർ ആർ ആർ എന്ന് മാത്രമാണ് പേര് എനിക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ്, ഹാരിസ് സി പി ആണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹം പറയുന്നത്, ഗുഡ് മോർണിംഗ് നിസ, എനിക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഓർമ്മ കൂടിയാണ് ആൾ പങ്കുവെക്കുന്നത്. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നായിരുന്നു. രണ്ടാമത്തെ സഹോദരൻ്റെ പേര് അലി എന്നാണ് എന്നുകൂടി പറയുന്നു. എന്നാലും ഫ്രീ ആണെങ്കിൽ ഉപ്പുമാവും ചായയും കഴിക്കാം. ഓക്കെ, അടിപൊളി. ഹാരിസ് അടവനക്കാടാണ് കേട്ടോ. രാവിലെ തന്നെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത്, നമ്മുടെ ഹെലൻ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഹെലൻ്റെ ബ്രദറിൻ്റെ പേര് ലൂക്ക് എന്നാണ്. അപ്പം ബ്രദറിന് ഒരു നല്ല വിഷസ് നമ്മുടെ ഹെലൻ വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ സൈറ ഐറ ഇസ്ര ഇവരെല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട്. ഇഫ്തിഹാറുദ്ദീൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. നൌഷാദിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള മോർണിംഗ് മെസ്സേജ്. കഴിഞ്ഞ ദിവസത്തെ മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു നൌഷാദ്? നിങ്ങൾ ജയിച്ചോ? എന്തായി? ഹായ് നിസ, ഗുഡ് മോർണിംഗ്, ഫൈനൽ അടിച്ചു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ ചോദിക്കുന്നതിന് ഇപ്പോൾ ഫോട്ടോയ്ക്ക് വന്നില്ലേ. അടിപൊളി അടിപൊളി അടിപൊളി. ഫുൾ ടീമിന് തകർപ്പൻ തകർപ്പൻ വിഷസ് കേട്ടോ. ഓ, എനിക്ക് വൈദ്യുതി ട്രീറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അന്ന് തകർപ്പനായിട്ട് നിങ്ങളുടെ ടീം കപ്പെടുക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ നിങ്ങൾ കപ്പെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഭീരം, സൂപ്പറായിട്ട് പോട്ടെ. അടുത്ത ടൂർണമെൻറ്റിലും നിങ്ങൾ തകർക്കട്ടെ, നിങ്ങളുടെ ടീം തകർപ്പനായിട്ട് പോട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഷാജിദാണ് നെക്സ്റ്റ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഫാരിസ്, ഇഷാന, അഭിമോൻ, വിയാൻ, ഐഷ, റഫ ആൻഡ് റേച്ചൽ എല്ലാവരുടെയും മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ചധികം പേരുടെ മെസ്സേജുകളിലേക്ക് എനിക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. ഫാരിസ്, ഇഷാന, അഭിമോൻ അത് ഞാൻ വിഷ് ചെയ്തു. നെക്സ്റ്റ്, ഹമീഷ്, സൈജ് ആൻഡ് ഡാനിഷ് ആണ് ജോയിൻ ചെയ്യുന്നത്. മന്നക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. മന്നക്കുട്ടിയുടെ മെസ്സേജ് ഇതാ ഇങ്ങനെയാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഓ, ബ്രദറിൻ്റെ കൂടെയുള്ള ഫോട്ടോയാണ് കേട്ടോ. ക്യാൻ യു ടെൽ ഹാപ്പി ബ്രദേഴ്സ് ഡേ ടു മൈ ഡിയർ ബ്രദർ ആരോൺ അച്ചാച്ച? ഓക്കെ, ആരോണിനാണ് സ്പെഷ്യലായിട്ടുള്ള വിഷസ് പറയുന്നത്. പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിളിക്കുന്ന ഒരു പേരിനും ഭയങ്കര പ്രത്യേകത ഉണ്ട്. അപ്പം മന്നക്കുട്ടി പറഞ്ഞ പോലെ തന്നെ ചില ഭാഗങ്ങളിൽ അച്ചാച്ചൻ എന്നാണ് വിളിക്കുക ചേട്ടന്മാരെ. അപ്പം നിങ്ങളുടെ ആ ഭാഗത്ത് എങ്ങനെ അച്ചാച്ചൻ എന്ന് വിളിക്കാറുണ്ട്? എനിക്ക് ചില സൈഡിൽ അച്ചാച്ചൻ നല്ല വിളിക്കുക. എനിക്കൊന്ന് ഞങ്ങളുടെ ഒരു കോട്ടയം ആ ഒരു സൈഡിലേക്ക് ചിലപ്പോൾ ഞങ്ങൾ അച്ചാച്ചൻ എന്നാണ് ബ്രദറിനെ ചേട്ടനെ പലപ്പോഴും വിളിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വിളിക്കുന്ന ആ ഒരു പേരെന്താണ് നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ? അതുകൂടി എനിക്ക് ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാമേ. മൈ ബ്രദർ നെയിം ഈസ് ഒമർ ഖയാം. ആഹാ, അടിപൊളി പേരാണല്ലോ. ഫാദറിന്റെ ഗംഭീര സെലക്ഷൻ ആണല്ലോ അമർ ഖയാം എന്ന് പറയുന്ന വളരെ വളരെ ഗംഭീരമായൊരു പേര് കേട്ടോ. ഓക്കെ, ഇന്നത്തെ ഈ പേര് ഇന്നത്തെ ദിവസം കൊണ്ടുപോയി. ഓക്കെ, ഫരീസ എന്നാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഹാപ്പി ബ്രദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് സലീം ജോയിൻ ചെയ്യുന്നുണ്ട്. ഹായ് നിസ, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു, ചായ കുടിച്ചു. അങ്ങനെ വീക്കെൻഡ് കഴിഞ്ഞു, രണ്ട് ദിവസത്തെ അവധി ശേഷം വീണ്ടും ഡ്യൂട്ടിയിലേക്ക് പുറപ്പെട്ടു. എല്ലാവർക്കും നല്ലൊരു ദിവസം എന്ന് പറഞ്ഞിട്ട് സലീം മൂക്കുതലയാണ് ജോയിൻ ചെയ്യുന്നത്. റിഷാല് പറയുന്നത് ഷംനാദ് ബ്രോയ്ക്കുള്ള വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് റിഷാദ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ ആരുടെയെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടോ, ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇന്ന് കൂടുതലാണ് കേട്ടോ, അതാണ് ഞാൻ. ഓക്കെ, നെക്സ്റ്റ്, മൈ നെയിം ഈസ് ജെയ്ഡൻ, മൈ ട്വിൻസ് നെയിം ഈസ് ജെയ്സ്. ഓക്കെ, ജെയ്സ് ആൻഡ് ജെയ്ഡൻ രണ്ടുപേർക്കും ഒരു സ്പെഷ്യൽ ഡേ നമ്മളെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഓക്കെ, ഇനി നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള വിശ്വസം വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. 5000997 എന്ന നമ്പറിലേക്ക് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പതുക്കെയാണെങ്കിലും ആ മെസ്സേജിലേക്ക് എന്തായാലും വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിടിലം പാട്ടിലേക്ക്, കുറേ പേര് അടിപൊളി പാട്ടുകൾ ചോദിക്കുന്നുണ്ട്, അപ്പം നേരെ ഒരു കിടിലം പാട്ടിലേക്ക് പോകാം. അതിനു മുമ്പ് ഇത്തൽ കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഇത്തൽ പറയുന്നത് ധ്രുവിന്, ബ്രദറിൻ്റെ നെയിം ധ്രുവ് എന്നാണ്, അപ്പോൾ ധ്രുവിനുള്ള വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇത്തൽ ജോയിൻ ചെയ്യുന്നത്. ദിസ് ഈസ് മൈ ബ്രദർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹാപ്പി ബ്രദേഴ്സ് ഡേ വിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇതാരാണ്, ലൈക്കുട്ടിയാണ് ജോയിൻ ചെയ്യുന്നത് അല്ലേ. ലൈക്കുട്ടി, ഗുഡ് മോർണിംഗ്. ഓക്കെ, ബ്രദറിൻ്റെ പേരെന്താണ്? അവ്യാൻ, അങ്ങനെ തന്നെയാണ് പേര് പറയുക. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ, സ്പെല്ലിംഗ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. ഓക്കെ, എനിവേ സ്പെഷ്യൽ വിഷസ് പറയുന്നു. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിറ്റിൽ ഫ്ലവറും ലിയോണും ജോയിൻ ചെയ്യുന്നുണ്ട് ബിർള പബ്ലിക് സ്കൂളിൽ നിന്നും. വെരി ഗുഡ് മോർണിംഗ് ലിറ്റിൽ ഫ്ലവർ ആൻഡ് ലിയോൺ. ടിസ ആൻഡ് ടിസ്വിൻ ജോയിൻ ചെയ്യുന്നുണ്ട്. നീതി മോഹൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ബ്രദേഴ്സ് ഡേ ആഡം, ഈസ അഷ്ഫാഖ്, ജിഷാൻ, അയാൻ. എം ഇ എസ് സ്കൂളിൽ നിന്നാണ് അവരുടെ ഫോട്ടോസൊക്കെ ഇതാ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യുന്നു. ബിനോ പറയുന്നു, റേഡിയോ സോനോ കേൾക്കുന്ന എല്ലാ സഹോദരന്മാർക്കും ഹാപ്പി ബ്രദേഴ്സ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷിഹാബുദ്ദീൻ, ഹാപ്പി ബ്രദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് സാഹിദ് ആൻഡ് വാഹിദ്, ഓക്കെ, അവർക്കാണ് വിശദം വിഷസ് പറയുന്നത്. അലൻ്റെ ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് അലൻ, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. പിന്നെ വന്നിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ടോഷിയുടെ അക്കൗണ്ടിൽ നിന്നും നറ്റാഷ കുട്ടി ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഫാമിലിക്ക് ഫുള്ളായിട്ടൊരു നല്ല മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. നിഖിൽ നവാസ് ജോയിൻ ചെയ്യുന്നുണ്ട്. ബ്രദേഴ്സ് ഡേ വിഷസ് ടു മൈ ബ്രദർ ഷാരൂഖ് ഖൻ, ബി മൈ ബ്രദർ ഇൻ ഓൾ ലൈഫ് ഇഫ് എനി എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു മെസ്സേജാണ് നിഖിൽ നവാസ്, അദ്ദേഹത്തിൻ്റെ മെസ്സേജായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ജോൺ സി, സിജോ, ജോയൽ, ബ്ലെസ്സി, അവരുടെ എല്ലാവരുടെയും ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് ജോബൽ ആൻഡ് ജൽവിൻ. ഓക്കെ, ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് അവരുടെ ആ ഒരു മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. പ്ലീസ് വിഷ് ലിയോൺ ഹാപ്പി ബ്രദേഴ്സ് ഡേ. ഓക്കെ, ലിറ്റിൽ ഫ്ലവറും ലിയോണും ആണല്ലോ, അതിൽ ലിയോണിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ സ്നേഹം നിറഞ്ഞ ആശംസകൾ പറയുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ മൈ ബൈ അമീൻ അമാൻ, എം ഇ എസ് ഇന്ത്യൻ സ്കൂളിൽ നിന്ന് അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹാപ്പി ബ്രദേഴ്സ് ഡേ. ഓക്കെ, അശ്വത് ആൻഡ് ഹനീഷ് ആണ് മെസ്സേജ് ചെയ്യുന്നത്. എനിക്കൊന്ന് ബ്രദർ എന്നുള്ള ആ ഒരു പേര് വിളിച്ചിട്ടാണ്, കാർത്തികേയൻ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഇസബൽ വിഷസ് ഹാപ്പി ബ്രദേഴ്സ് ഡേ ടു ആഡം. ഓക്കെ, ഇസബലിൻ്റെ സ്പെഷ്യൽ വിഷസ് ആഡമിനാണ് ബ്രദേഴ്സ് ഡേ വിഷസ് എത്തിയിട്ടുള്ളത്. സാജുൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹാപ്പി ബ്രദേഴ്സ് ഡേ എല്ലാവർക്കും പറയുന്നു. സനിൽ കുമാർ, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ബ്രദേഴ്സ് ഡേ. ഹാപ്പി ബ്രദേഴ്സ് ഡേ പേര് വരുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, വരൂ വരൂ, ഓപ്പൺ ആകൂ, ഓപ്പൺ ആകൂ. ഓക്കെ, എൻ്റെ ഫ്ലോ അങ്ങനെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകും. ഹാപ്പി ബ്രദേഴ്സ് ഡേ ടു മൈ ബ്രോ വസുദേവ് ബൈ സയോരിയുടെ വിഷസ് എത്തിയിട്ടുണ്ട് ന്യൂട്ടൺ ഇൻ്റർനാഷണലിൽ നിന്നും. കൂടെ തന്നെ നമ്മളുടെ സുദേവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. സാരംഗിന് സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞ് വോയിസ് നോട്ടിലാണ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നാലും അവരുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഹാപ്പി ബ്രദേഴ്സ് ഡേ ടു മൈ ലവ്ലി ബ്രദർ അർണവ് ബൈ അവാനിയ. അവാനിയ സ്പെഷ്യൽ വിഷസ് അർണവിന് കൊടുക്കുന്നു. ജാസിദിൻ്റെ വക ഗുഡ് മോർണിംഗ് ഉണ്ട്. മനാലാണ് ഗുഡ് മോർണിംഗ് പറയുന്നത് എം ഇ എസിൽ നിന്നും. വെരി വെരി ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ. ഹാപ്പി ബ്രദേഴ്സ് ഡേ മൈ അമീൻ, മൈ ബ്രദർ അമീറ രാഷിദ്, ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് എത്തി എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആരുടെയെങ്കിലും പേരുകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നൊരു ജസ്റ്റ് ഒരു ഹായ് അയക്കുവാണെങ്കിൽ ഞാൻ ആ പേരുകളിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു കിടിലം പാട്ടിലേക്ക്, കുറേ സമയമായിട്ട് ഒരുപാട് പേര് കിടിലം പാട്ട് കിടിലം പാട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നേരെ കിടിലം പാട്ടിലേക്ക്, പവിഴമല്ലി സോങ്.

0: സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. കുറച്ച് പേരുടെ മെസ്സേജ് കൂടെ ഉണ്ട് കേട്ടോ. ജിയോയുടെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ടായിരുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് ജിയോ. കൂടെ തന്നെ ജാസിദ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ജാസിനും ജാസിദിനും മണാലായിരുന്നു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹാപ്പി ബ്രദേഴ്സ് ഡി സിദ്ധാർത്ഥ്, ആഡം ആൻഡ് ഹാരൻ എന്ന് പറഞ്ഞിട്ട് ബിന്ദിയുടെ അക്കൗണ്ടിൽ നിന്നും അവരുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വെരി വെരി ഗുഡ് മോർണിംഗ് അവർക്ക് സ്പെഷ്യലി പറയുന്നു. നെക്സ്റ്റ് എത്തിയിട്ടുള്ളത് മനോജിന്റെ ഒരു മെസ്സേജാണ്. ഹാപ്പി ബ്രദേഴ്സ് ഡി വിഷസ് ആണ് നമ്മുടെ മാധവും മാനവും ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് മെസ്സേജ്, ചിയേഴ്സ് ടു മൈ ബ്രോ, ഹാപ്പി ബ്രദേഴ്സ് ഡേ, ക്യാൻ യു വിഷ് അസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാധവനും മാനവനും സ്പെഷ്യൽ വിഷസ് ആണ്. ഒരു നല്ല ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഷഹീർ ആണ് മെസ്സേജ് ചെയ്യുന്നത്. ഹാപ്പി ബ്രദേഴ്സ് ഡേ ടു ഇൽഹാൻ ആൻഡ് ഇവാൻ ബൈ യുവർ സ്വീറ്റ്സ് ഇസ് ഇനാര. വാവ്, നല്ല ക്യൂട്ട് മെസ്സേജൊക്കെ ആണല്ലോ വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അഭിജാൻ നിക്സിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജാസിമിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പ്ലീസ് വിഷ് എ ഹാപ്പി ബ്രദേഴ്സ് ഡേ ടു അവർ ഡിയറസ്റ്റ് ഹാദി പൂമ്പാറ്റ. ഓക്കെ, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഐഷയും ഐസയും ആണ് മെസ്സേജ് ചെയ്യുന്നത്. ജിൽസ്, ജോവിറ്റ ആൻഡ് ലോറിയൽ അവരുടെ ഗുഡ് മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അവർക്ക് നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഒലിവ് സ്കൂളിൽ നിന്ന്, ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ്. സനൽജി ഗുഡ് മോർണിംഗ്. റാഷിദ് എത്തിയിട്ടുണ്ട്, ഹഹസാന് വേണ്ടിയിട്ടാണല്ലോ വിഷസ് പറഞ്ഞിട്ടുള്ളത്. ഗുഡ് മോർണിംഗ്, ഒരു വണ്ടർഫുൾ വിഷസ് ബ്രദർ അസ്ലമിനും അമീനും അയാനും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അമീറ രാഷിദാണ് ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് മെസ്സേജ് ചെയ്യുന്നത്. അയാൻ ഓൾസോ എന്ന് പറഞ്ഞിട്ട്, അയാൻ മാത്രമല്ല ഹസാൻ ഉണ്ട് കേട്ടോ. അയാൻ, ഹസാൻ, അസ്ലം, അമീൻ, അയാൻ എല്ലാവർക്കുമാണ് അമീറ രാഷിദിൻ്റെ ഒരു ഹാപ്പി ബ്രദേഴ്സ് ഡേ എത്തിയിട്ടുള്ളത്. കൂടെ തന്നെ സക്കീർ, ഗുഡ് മോർണിംഗ്, മോർണിംഗ് സവാരി എന്ന് പറയുന്നത് എൻ്റെ മെസ്സേജ് വായിച്ചോ നിസ, ഓക്കെ ഞാൻ അതിലേക്ക് എത്തിയില്ല. ആ വായിച്ചു വായിച്ചു, ഞാൻ വായിച്ചു. കാരണം റിയാസും, ഓക്കെ, റിയാസ് പന്തലിങ്കിൽ, ഓ ഞാൻ വായിച്ചു. റിയാ റിഷാദ് അല്ലേ, ഓക്കെ ഞാൻ വായിച്ചു. അതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെയും പേരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അഫ്സലും അജ്മലും എല്ലാവരും ഖത്തറിലാണ്, അതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. റിയാസെ, നെക്സ്റ്റ് നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും സിപ്പിൻ്റെ ഗുഡ് മോർണിംഗ് റേഡിയോ സുനു ആൻഡ് ഹാപ്പി ബ്രദേഴ്സ് ഡേ അഭിനവ് ആൻഡ് ആദിൽ എന്ന് പറഞ്ഞിട്ട് നോബൽ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാലും നേരെ എല്ലാവരുടെയും മെസ്സേജുകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു കുട്ടി ബ്രേക്കിലേക്ക് പോകേണ്ട സമയമാണ്. ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിന് വിഷസും അല്ലെങ്കിൽ സ്പെഷ്യൽ വിഷസൊക്കെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. 5000097 എന്ന നമ്പറിലേക്ക് മെസ്സേജുകൾ പോരട്ടെ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നിസാറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ചെറിയ ബ്രേക്കിലേക്ക്.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Gaana. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're home.
5: Sono Bollywood.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഹായ്, ഞാൻ നിത്യ മാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് FM ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.
3: Morning Safari. Only on Radio Suno.

0: Plus Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: In association with
3: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And Lulu, hypermarkets, supermarkets, and department stores, where the world comes to shop.

0: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: ഹായ് നമസ്കാരം, ഞാൻ ആന്റണി വർഗീസ് പെപ്പേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by shine smarter this season with മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച് മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're home.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെയുണ്ട്. May 24 ഞായറാഴ്ച ദിവസമാണ്. ഇന്ന് ബ്രദേഴ്സ് ഡേ ആണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ബ്രദറിന് നല്ലൊരു വിഷസ് കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വിലാസിനി മെസ്സേജ് ചെയ്തിട്ടുണ്ട്, എല്ലാ ബ്രദേഴ്സിനും ഒരു ഹാപ്പി ബ്രദേഴ്സ് ഡേ വിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു അടിപൊളി ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അവരുടെ പേരുകളില്ല, എനിവേ നല്ലൊരു ക്യൂട്ട് ഫോട്ടോ, എല്ലാവരും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സ്നേഹത്തോടുകൂടി എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ പറയുന്നു. കൂടെ തന്നെ VK's അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് വീർ വിരാജ് റാണി, വേദിക, നിരഞ്ജന, ഭഗത് കൃഷ്ണ അവരുടെ എല്ലാവരുടെയും മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് നിങ്ങൾക്കും പറയുകയാണ്. കൂടെ ബിജു ക്ലീറ്റസ് അദ്ദേഹത്തിൻ്റെ ഒരു മോർണിംഗ് കോട്ടും കാര്യങ്ങളും അയച്ചു തന്നിട്ടുണ്ട്. പിൻറ്റോൻ്റെ വക ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ജിൽസും ജോബിറ്റയും ലോറിയിലും ആയിരുന്നു നേരത്തെ തന്നെ അവരുടെ മെസ്സേജും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് കണ്ട ഒരു കാര്യമാണ് കേട്ടോ, ഇത് ഈ ഒരു പേരിലല്ലെങ്കിൽ പോലും ഈ ശീലം തുടരുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ സൺസെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. താല്പര്യമുള്ള ആളുകൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറയുന്ന കാര്യമാണ്. ചില ആളുകൾ പറയാറുണ്ട്, എത്രയാണെങ്കിലും എനിക്ക് ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല, ഉറക്കം ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ചില ആളുകൾ നേരെ തിരിച്ചാണ്, കട്ടിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്ന ആളുകളുണ്ട്, ഇരുന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോകുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ എന്നാലും ഈ ഡിജിറ്റൽ സൺസെറ്റ് എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് ഞാനിങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത്, രാത്രിയിൽ ഉറക്കം കിട്ടാത്ത ആളുകൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ സൺസെറ്റ് എന്ന് പറയുന്നത്. പേരൊക്കെ ആ രീതിയിലാണെങ്കിലും കാര്യം വളരെ സിമ്പിളാണ്. പേര് ഡിജിറ്റൽ സൺസെറ്റ് എന്നൊക്കെ ഒരു പേരാണെങ്കിലും ഉറക്കമില്ലായ്മയ്ക്ക് പരിഹാരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് നമുക്കിതിനെ ഇതിനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സംഗതിയാണ് കേട്ടോ. വെരി സിമ്പിളാണ്, നമുക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യമാണ്. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ടാബ് അല്ലെങ്കിൽ നമ്മുടെ ലാപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് നമ്മളത് മാറി നിൽക്കുക എന്നുള്ളതാണ്. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് നമ്മൾ ഓഫ് ചെയ്യുക, അതിൽ നിന്ന് മാറി നിൽക്കുക, ദൂരേക്ക് മാറ്റി വെക്കുന്ന ഒരു രീതി, ഇതിനെ അടുത്ത് വെക്കാതെ ദൂരേക്ക് മാറ്റി വെക്കുന്ന ഒരു രീതിക്കാണ് അത്ര ഡിജിറ്റൽ സൺസെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉറക്കം കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് വായിച്ചു പോയത് കേട്ടോ. ഈ ഒരു പേരിലല്ലെങ്കിലും ഈ ശീലം തുടരുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലേ. ഈ ഒരു പേരിട്ടിട്ടൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ ഇതേ ശീലം കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഈ ഒരു ശീലം തുടരുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ശീലം ലൈഫിലുള്ള ആളുകളുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം 444-444-917 എന്ന നമ്പറിലേക്ക്, 444-444-917 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അതല്ലെങ്കിൽ ഇപ്പം തന്നെ മെസ്സേജ് ചെയ്യാം 500-00-917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. കൂടെ ഇന്ന് ബ്രദേഴ്സ് ഡേ ആണ്. അപ്പം നിങ്ങളുടെ ബ്രദറിന് നല്ലൊരു വിഷസൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ കൂടെയുള്ള ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ, ആ വിശേഷങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് മെസ്സേജിലേക്ക് അയക്കാം കേട്ടോ. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുന്ന പാട്ട് കാക്കക്കുയിൽ മൂവിയിലെ പാട്ട്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now, available on Amazon Music.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ

0: സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
5: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ ഇമ്രാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മതർ ഖദീം, ഡൈസോ ജപ്പാൻ.
6: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
7: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
8: Golden, flaky, irresistible snacks, croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
9: And
8: Grand Mall Hypermarket,
10: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
11: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
12: ആന്റണി നാമം നനച്ച മാതിരി ഇല്ല.
11: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
13: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
11: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals dream. Dream bigger.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. ഞാനിനി ഒരു സ്ഥലവിശേഷത്തിലേക്ക്, ഭയങ്കര കൗതുകമുള്ളൊരു സ്ഥലപ്പേരാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പേരിൽ ചിലപ്പം നമ്മുടെ നാട്ടിൽ ഈ ഒരു സ്ഥലം മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം കേട്ടോ. അപ്പം നേരെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പി ഒ ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഇപ്പോൾ ഈ പി ഒ ബോക്സിൽ നമ്മൾ ഇന്ന് എത്താൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട് ഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കേട്ടോ. കോഴിക്കോട് ഭാഗത്ത് ഈ സ്ഥലത്തിൻ്റെ പേര്, ഇങ്ങനെ ഒരു സ്ഥലപ്പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഭാഗം അറിയുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാം കേട്ടോ. ആ സ്ഥലത്തിൻ്റെ പേര് സ്ഥാനാർത്ഥി പടി എന്നാണ്. അങ്ങനെ ഒരു സ്ഥലം വേറെ എവിടെയും കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. സ്ഥാനാർത്ഥി പടി എന്ന് പറയുന്ന ഒരു സ്ഥലം, ഇത് കോഴിക്കോട് ഭാഗത്താണ്. കോഴിക്കോട് ചെറുകാവ് എന്ന് പറയുന്നൊരു പ്രദേശം ഉണ്ടായിരുന്നു. പിന്നെ ആ ഭാഗം മറ്റൊരു പഞ്ചായത്തായിട്ട് മാറ്റപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ആ പഞ്ചായത്ത് രൂപം കൊള്ളുന്ന സമയത്ത് 79 ഈ ഒരു സ്ഥലപ്പേരിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അവിടെ വാസു എന്ന് പറയുന്നൊരു മാഷുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് പഞ്ചായത്തിൽ മത്സരിക്കുകയാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ സാധാരണ ജനപ്രതിനിധികൾ മാറാറുണ്ട്, പക്ഷേ ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെ മാറുന്നത് ഒരു ഭയങ്കര കൗതുകമാണ് കേട്ടോ. അങ്ങനെ 79 വാസു എന്ന് പറയുന്ന അദ്ദേഹം അവിടെ മത്സരിക്കുന്നു. ആ സമയത്ത് ആ ഒരു പ്രദേശത്തിന് പ്രത്യേക പേരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇദ്ദേഹം മത്സരിക്കാനായിട്ട് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ആളുകളിങ്ങനെ സ്ഥാനാർത്ഥി താമസിക്കുന്ന ഒരു ഏരിയ ആണ് എന്നുള്ള അർത്ഥത്തിൽ സ്ഥാനാർത്ഥി പടി എന്നുള്ള പേര് പറയാനായിട്ട് തുടങ്ങി. പിന്നെ ആ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യപ്പെട്ടു. അത് സ്ഥാനാർത്ഥി പടി എന്ന് പറയുന്ന ആ പേരിലേക്ക് ആ ഒരു ഏരിയ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. ആ സ്ഥലത്തൊരു ബോർഡൊക്കെ കാണാൻ പറ്റും, സ്ഥാനാർത്ഥി പടി എന്ന് പറയുന്ന പേരിലൊരു ബോർഡൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഭയങ്കര കൗതുകമുള്ളൊരു പേരല്ലേ സ്ഥാനാർത്ഥി പടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലപ്പേര്. അപ്പോൾ ആ ഒരു ഭാഗം അറിയുന്ന ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടോ? സ്ഥാനാർത്ഥി പടി എന്ന് പറയുന്ന ആ ഒരു കോഴിക്കോട് ആ ഒരു ഏരിയയിലുള്ള ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം നിങ്ങൾക്കും ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റോറീസൊക്കെ കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതുപോലെ പടി കൂട്ടി നമ്മുടെ നാട്ടിൽ എത്ര സ്ഥലങ്ങളുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുളം എന്നുള്ള വേർഡൊക്കെ ഏറ്റവും അധികം സ്ഥലപ്പേരുകളുള്ളത് പോലെ തന്നെ പടി എന്ന് പറയുന്ന പേര് കൂട്ടി അത്രമാത്രം സ്ഥലപ്പേരുകളുണ്ടായിരിക്കും അല്ലേ. അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും സ്ഥലങ്ങൾ വരുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതുപോലെ വെറൈറ്റി പേരുകൾ അറിയാമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. 500-00-917 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് അയക്കാൻ സാധിക്കും കേട്ടോ. സ്ഥാനാർത്ഥി പടി പോലെ പടി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റേതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ മെസ്സേജിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ കേൾക്കുന്നത് ചെന്നൈ ബീറ്റ്സിൽ ഖുഷി മൂവിയിലെ പാട്ട്.
6: Of the hour. In the art of Podumakulanda.

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio Suno. കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: Namaskaram. ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടിങ്ങനെ പോകുന്ന സമയമാണ്. ഈ ടൈമിൽ നമ്മൾ സ്ഥാനാർത്ഥി പടി എന്ന് പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള കോഴിക്കോടുള്ള ഒരു സ്ഥലത്തിന്റെ പേരിനെ കുറിച്ചാണ് സംസാരിച്ചു വന്നത് പി ഒ ബോക്സിലൂടെ. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്കൊന്ന് പടി എന്ന് പറയുന്ന ഒരുപാട് പേരുകളുള്ള സ്ഥലപ്പേരുകൾ നമ്മുടെ നാട്ടിലുണ്ട്, അതിൽ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് മനാഫിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. പടിയൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെയാണ് ആള് ഷെയർ ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ ഷാജു ശ്രീധർ നൈജീരിയയിൽ നിന്നും നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നൌഷാദ് പറയുന്നത് പത്തടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ജോർജ് കൊച്ചി ഭാഗത്തെ മിക്കവാറും സ്ഥലങ്ങളുടെയൊക്കെ പടി റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുടെ പേരുകൾ എനിക്ക് വോയിസ് നോട്ടായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. തോപ്പുംപടിയൊക്കെ പോലുള്ള ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പേരുകളൊക്കെ അയച്ചു വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി. ബിജു അയച്ചിട്ടുള്ളത് ബ്ലോക്ക് പടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കച്ചേരിപ്പടി പറഞ്ഞുള്ള വളരെ ഫേമസ് ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലങ്ങളുടെ പേരാണ് ബിജു സെക്രിയ അയച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ബിനിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ബിനിൽ പറയുന്നത് കരുവാപ്പടി, കോലോത്തുംപടി, പടിയൂർ എന്ന് പറയുന്ന സ്ഥലങ്ങളുടെ പേരുകളാണ് ആള് ഷെയർ ചെയ്തിട്ടുള്ളത്. അജയ് കൊച്ചിൻ, മണി മച്ചിങ്ങൾ, അങ്ങനെ എല്ലാവരുടെയും ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ കൂടി നമുക്ക് വന്നു നിൽക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്ഥാനാർത്ഥിപ്പടി എന്ന് പറയുന്ന കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തിൻ്റെ പേര് ആണ് നമ്മൾ ഇന്ന് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. റഫീഖ് അഹമ്മദ് ഒരു സ്ഥലത്തിൻ്റെ പേര് കൂടി പറഞ്ഞിട്ടുണ്ട്. ജ്യോതി ബാസ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കൂടെ കഴിഞ്ഞ ദിവസം ജ്യോതിയും ഫ്രണ്ടും ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ചായ ചങ്കിനെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കും, അതിനുവേണ്ടി മെസ്സേജ് അയക്കാനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ആയിട്ടായിരുന്നു നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു ഈവനിങ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, ഒരു ചായ കുടിക്കുന്നു, കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ ഒന്ന് പിരിയുന്ന ഒരു ചായ കൂടി ഈ ടൈമുണ്ടല്ലോ, ഒരു ഈവനിങ് ടൈമിൽ. അതേപോലെ തന്നെയായിരുന്നു നമ്മൾ ആ ഒരു കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ജ്യോതി ബാസും ഫ്രണ്ടും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിഗംഭീരമായിട്ട് നമ്മൾ കുറച്ച് സമയമൊക്കെ സംസാരിച്ചു, പാട്ടുകളൊക്കെ പാടി, ചെറിയൊരു അന്താക്ഷരി ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ ആ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കാണുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ജ്യോതി ബാസിനും ഫ്രണ്ടിനും ഒരു സ്പെഷ്യൽ ഡേ നമ്മൾ ഗുഡ് മോർണിംഗ് ആൻഡ് സ്പെഷ്യൽ ഡേ. ജ്യോതി ബാസ് മാത്രമല്ല, ഡോൺ ബോസ്കോ, അതോടൊപ്പം നീന, അങ്ങനെ ഒരുപാട് പേര് നമ്മളുടെ കൂടെ ആ ദിവസം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക് യു വളരെ സ്നേഹത്തോടുകൂടി പറയുന്നു. ഒരുപാട് സമയം അവർ നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു വലിയ സ്നേഹം സ്പെഷ്യലി നമ്മളുടെ കൂടെ അന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും സ്നേഹത്തിനോടുകൂടി പറയുന്നു കേട്ടോ. നെക്സ്റ്റ് ബദറുദ്ദീനാണ് പറയുന്നത് പണിക്കർപ്പടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അത് വയനാട് ഭാഗത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് സഫ്വാൻ ജോയിൻ ചെയ്യുന്നു. അഴിക്കരപ്പടി, താഴത്തിൽപ്പടി, കളത്തിൽപ്പടി. ആ കളത്തിൽപ്പടി ഞങ്ങളുടെ എൻ്റെ ഭാഗത്തുമുണ്ട് കേട്ടോ, കോട്ടയം ഭാഗത്തുമുണ്ട്. കളത്തിൽപ്പടി എന്ന് പറയുന്ന കളത്തിപ്പടി എന്നാണ് പറയുക, കളത്തിപ്പടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ആ ഒരു പേര് മിക്കവാറും എല്ലായിടങ്ങളിലൊക്കെ ഉള്ളൊരു പേരാണല്ലേ. ആശാരിപ്പടിയൊക്കെ എല്ലായിടത്തും കാണുന്ന പേരുകളിൽ ഒന്നാണ്. കോടതിപ്പടി രണ്ടും വയനാട്ടിലാണ് അല്ലേ. ഓക്കെ, റസാഖ് വയനാടാണ് ജോയിൻ ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങളുടെ പേര് പറയുന്നു. പാഴോപ്പടി എന്ന് പറയുന്ന സ്ഥലം കോഴിക്കോട് ഭാഗത്തുണ്ടെന്ന് ബിജു തങ്കച്ചൻ. സുപ്രഭാതം നിസ പറയാൻ പറഞ്ഞു ബൈ സജിൻ കൊല്ലമാണല്ലേ. ഓക്കെ, അപ്പോൾ സജിന് ഒരു നല്ല മോർണിംഗ് ദ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. അൾഫാസ് ഹനീഫ് മെസ്സേജ് ചെയ്യുന്നുണ്ട് മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൂടി നമ്മുടെ അരികിലേക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സ്ഥാനാർത്ഥി പടിയിൽ നിന്നാണ് നമ്മളുടെ ഇന്നത്തെ പി ഒ ബോക്സിൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ബാക്കി വിശേഷങ്ങളിലേക്കും ബാക്കി അപ്ഡേറ്റ്സിലേക്കും ഒക്കെ നമുക്ക് വരാം. അതിന് മുൻപായിട്ട് അടുത്ത പാട്ടുകൾ കൂടി ഞാൻ തരുവാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത മണിക്കൂറിൽ നമ്മുടെ സുനോ അപ്ഡേറ്റ്സിന് ശേഷമായിരിക്കും ബാക്കി വിശേഷങ്ങൾ നമ്മൾ കേൾക്കുക. രാജേഷ് ഹരിപ്പാട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ പടിയാണ് ഞാൻ ചോദിച്ചത് കേട്ടോ, പടി റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലപ്പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് എത്തുന്നുണ്ടോ എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ട്. അത് ചോദിക്കാൻ കാരണം കോഴിക്കോട് ഒരു സ്ഥലത്തിൻ്റെ പേരുണ്ട്, കുറച്ച് വെറൈറ്റി പേരാണ്. സ്ഥാനാർത്ഥിപ്പടി അങ്ങനെ ഒരു പേര് എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയും അങ്ങനെ ഒരു സ്ഥലപ്പേര് ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട്, സ്ഥാനാർത്ഥിപ്പടി എന്ന് പറയുന്നൊരു പേര്. അപ്പോൾ ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ പി ഒ ബോക്സിൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ബാക്കി വിശേഷങ്ങളിലേക്ക് കച്ചേരിപ്പടിയൊക്കെ നമ്മളിങ്ങനെ മെൻഷൻ ചെയ്തു വരികയായിരുന്നു. ഭാഗ്യനാഥ് ആണ് മെസ്സേജ് ചെയ്യുന്നത്. ഇതും വെറൈറ്റി. ഡാണാപ്പടി അതെവിടെയാണ്? ഹരിപ്പാട് ഭാഗത്ത് തന്നെയാണോ? ഡാണാവെന്ന് പറഞ്ഞ സ്ഥലം തൃശ്ശൂർ ജില്ലയിലുണ്ട്. അതുപോലെ ഡാണാപ്പടി എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് കൂടി രാജേഷ് പറയുന്നു. അത് ഏത് ഭാഗത്താണ്? ഭാഗ്യനാഥ് ജിയുടെ മെസ്സേജ് ഉണ്ട്. കച്ചേരിപ്പടിയൊക്കെ എല്ലാവരും പറഞ്ഞു, എല്ലാവരും പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു. ജസ്റ്റ് ചേച്ചി ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പുല്ലേപ്പടി എറണാകുളം ഭാഗത്തെ സാധിക്കാണ് മെസ്സേജ് ചെയ്യുന്നത്.
ഡാണാപ്പടി ഹരിപ്പാട്, എനിക്ക് ഹരിപ്പാടിലെ സ്ഥലമാണ് അല്ലേ ഡാണാപ്പടി. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ. ആ സ്ഥലത്തിന്റെ പേര് അയച്ചിരിക്കുന്ന സുരയ്യ മുഹമ്മദ് അഷ്റഫാണ് അയച്ചിട്ടുള്ളത്. സുരയ്യാണ് അയച്ചിട്ടുള്ളത്. ഓക്കെ, ഡാണാപ്പടി ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുകയാണ് കേട്ടോ. ഡാണാവ് കേട്ടിട്ടുണ്ട്, ഡാണാപ്പടി അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. തോപ്പുംപടി ഓൾറെഡി പറഞ്ഞു, സലീം ബക്കർ ഓൾറെഡി പറഞ്ഞു, ഹരിപ്പാട്ടാണ്. ഓക്കെ, രാജേഷ് പറയുന്നു. ഓക്കെ ഓക്കെ, തങ്ങൽപ്പടി ഋഷ്രാജ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരുമനയൂർ ചാവക്കാട് ആണ് ആ ഒരു ഏരിയ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ചാവക്കാട് ഭാഗത്തെ ഒരു ഏരിയ ആണ് ഋഷാജ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും സ്ഥാനാർത്ഥിപ്പടിയിൽ മേക്കപ്പടി, അതെവിടെയാണ് മേക്കപ്പടി? പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി കൊയപ്പടിയുണ്ട്, അങ്ങനെ സ്ഥലമുണ്ട്. ഓക്കെ, ഹരിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. സലീം ബക്കറാനാണ് ഓക്കെ, കൊച്ചി ഭാഗത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേര് പറയുന്നുണ്ട്. നീന, ഗുഡ് മോർണിംഗ്, എന്തുണ്ട് നീന, വിശേഷങ്ങളൊക്കെ സുഖല്ലേ? കൊമ്പിടി എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥലം നീന? ഏത് ഭാഗത്താണ്, ഏത് ജില്ലയിലാണ് സ്ഥലം ഉള്ളത്? അതുകൂടി ഒന്ന് മെസ്സേജിൽ പറയണം. നീനയും ഫാമിലിയും കുട്ടികളും ഒക്കെ നമ്മളുടെ കൂടെ അന്ന് ഇൻ്റർനാഷണൽ ടീരയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടുപേരും മക്കളൊക്കെ ആണെങ്കിലും നമ്മളുടെ കൂടെ വളരെ ജിൽജിലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം മക്കൾക്കും നീനയുടെ ഫാമിലിക്കും ഒക്കെ ഒരു സ്പെഷ്യൽ മോർണിംഗ് കൂടി പറയുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ, കുമ്പിടി ഓക്കെ, ഇരിഞ്ഞാലക്കുട ഭാഗത്താണ് അല്ലേ? ഓ ശരി ശരി ശരി, ഓക്കെ, ഇരിഞ്ഞാലക്കുട ഭാഗത്താണ് അങ്ങനെ ഒരു സ്ഥലം ഉള്ളത് എന്നാണ് നീന പറയുന്നത്. അർഫാസിൻ്റെ മെസ്സേജും എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലവിശേഷങ്ങളിൽ നിന്ന് ഞാൻ അടുത്ത പാട്ടുകളിലേക്ക് പോകേണ്ട സമയം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പാട്ടുകൾക്ക് ശേഷം അടുത്ത മണിക്കൂറിൽ സുനു അപ്ഡേറ്റ്സിന് ശേഷം ബാക്കിയുള്ള അപ്ഡേറ്റ്സിലേക്കൊക്കെ നമുക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു ബ്യൂട്ടിഫുൾ പാട്ട് കൂടി നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. വിധു പ്രതാപും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന മൂവിയിലെ പാട്ട്.

0: 91.7 FM.
1: Kato's happiness frequency.
0: Radio Sunil.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
6: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
8: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
9: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രി.
8: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
10: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
8: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
9: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
8: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
11: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം. യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
12: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: In association with
3: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: Suno updates.
6: Suno updates like is swagatham updatesukalumayi Nisa. ഗൾഫ് രാജ്യങ്ങൾ ആവേശത്തോടെ മാറ്റുരച്ച GCC ഗെയിംസ് ദോഹയിൽ സമാപിച്ചു. ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ച നാലാമത് GCC ഗെയിംസ് കഴിഞ്ഞ ദിവസം സമാപിച്ചപ്പോൾ മറ്റൊരു ലോകോത്തര കായിക മാമാങ്കത്തിനു കൂടി മികവുറ്റ രീതിയിൽ ഖത്തർ തങ്ങളുടെ സംഘാടന മികവ് തെളിയിച്ചു. നാലാമത് GCC ഗെയിംസിൽ 134 മെഡലുകളുമായി ആതിഥേയരായ ഖത്തർ തന്നെയാണ് ഒന്നാമതെത്തിയത്. 48 സ്വർണവും 50 വെള്ളിയും 36 വെങ്കലവുമാണ് ഖത്തർ സ്വന്തമാക്കിയത്. 82 മെഡലുമായി സൗദി അറേബ്യ രണ്ടാം സ്ഥാനത്തും 63 മെഡലുമായി ബഹ്റൈൻ മൂന്നാം സ്ഥാനത്തുമെത്തി. ബലിപെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഖത്തറിന്റെ ആകാശത്ത് വിസ്മയ കാഴ്ചയൊരുക്കി 3 ദിവസം ആകർഷകമായ ഫയർവർക്ക് പ്രദർശനം ഒരുങ്ങുന്നു. May 27, 28, 29 തീയതികളിൽ ഖത്താറ കൾച്ചറൽ വില്ലേജിൽ ഫയർവർക്സ് നടക്കുമെന്ന് ഖത്തർ കലണ്ടർ അറിയിച്ചു. ഇതിനു പുറമെ രാജ്യത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇത്തവണ ഒരുങ്ങുന്നത്. വിസിറ്റ് ഖത്തർ സംഘടിപ്പിച്ച ഖത്തർ ത്രൂ യുവർ ലെൻസ് മത്സരത്തിൽ മലയാളി തിലകം. മത്സരത്തിൽ പ്രവാസി സമൂഹത്തിന് അഭിമാനമായി വീഡിയോ വിഭാഗത്തിൽ ആദ്യ 5 സ്ഥാനങ്ങളിൽ 4 സ്ഥാനങ്ങളും മലയാളികൾ സ്വന്തമാക്കി. വീഡിയോ വിഭാഗത്തിൽ പ്രവാസി മലയാളി മിഥിലാജ് കൈവേലിക്കലാണ് ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത്. രണ്ടാം സ്ഥാനം ഹംസ മൂസാവി കരസ്ഥമാക്കിയപ്പോൾ തുടർന്നുള്ള 3, 4, 5 സ്ഥാനങ്ങൾ സാജൻ സെബാസ്റ്റ്യൻ, സയ്യിദ് ഖാലിദ്, മുഹമ്മദ് സിയാൻ എന്നിവർ യഥാക്രമം കരസ്ഥമാക്കി. മത്സരത്തിന്റെ വിജയികളെ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. IPL ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ മുംബൈ രാജസ്ഥാനെയും രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത ഡൽഹിയെയും നേരിടും. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Vodafone Shuf app.
1: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
2: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
4: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
3: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
5: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
3: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
2: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ ഇമ്രാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
2: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
3: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Selva Road.
1: Golden, flaky, irresistible snacks, croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
4: And
1: Grand Mall Hypermarket,
5: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: This is Morning Safari.
8: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
9: ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ, അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും, സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
12: And Lulu Hypermarkets,
11: we are saving more turns dreams into reality. Commercial banks 5 million riyals dream, dream bigger.
12: And
11: Lulu Hypermarkets.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: home. Body kitchen up. ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ശരി, ഇത് ഒരു മത്സരമായിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക ആവേശമാണ് അല്ലേ?
6: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
5: പ്രത്യേകിച്ച് ഇവിടെ വന്നതിന് ശേഷം വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും പഠിക്കുകയും സ്വന്തമായിട്ട് ക്യാമറയൊക്കെ മേടിച്ച് പഠിക്കുകയും ചെയ്ത ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ എന്തായാലും അത്തരത്തിലൊരു വലിയ നേട്ടം നേടിയ മൂന്ന് മലയാളി
6: മൂന്ന് പേരിലധികം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം അല്ലേ? അല്ലെ, തീർച്ചയായിട്ടും. ഖത്തർ ത്രൂ യുവർ ലെൻസ് എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫി മത്സരത്തെ കുറിച്ച് നമ്മള് പലപ്പോഴും അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ മലയാളികൾ വീഡിയോ ആ ഒരു വിഭാഗത്തില് ഒരുപാട് പേര് വലിയൊരു നേട്ടങ്ങളിലേക്ക്, 1, 3, 4, 5 സ്ഥാനങ്ങള് മലയാളികളാണ് സ്വന്താക്കിയത്. ആദ്യ സ്ഥാനത്തേക്ക് എത്തിയത് മിഥിലാജ് ആണ്. 3rd സാജൻ സെബാസ്റ്റ്യൻ. സാജൻ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. അതുപോലെ സയ്യിദ് ഖാലിദ് 4th പ്ലേസിലേക്കാണ് എത്തിയത്. സയ്യിദ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. 5th സ്ഥാനത്തേക്ക് മുഹമ്മദ് സിയാൻ. അതുപോലെ ഫോട്ടോ വിഭാഗത്തില് ഫാരിസ് എം പിക്ക് 9th സ്ഥാനവും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വമ്പൻ സമ്മാനങ്ങളാണ് ഇവരൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളത് കേട്ടോ.
5: അപ്പൊ എന്തായാലും മലയാളി സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഈ ഒരു ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി മത്സരത്തിലും നമുക്ക് മെച്ചപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്താൻ സാധിച്ചു.
6: ഏറ്റവും മികച്ച സ്ഥാനങ്ങളിലേക്ക് മലയാളികൾ ആ ഒരു സ്ഥാനങ്ങളിലേക്ക് എത്തി. ഇനിയിപ്പോ അവരുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അവര് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വിശേഷങ്ങൾ അറിയാനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് കഥ തുടരുന്നു. മൂവിയിലെ പാട്ട്.

0: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: ഹായ്, ഞാൻ മാലാ പാർവതി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.
8: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
9: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: Joyalukkas, world's favorite jeweler.
10: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
11: This is Morning Safari.
12: Malabar Golden Diamonds Morning Safari,
13: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ, അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും, സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
14: In association with
15: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
16: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
4: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രി വന്നു.
3: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം Drishyam 3.
5: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
3: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
4: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
3: Drishyam 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: Distributed by Fars Film. You're listening to Morning Safari. Morning Safari.
6: Only on Radio Suno 91.7 FM.
7: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 42 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സവാരി. ഞാൻ ഇസ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ മാത്രമല്ല, ഇനി നമ്മളുടെ കൂടെ വളരെ സ്പെഷ്യലായിട്ട് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിയവരൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യം. ഖത്തർ ത്രൂ യുവർ ലെൻസ് എന്ന് പറയുന്ന ആ ഒരു മത്സരം, ആ മത്സരത്തെക്കുറിച്ച് നമ്മൾ ആ ടൈമിലൊക്കെ വളരെ സ്പെഷ്യലായി തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മത്സരത്തിൽ അതിഗംഭീരമായിട്ടുള്ളൊരു മലയാളി തിളക്കം കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രവാസി സമൂഹത്തിന്, മലയാളി പ്രവാസി സമൂഹത്തിന് തന്നെ അഭിമാനമായിട്ട് വീഡിയോ വിഭാഗത്തിൽ വിവിധ സ്ഥാനങ്ങൾ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ സ്വന്തമാക്കിയിട്ടുണ്ട്, പ്രതിഭകൾ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്, ആദ്യം ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് സയ്യിദാണ്. സയ്യിദ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് സയ്യിദിൻ്റെ അടുത്ത് അവശേഷങ്ങളൊക്കെയാണ്. സയ്യിദ് ഖാലിദാണ് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. 4-ാമത്തെ സ്ഥാനത്തേക്കാണ് വീഡിയോ കാറ്റഗറിയിൽ 4-ാം സ്ഥാനത്തേക്കായിരുന്നു സയ്യിദ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സയ്യിദിൻ്റെ അടുത്ത് നമുക്ക് ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയായിരുന്നു ആ ഒരു സന്തോഷമൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ഡയറക്റ്റ് നേരിട്ടൊന്ന് ചോദിച്ചറിയാം. സയ്യിദ്, ഗുഡ് മോർണിംഗ്, ആൻഡ് വെൽക്കം ടു റേഡിയോ സുനോ. ഓക്കെ, എന്നാലും ഭയങ്കര സന്തോഷം. ഖത്തർ ത്രൂ യുവർ ലെൻസ് എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു അതിഗംഭീര മത്സരത്തിൽ മലയാളികൾ വലിയൊരു തിളക്കത്തിലേക്ക് എത്തി, അതിൽ ഒരാൾ സയ്യിദ് ആണ്. ആ ഒരു സന്തോഷം എങ്ങനെ പങ്കുവെക്കുന്നു, ഏത് കാറ്റഗറിയിലായിരുന്നു, ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാമോ?
8: വീഡിയോ കാറ്റഗറി ആയിരുന്നു.
7: ഓക്കെ,
8: ഫോർത്ത് പ്ലേസ് ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അത് ഖത്തർ ത്രൂ ലെൻസ് ഇങ്ങനെ ആയിരുന്നു ഒരു ഇത് വന്നിരുന്നത്, സബ്ജക്ട് വന്നിരുന്നത്. അപ്പോ അതിൽ ഖത്തറിനെ അതിന്റെ ഭംഗി കാണിക്കുക എന്നതായിരുന്നു അതിന്റെ ഒരു ഐഡിയ. വെച്ച് ഏതൊരു വീഡിയോ ആയിരുന്നു. ഓൾമോസ്റ്റ് ഖത്തറിലെ ലൊക്കേഷൻസ് എല്ലാം കാണിച്ചുകൊണ്ട് അത്യാവശ്യം അതിന്റെ ഒരു ഖത്തറിന്റെ ഒരു ബ്യൂട്ടി കാണിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു.
7: എത്ര ടൈം എടുത്തു ആ ഒരു വീഡിയോ ഒന്ന് എല്ലാം ഒന്ന് സെറ്റ് ആക്കി അയച്ചു കൊടുക്കാൻ? എത്ര സമയത്തെ ഒരു അധ്വാനം ഉണ്ടായിരുന്നു?
8: മുൻപ് പലപ്പോഴായിട്ട് എടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. കോമ്പറ്റീഷൻ വന്നപ്പോ അതിൽ സബ്മിറ്റ് ചെയ്തു, ചൂസ് ഒന്നും കഴിച്ചില്ല.
7: പ്രതീക്ഷിച്ചോ? പ്രതീക്ഷിച്ചിരുന്നോ?
8: പ്രതീക്ഷിച്ചില്ല.
7: വന്നപ്പോ ഒന്ന് ഞെട്ടിയാ?
8: ഞെട്ടിരുന്നു. വീഡിയോഗ്രാഫിയിൽ അങ്ങനെ ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് മുമ്പ് പലതിലും റബർ മിനിസ്റ്ററിലൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും വീഡിയോ ആദ്യമായിട്ടാണ്. പക്ഷെ വീഡിയോ ഞാൻ അങ്ങനെ കാര്യമായിട്ട് ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോ അപ്പൊ അതിന്റെ ഒരു കിട്ടുമോ കിട്ടില്ല എന്നുള്ള ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു.
7: ആ വീഡിയോ സൈദിന്റെ പ്രൊഫൈലിലുള്ള ഒരു വീഡിയോ ആണല്ലേ?
8: എന്റെ പ്രൊഫൈലിലുള്ള വീഡിയോ ആണ്. ലൈക്ക് നമ്മളിപ്പോ പോസ്റ്റ് ചെയ്യണം, അവരെ ടാഗ് ചെയ്യണം, പിന്നെ ഹാഷ്ടാഗ് അങ്ങനെ ഉണ്ടായിരുന്നു. അത് എന്റെ പ്രൊഫൈലിലുണ്ട്. ഖത്തറിന്റെ അതേ ഫനാറിന്റെ
7: കാണിച്ചിട്ടുള്ള
8: വീഡിയോ ആണ്.
7: ഓക്കെ, അത് ഖത്തറിന്റെ ഫുൾ വിഷ്വൽ അതിൽ വന്നു പോകുന്നുണ്ടല്ലേ. നമ്മുടെ മിഷറബ് വരുന്നുണ്ട്, സൂക്ക് വരുന്നുണ്ട് അല്ലേ,
8: എല്ലാവർക്കും ഏകദേശം
7: പല ഭാഗങ്ങൾ മിക്സ് ചെയ്തിട്ട് അല്ലേ. ഖത്തറിന്റെ ശരിക്കുള്ള ബ്യൂട്ടി അങ്ങോട്ട് തെളിയിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അല്ലേ. എത്ര ടൈം ഉണ്ട് ആ വീഡിയോ?
8: 40 സെക്കൻഡ് എന്തോ ആണ് ടൈം. അത് പലപ്പോഴായിട്ട് ഇങ്ങനെ പോകുമ്പോൾ എടുത്ത് വെക്കണ കുറച്ച്
7: വിഷ്വൽസ് ആണോ?
8: അങ്ങനെ ഒരു ഇത് വന്നപ്പോ ഞാൻ ചെയ്തതാണ്.
7: നാട്ടിലെവിടെയാണ് സയ്യിദ്?
8: തൃശ്ശൂർ തൃപ്രയാറാണ്.
7: തൃപ്രയാറാണ്,
8: കറക്റ്റ് വളപ്പാണ്.
7: അപ്പൊ എന്തായാലും അങ്ങനെ വലിയൊരു നേട്ടത്തിലേക്ക് ഫോട്ടോസിൽ നിന്നും വീഡിയോസിലേക്ക് ഒരു ട്രാൻസിഷൻ കൂടെ സംഭവിക്കുകയാണല്ലോ ഇവിടെ.
8: അതെ അതെ, കുറെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തിരുന്നു എനിക്ക് ഇവിടെ. നമ്മള് വർക്ക് ചെയ്യുന്നതും അങ്ങനെ ഫോട്ടോയിൽ നിന്ന് വീഡിയോ വരുമ്പോ അതിന്റേതായ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ഫ്രണ്ട്സ്. ഇവിടെ തന്നെ വീഡിയോ ചെയ്യുന്ന സജാദ് എന്ന് പേരുള്ള ഫ്രണ്ട്, ഫസീം, അങ്ങനെ കുറച്ച് പേര് ഹെൽപ്പ് ചെയ്തിരുന്നു. അവർക്കൊക്കെ താങ്ക്സ്.
7: അപ്പൊ ഇനിയും ഗംഭീരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ തേടി എത്തട്ടെ സയ്യിദ്. നമ്മളുടെ എല്ലാവിധ ആശംസകളും പറയുന്നു കേട്ടോ. സയ്യിദിന്റെ അക്കൗണ്ട് പറഞ്ഞോളൂ, ഇൻസ്റ്റാ ഹാൻഡിൽ പറഞ്ഞോളൂ. ഇപ്പൊ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഹാൻഡിലേക്ക് എത്തി വീഡിയോ കാണാൻ പറ്റുമല്ലോ.
8: സയ്യിദ് ബിൻ ഖാലിദ് എന്നുള്ളൊരു.
7: നമ്മുടെ ഖത്തറിൽ അത്രമാത്രം മലയാളികളായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഉണ്ടെന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണല്ലോ അല്ലേ.
8: അതും ഇത് ഏകദേശം ഒരു അവരുടെ 1300 എൻട്രീസ് ആയിട്ടുള്ള
7: പിന്നെ തീർച്ചയായിട്ടും ചെറിയ കാര്യമല്ല. അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഇനിയും ഗംഭീരമായിട്ടുള്ള വർക്കുകൾ വരട്ടെ. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്ത് ഓൺ ദ സ്പോട്ടിൽ തന്നെ റിപ്ലൈ ചെയ്തു. താങ്ക് യു സോ മച്ച്. ഓക്കെ സൈദ, താങ്ക് യു കേട്ടോ. ഓക്കെ ബൈ. സയ്യിദ് ഖാലിദ് അദ്ദേഹമായിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിഗംഭീരമായിട്ടുള്ള നേട്ടത്തിലേക്ക് സയ്യിദ് ഖാലിദ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും സയ്യിദ് പ്രത്യേകം പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഒരു ശക്തിയാണ്, എൻ്റെ ഒരു കരുത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഫ്രണ്ട്സിനും വലിയൊരു കയ്യടികൾ അഭിനന്ദനങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അടുത്തൊരു അടിപൊളി പാട്ടിലേക്ക് നമ്മൾ പോകുന്നു. മോർണിംഗ് സവാരിയിൽ സമയം 8 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആണ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: In association with
3: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: ക്യാമറ കണ്ണുകളിലൂടെ ഖത്തറിനെ കാണുക, മനോഹരമായ ടോപ്പി എടുക്കുക,
6: നല്ല വിഷ്വൽസ് എടുക്കുക,
5: അതെ, അതിലൊരു വലിയ വിജയം നേടുക.
6: അതെ, അങ്ങനെ വിജയം നേടിയവർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സയ്യിദ് കുറച്ചു മുമ്പ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പൊ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയ സാജൻ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. സാജൻ സെബാസ്റ്റ്യൻ ജോയിൻ ചെയ്യാണ്. സാജൻ നമ്മളുടെ ജുനൈദിന്റെ ഫ്രണ്ട് കൂടിയാണ് പുണ്ണി.
5: അപ്പൊ
6: എന്നാലും നമുക്ക് സാജന്റെ അടുത്ത് വിശേഷങ്ങൾ ഒന്ന് ചോദിക്കാം. സാജ, ഗുഡ് മോർണിംഗ് ആൻഡ് സ്വാഗതം റേഡിയോ സനോയിലേക്ക്. എന്താ, ഭയങ്കര സന്തോഷത്തിലാണോ?
7: വളരെ സന്തോഷത്തിലാണ്.
6: പ്രതീക്ഷിച്ചു ഇങ്ങനെ ഒരു തേർഡ് പ്ലേസിലേക്ക് വരും, അല്ലെങ്കിൽ ഒരു ഇത്രയും വലിയൊരു നേട്ടത്തിലേക്ക് വരും എന്ന് അപ്പൊ ചിന്തിച്ചു ഇത് സെൻഡ് ചെയ്ത സമയത്തൊക്കെ?
7: ഇല്ല, സെൻഡ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് എന്റെ മൈൻഡില് എനിക്ക് പ്രൈസ് വേണമെന്നുണ്ട്, പക്ഷെ നമ്മൾ എന്നാലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഞാൻ ഇവിടെ ഇതായതുമായിട്ട് ഇവിടെ വന്നിട്ട് വേറെ കോമ്പറ്റീഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ലൈക്ക് ഞാനൊരു ചെയ്ത വീഡിയോ ആണെങ്കിലും ഞാൻ റാൻഡമായിട്ട് എടുത്ത് കുറെ ലൈക്ക് ഫോണിലെടുത്ത് കുറെ ക്ലിപ്സും, പിന്നെ അല്ലാതെ നമ്മൾ വർക്കിനൊക്കെ പോകുമ്പോഴേക്കുന്ന ക്ലിപ്സ്, അപ്പം ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് പ്രൈസ് കിട്ടുന്നുള്ളത്. പക്ഷെ ലൈക്ക് കിട്ടിയപ്പോഴും ലൈക്ക് എന്റെ ജഡ്ജ്മെന്റ് വന്നപ്പോഴും മൊത്തത്തിൽ അതിന്റെ ഒരു ലൈക്ക് ആഫ്റ്ററും കണ്ടപ്പോഴും ഒരു സന്തോഷം. അത് ഓൾമോസ്റ്റ് കുറെ നാളായിട്ടുള്ള ക്ലിപ്സ് ഉണ്ട്, ഒരു 2 വർഷം പ്ലസ് ഉള്ള ക്ലിപ്സ് ഉണ്ട്. കാരണം നമ്മളിങ്ങനെ, ഞാൻ ഇവിടെ വീഡിയോഗ്രാഫർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്, അപ്പൊ നമ്മൾ ഇവന്റ്സിന് പോകുമ്പോൾ നമ്മളിങ്ങനെ BTS പോലെ എടുക്കുന്ന ഷോർട്സും അല്ലാതെ നമ്മൾ പുറത്തു പോകുമ്പോൾ എടുക്കുന്ന ഷോർട്സ്, അങ്ങനെ ഒരു കുറെ ഷോർട്സ് ഉണ്ട് എന്റെ.
6: അപ്പൊ
7: അങ്ങനെ എടുത്ത ഷോർട്സ് എല്ലാം വെച്ചിട്ട് ചെയ്തതാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ വേറെ മീറ്റിംഗ് ഇരിക്കുമ്പോഴാണ് ഈ മെസ്സേജ് വരുന്നത്. അപ്പൊ ഞാൻ വിസിറ്റ് ഖത്തറിൽ നിന്ന് ഞാൻ മെസ്സേജ് പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ഇൻസ്റ്റാഗ്രാം നോക്കി ഇപ്പൊ ഒരു മെസ്സേജ് കണ്ടു, ഞാൻ നോക്കി ഒരു സ്റ്റോറിയിൽ മെൻഷൻ ചെയ്തു നോക്കി, എനിക്കൊരു ഒരു ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്കിത് മനസ്സിലാവും, നോക്കി എനിക്ക് പ്രൈസ് കിട്ടിയെന്നുള്ളത്. അത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു മീറ്റിംഗിലായതാണ് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ മെസ്സേജ് കണ്ടു, പക്ഷെ എനിക്ക് പ്രത്യേകിച്ചൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. വീണ്ടും കുറച്ചു നേരം കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് മനസ്സിലാവുക, നോക്കി ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്, ഇതാണ് പരിപാടി എന്നുള്ളത്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിറങ്ങി വരുന്നത്. കൂടെ ഉള്ളവരാണെങ്കിലും നമ്മള് ഇത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷം. കാരണം ലൈക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു മീഡിയ കമ്പനി തന്നെയാണ്. അപ്പൊ മൊത്തത്തിൽ ലൈക്ക് ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു.
6: അപ്പൊ
7: എല്ലാവരും നന്നായിട്ട് ലൈക്ക് അവരുടെ സന്തോഷം കണ്ടത് എനിക്ക് കുറച്ചുകൂടെ സന്തോഷമായി.
6: അടിപൊളി അടിപൊളി. ഇതൊക്കെയല്ലേ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ചിന്ന ചിന്ന സന്തോഷങ്ങളും, അല്ലെ? നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്നതല്ലേ ഇതൊക്കെ. എങ്ങനത്തെ വിഷ്വൽസ് എടുക്കാണ് കൂടുതൽ ഇഷ്ടം സാജന്?
7: ഞാൻ കൂടുതൽ എനിക്ക് ഡൈനാമിക് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇഷ്ടം. കുറച്ചുകൂടെ ഫാസ്റ്റ് കട്ട്സ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് പേസിൽ നിൽക്കുന്ന ഷോർട്സ് എടുക്കാനും അതുപോലെ എഡിറ്റ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. പിന്നെ ലൈറ്റിംഗ് ഞാൻ കുറച്ചുകൂടെ ഹൈ കോൺട്രാസ്റ്റ് എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം ഈവൻ ലൈക്ക് നമ്മൾ ഒരു ഡേ ടൈം ആണെങ്കിൽ പോലും മാക്സിമം ഷാഡോസും ഹൈലൈറ്റ്സും വെച്ച് ഷൂട്ട് ചെയ്യാനാണ് ഞാൻ കൂടുതലും നോക്കുന്നത്. അപ്പൊ അങ്ങനെ എനിക്ക് സ്ഥലങ്ങൾ അങ്ങനെയില്ല. ലൈക്ക് ഞാൻ കൂടുതലും മീൻസ് എന്താണ് എനിക്ക് ഡൈനാമിക് ആയിട്ട് ചെയ്യാനുണ്ടാവുക അത് വെച്ച് അങ്ങ് എടുത്തു പോകുന്നുള്ളൂ.
6: വീട്ടിൽ വിളിച്ചു പറഞ്ഞു എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ അല്ലേ?
7: അതെ അതെ, വീട്ടിൽ വിളിച്ചു പറഞ്ഞു അവിടെയും ഇതുപോലെ തന്നെ സന്തോഷം.
6: നാട്ടിൽ എവിടെയാണ്? അതുകൂടെ പറഞ്ഞോളൂ.
7: നാട്ടിൽ കോട്ടയം. വീട്ടില് അമ്മ, ചേട്ടൻ, ചേച്ചി എല്ലാരും ഹാപ്പിയാണ്.
6: അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയൊരു ലക്ഷ്യമൊക്കെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ ചെറിയ രീതിയിൽ?
7: എനിക്ക് കോമ്പറ്റീഷൻസ് കുറച്ച് ഒറ്റ ചെയ്യണം തോന്നി. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നതും സെയിം വീഡിയോ ഷൂട്ട് എഡിറ്റാണ്. നമ്മൾ ഡെയിലി ചെയ്യുന്നതും ഷൂട്ട്സ് എഡിറ്റും തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ കോമ്പറ്റീഷൻസിലേക്കായിട്ട് കൊടുത്താണ് ഞാൻ പ്രതി. എന്റെ സർക്കിളിലുള്ള കുറച്ച് ആൾക്കാർക്ക് കോമ്പറ്റീഷനിൽ കിട്ടിയിട്ടുണ്ട്. അവർ അപ്ലൈ ചെയ്ത് കിട്ടിയ ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തില്. പക്ഷെ എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു ലൈക്ക് കൊടുത്താൽ ചിലപ്പോ കിട്ടാതിരിക്കാൻ നമുക്ക്.
6: എന്തായാലും സാജനെ പരിചയപ്പെടാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. സാജന്റെ കോണ്ടാക്ട് തന്നത് ഞങ്ങളുടെ എന്റെ ഒരു നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്, ജുനൈദ് ആണ് തന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു. ഇനിയും ഒരുപാട് വലിയ നേട്ടങ്ങൾ ലൈഫിലേക്ക് എത്തട്ടെ.
7: താങ്ക്
6: യു സാജ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ.
5: അങ്ങനെ ഒരു സ്പെഷ്യൽ അതിഥി,
6: രണ്ട് അതിഥികൾ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തു. ബാക്കിയുള്ളവരടുത്തേക്ക് ഞാൻ ഇങ്ങനെ കോണ്ടാക്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അവരെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് അടുത്ത പാട്ടിലേക്ക്.

0: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
4: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar.
6: And shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges matram pay cheythu ningalude palaya 22 carat swarnabharanangal adu evide ninnu vaangiyadanengilum swap cheyyu dazzling new designs umayi.
7: Hi, namaskaram, njan Shaju Sridhar. Radio Solo. Ningal kettukondirikkunnathu Radio Solo. Kettu kettu.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച് മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.

0: 3 o'clock സമയം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ നമ്മളിങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന ടൈമിൽ അല്ലമീന്റെ മെസ്സേജ് ഉണ്ട്. അതോടൊപ്പം തന്നെ റിയാസ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിയാസ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് ബ്രദറിന്റെ പേര് റിസ്വാൻ, റിച്ചു ഇച്ഛ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ അബുദാബിയിലാണുള്ളത്, ഇന്ന് ബ്രദേഴ്സ് ഡേ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ വിശേഷങ്ങൾ റിയാസ് കൂർഗാണ് അയച്ചു വന്നിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ നേരെ നമ്മുടെ സൂചനകളിലേക്ക് പോയിട്ട് ഒരു സിമ്പിൾ സിനിമ പെട്ടെന്നൊന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കാനായിട്ട് പോവാണ്. നേരെ നമ്മൾ പോവാണ് നമ്മുടെ സ്വന്തം ഹൈഡ് ആൻഡ് സീക്കിലേക്ക്.
1: രണ്ടായിരത്തി മൂന്നിലാണ് ഈ സിനിമ റിലീസാകുന്നത്. 2003 റിലീസായ ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ മോഹൻ സിത്താര, അദ്ദേഹമാണ് ഈ ചിത്രത്തിന് സംഗീത സംവിധാനം ഒരുക്കിയത്. രാധാമണി ഈ സിനിമയിലെ നായികാ കഥാപാത്രമാണ്. രാധാമണി ഈ സിനിമയിലെ നായികാ കഥാപാത്രം.
0: ഓക്കെ, ഈ സിനിമയുടെ പോസ്റ്ററിൽ വന്നൊരു വരിയാണ്, ഇവർ കേരളത്തിന്റെ മാതൃകാ ദമ്പതികൾ
2: നിങ്ങളോ.
0: അതെ, അപ്പൊ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. നന്ദനം അല്ല, നന്ദനം മൂവി അല്ല,
1: കുറച്ച് വലിയ പേര്,
0: നന്ദനത്തിന് ശേഷം വന്ന മൂവി അല്ലേ? അതെ, നന്ദനത്തിന് ശേഷം വന്ന സിനിമയാണ്. ഓക്കെ, സക്കീർ ഹുസൈൻ ഒരു മെസ്സേജ് ഉണ്ട്. ഇന്ന് എന്റെ വൈഫ് ഷാഹിന ഷായുടെ ബർത്ത്ഡേ ആണ്, പ്ലീസ് വിഷ് ഹർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഷാഹിനയ്ക്ക് ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

0: റിയാസിന് ആദ്യം ഉത്തരം കിട്ടി, പിന്നെ ഇതാ വരുന്ന എല്ലാവരുടെയും റൈറ്റ് ആൻസർ ഭയങ്കര സ്പീഡിൽ വരുന്നുണ്ട്.
1: ഓക്കെ, അപ്പൊ സൂചനകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ ചിത്രം ഏതാണെന്ന് വേഗം മെസ്സേജുകൾ അയച്ചോളൂ 5000917 എന്ന നമ്പറിലേക്ക്.
0: ആന്റണി മൂവിയിലെ പാട്ട്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by shine smarter this season with malabar golden diamonds smart exchange making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ dazzling new designsുമായി
1: in association with
2: commercial bank we are saving more turns dreams into reality commercial banks 5 million riyals dream dream bigger
3: And Lulu, hypermarkets, supermarkets, and department stores, where the world comes to shop.

0: ഈശമാധവൻ മൂവിയിലെ പാട്ട് കേട്ട സമയം സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇഫ്തിഹാറുദ്ദീൻ ചോദിക്കുന്നത് ഒരു പ്രാവശ്യം കൂടി ചോദ്യം ഒന്ന് ചോദിക്കാവോ എന്നുള്ളതാണ്.
1: ഓക്കെ,
0: ഈ സിനിമയുടെ ഒരു പരസ്യ വാചകം ഇതായിരുന്നു ആ സമയത്ത്, ഇവർ കേരളത്തിന്റെ മാതൃകാ ദമ്പതികൾ നിങ്ങളോ. ഇതൊരു
1: സൂചനയാണ്.
0: ഓക്കെ, 2003 സിനിമ റിലീസാകുന്നത്. ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് മോഹൻ സിതാര അദ്ദേഹമാണ്. രാധാമണി ഈ സിനിമയിലെ നായിക കഥാപാത്രത്തിന്റെ പേരാണ്.
1: ഓക്കെ, ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എനിക്കൊന്ന് കൂടുതൽ പേർക്കും
0: ശരിയായ ഉത്തരങ്ങൾ
1: കിട്ടിയിട്ട് ആദ്യം.
0: ഓക്കെ, മിഥുൻലാൽ തിളക്കം പറയുന്നു, ഒന്ന് മാറ്റിപ്പിടിക്കണേ,
1: ശരിയാണ്.
0: ഷെറിന്റെ ഗുഡ് മോർണിംഗ്, അൻഫലിന്റെ മെസ്സേജ് ഉണ്ട്, അതുപോലെ തന്നെ ഷിജോ ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്, റിയാസ് ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്, പിന്നെ ഒരുത്തി മൂവി അല്ലാട്ടോ, അൻസൽ ഹബീബ് ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്, പിന്നെ ശ്രീജിത് ദാസ് ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്. ഓക്കെ,
1: ഒറ്റ വരിയല്ല കേട്ടോ പേര്, രണ്ട്
0: നീളത്തിലുള്ളൊരു
1: പേരാണ്.
0: ഓക്കെ,
1: ഒറ്റ വേർഡല്ല മൂവിയുടെ പേര് കേട്ടോ. അപ്പൊ ഏതാണ് ഈ സിനിമ എന്നുള്ളത് നിങ്ങൾ ഒന്ന് കണ്ടെത്തി അയച്ചോളൂ.
0: ബിനോജ്, അല്ലമീൻ, അതുപോലെ തന്നെ മിഥുൻ, പിന്നെ പിന്നെ ഓക്കെ സനിൽജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, അതുപോലൊപ്പം തന്നെ ഓക്കെ ഒരുപാട് പേര്.
1: പറഞ്ഞു, ഉത്തരം പറഞ്ഞിരിക്കണം.
0: ഇല്ല, ഞാനത് ഏത് ടോണിൽ വായിക്കണം എന്ന് ആലോചിച്ചു പോയതാണ്.
1: ഓ വാവ് വാവ്, എന്നാലും സനിൽജിക്ക് ഒരു സ്പെഷ്യൽ താങ്ക് യു പറയുന്നു കേട്ടോ. നമുക്ക് കൊറേ സംഭവങ്ങൾ,
0: അതെ, നാട്ടിൽ നിന്നുള്ള യാത്രക്ക് ശേഷം
1: അതിനൊരു ഭയങ്കര സ്നേഹം പറയുന്നു കേട്ടോ.
0: ഓക്കെ, ഒരുപാട് സ്നേഹവും സന്തോഷം അറിയിക്കുകയാണ്. ഓക്കെ, ഞാൻ അടുത്ത പാട്ടിലേക്ക്, ഞാൻ ഇനി ഇവിടെ നിന്ന്
1: എനിക്ക് തോന്നിയത്
2: Hit off the arm. In the art of Podumakulanda.

0: 91.7 FM.
1: Qatar's happiness frequency. Radio Sunil.
2: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
6: 500 മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
0: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by shine smarter this season with മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച് മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ
4: And Lulu, hypermarkets, supermarkets, and department stores, where the world comes to shop. Just feel

0: സമയം 9 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കാണ്. May 24 ഞായറാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഓക്കെ, ഇനിയിപ്പോ ഇന്നലെ നമ്മൾ ആഘോഷങ്ങളുടെ സന്തോഷങ്ങളുടെ ദിവസങ്ങൾക്ക് അരികിലേക്ക് എത്തുകയാണ്. അപ്പം തീർച്ചയായിട്ടും ബലിപ്പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഫയർ വോക്സ് ആസ്വദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. അത് May 27, 28, 29 കത്താര കൾച്ചറൽ വില്ലേജിലായിരിക്കും ഈ ഒരു ഫയർ വോക്സും കാര്യങ്ങളും ഒക്കെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആ സമയങ്ങളിൽ നമുക്കതൊക്കെ ആസ്വദിക്കാം. രാജ്യവ്യാപകമായിട്ട് ഒരുപാട് വിവിധ വേദികളിലായിട്ട് ലൈവ് പെർഫോമൻസുകളും മ്യൂസിക് സ്റ്റേജ് ഷോസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിയുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ ഈ അവധി ദിനങ്ങൾ ഏറ്റവും വലിയ ആഘോഷമാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്നത്തെ ശരിയായ ഉത്തരങ്ങളിലേക്ക് വരുമ്പോൾ, പട്ടണത്തിൽ സുന്ദരൻ, പട്ടണത്തിൽ സുന്ദരനാണ് ആ സിനിമയാണ് നമ്മൾ ഒളിപ്പിച്ചു വെച്ചത്. അപ്പൊ ശരിയായ ഉത്തരങ്ങൾ അയച്ച ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കേട്ടോ.
1: ഓക്കെ, അങ്ങനെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ GCC ഗെയിംസിൽ ഖത്തറാണ് ആതിഥേയത്വം വഹിച്ചത്. ഏറ്റവും മികച്ച സംഘാടന മികവോടുകൂടിയാണ് ഖത്തർ അത് മുന്നോട്ട് കൊണ്ടുപോയത്. ഖത്തർ തന്നെയാണ് ഏറ്റവും അധികം മെഡലുകളുമായിട്ട് 1st എത്തിയത്.
0: ഓക്കെ, അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങള് ലുസൈലിൽ പോയിരുന്നു.
1: അതെ, ആർച്ചറി മത്സരത്തിന്റെ
0: ഇവന്റ് കാണാനായിട്ട് പോയിരുന്നു. അയ്യോ,
1: പക്ഷെ ഗംഭീരമായിട്ടുള്ള രീതിയിലുള്ള നല്ല മത്സരങ്ങളും കാര്യങ്ങളൊക്കെ കാണാനും ആസ്വദിക്കാനും സാധിച്ചു.
0: അവിടെയും മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു.
1: അതെ, നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഒരു മലയാളി സാന്നിധ്യം. അതായത് പാളുടെ പേര് ലിജോ അല്ലേ?
0: ലിജോ എന്ന് പറഞ്ഞ
1: കഞ്ഞിക്കുഴിക്കാരൻ.
0: അതെ, ലിജോ കഞ്ഞിക്കുഴിയെ പരിചയപ്പെട്ടു
1: എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ല ദിവസമായി മാറട്ടെ.
0: ടാറ്റാ,
1: ബൈ ബൈ.

0: is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: You're listening to...
7: Radio Suno 91.7 FM.

0: Qatar's happiness frequency.
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: This is home delivery only on Radio Suno 91.7 FM. Suno updates.
2: സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഗൾഫ് രാജ്യങ്ങൾ ആവേശത്തോടെ മാറ്റുരച്ച GCC ഗെയിംസ് ദോഹയിൽ സമാപിച്ചു. ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ച നാലാമത് GCC ഗെയിംസ് കഴിഞ്ഞ ദിവസം സമാപിച്ചപ്പോൾ മറ്റൊരു ലോകോത്തര കായിക മാമാങ്കത്തിനു കൂടി മികവുറ്റ രീതിയിൽ ഖത്തർ തങ്ങളുടെ സംഘാടന മികവ് തെളിയിച്ചു. നാലാമത് GCC ഗെയിംസിൽ 134 മെഡലുകളുമായി ആതിഥേയരായ ഖത്തർ തന്നെയാണ് ഒന്നാമതെത്തിയത്. 48 സ്വർണവും 50 വെള്ളിയും 36 വെങ്കലവുമാണ് ഖത്തർ സ്വന്തമാക്കിയത്. 82 മെഡലുമായി സൗദി അറേബ്യ രണ്ടാം സ്ഥാനത്തും 63 മെഡലുമായി ബഹ്റൈൻ മൂന്നാം സ്ഥാനത്തുമെത്തി. ബലിപെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഖത്തറിന്റെ ആകാശത്ത് വിസ്മയ കാഴ്ചയൊരുക്കി 3 ദിവസം ആകർഷകമായ ഫയർവർക്ക് പ്രദർശനം ഒരുങ്ങുന്നു. May 27, 28, 29 തീയതികളിൽ ഖത്താറ കൾച്ചറൽ വില്ലേജിൽ ഫയർവർക്സ് നടക്കുമെന്ന് ഖത്തർ കലണ്ടർ അറിയിച്ചു. ഇതിനു പുറമെ രാജ്യത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇത്തവണ ഒരുങ്ങുന്നത്. വിസിറ്റ് ഖത്തർ സംഘടിപ്പിച്ച ഖത്തർ ത്രൂ യുവർ ലെൻസ് മത്സരത്തിൽ മലയാളി തിലക്കം. മത്സരത്തിൽ പ്രവാസി സമൂഹത്തിന് അഭിമാനമായി വീഡിയോ വിഭാഗത്തിൽ ആദ്യ 5 സ്ഥാനങ്ങളിൽ 4 സ്ഥാനങ്ങളും മലയാളികൾ സ്വന്തമാക്കി. വീഡിയോ വിഭാഗത്തിൽ പ്രവാസി മലയാളി മിഥിലാജ് കൈവേലിക്കലാണ് ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത്. രണ്ടാം സ്ഥാനം ഹംസ മൂസാവി കരസ്ഥമാക്കിയപ്പോൾ തുടർന്നുള്ള 3, 4, 5 സ്ഥാനങ്ങൾ സാജൻ സെബാസ്റ്റ്യൻ, സയ്യിദ് ഖാലിദ്, മുഹമ്മദ് സിയാൻ എന്നിവർ യഥാക്രമം കരസ്ഥമാക്കി. മത്സരത്തിന്റെ വിജയികളെ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. IPL ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ മുംബൈ രാജസ്ഥാനെയും രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത ഡൽഹിയെയും നേരിടും. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: ശരിക്കും സൂപ്പർ ഹീറോ ആണോ?
3: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഹോം ഡെലിവറിയുടെ സമയമാണ് ഇന്ന്. അഗെയിൻ ഒരു സൺഡേ മോർണിംഗ്, ദ ലാസ്റ്റ് വീക്ക് ഓഫ് മെയ് മന്ത്. ഇനി ജൂൺ, ജൂൺ മാസം എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം സ്കൂളൊക്കെ അടയ്ക്കാനായിട്ട് ജൂൺ ലാസ്റ്റൊക്കെ റെഡി ആവുന്നത് കൊണ്ട് തന്നെ ഇനി ജൂലൈ ഓഗസ്റ്റിലേക്കൊക്കെ ടിക്കറ്റ് എടുത്ത് നോക്കുന്നു. ജൂൺ ലാസ്റ്റിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ്സ് നോക്കുന്നു. ആ ഒരു സമയമൊക്കെ തന്നെ ആയിരിക്കും എന്തായാലും നാട്ടിലേക്കും ഒക്കെ തന്നെ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യുന്ന ചിലപ്പോൾ നമ്മുടെ ചിലപ്പോൾ സിബ്ലിങ്സിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അച്ഛനെയും അമ്മയും ഒക്കെ തന്നെ ആയിരിക്കാം. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് നമുക്കുള്ളൊരു ഒരു വലിയ ഒരു വെയിറ്റിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ വെക്കേഷൻ തന്നെയായിരിക്കും അല്ലേ. അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എത്ര പേരാണ് അവർക്ക് വേണ്ടിയിട്ട് ആ ടിക്കറ്റൊക്കെ എടുത്ത് സെറ്റായിട്ട് ഇനി ദ കൗണ്ട് ഡൗൺ ബിഗിൻസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. കാരണം ഇവിടെ കുറച്ചധികം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. പ്രത്യേകിച്ചും ഒരു ചെറിയ മകള് ഇങ്ങനെ വെട്ടി വെട്ടി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുടെ കലണ്ടർ നാട്ടിലേക്ക് എത്താനായിട്ട്. ബിക്കോസ് ഷീ ജസ്റ്റ് വോണ്ട് ടു ഗോ ആൻഡ് സീ ഹർ ബ്രദർ ആൻഡ് ഹർ ഫാമിലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഓരോ ഓരോ ദിവസവും കണക്ക് കൂട്ടിയിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ട് നല്ലൊരു ഈ പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് ഓരോ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോട്ടെ. വെക്കേഷൻ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ എത്തട്ടെ. അത് മിക്കവാറും പെട്ടെന്ന് തന്നെ എത്തും കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഓരോ ആഴ്ചയും പോകുന്നത് അറിയുന്നില്ല, അത്ര സ്പീഡിലാണ്. ഇൻറ്റു 2x എന്നൊക്കെ പറയുന്ന പോലെ അത്രയും സ്പീഡിലാണ് നമ്മുടെ ഓരോ ദിവസവും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഓരോ ആഴ്ചകളും പോയിക്കൊണ്ടിരിക്കുന്നത് അറിയുന്നില്ല. 2026 തുടങ്ങിയതാ, മെയ് മാസം അവസാനത്തെ ആഴ്ചയിലേക്ക് എത്തി നിൽക്കുന്നു. ഹോ, ആലോചിക്കുമ്പോൾ തന്നെ പറ്റുന്നില്ലെന്നേ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഈ ഒരു ഹോളിഡേയ്സ് അതിങ്ങനെ ആഘോഷിക്കാൻ കുറച്ചധികം ആൾക്കാർ വെയിറ്റിങ്ങിലാണ്. എന്തൊക്കെയാണ് അവധി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഈ വെയിറ്റിംഗ് ഒക്കെ തന്നെ ഹോളിഡേക്ക് വേണ്ടിയാണെങ്കിലും വെക്കേഷന് വേണ്ടിയാണെങ്കിലും നമുക്കൊരു ബ്രേക്ക് അത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ബോഡിക്കും മൈൻഡിനും ഒക്കെ തന്നെ ബ്രേക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി വെരി വെരി വെരി വെരി അർജൻറ്റ്. ആൻഡ് ഓൾസോ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു സ്പേസ് നിങ്ങളുടെ മൈൻഡിനും ബോഡിക്കും കൊടുത്താൽ മാത്രമേ ഒരു റിഫ്രഷ് ആകാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നു ഞാൻ നായിക സിനിമയിൽ നിന്നും ദാസേട്ടൻ പാടിയ പഴയ ഒരു പാട്ടിൻ്റെ പുതിയൊരു വേർഷനിലേക്ക്.

ഹലോ, ഗുഡ് മോർണിംഗ്. എനിക്കിങ്ങനെ ഓരോ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹൗ ആർ യു സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അമീന്റെ മെസ്സേജ് ഒക്കെ ഉണ്ടല്ലോ. യെസ്, ഐ എം റിയലി റിയലി റിയലി ഗുഡ്. വെൽക്കം ബാക്ക്. ഇത് കത്തിന്റെ ഫേവറേറ്റ് ഏരിയ സ്റ്റേഷൻ ഹോം ഡെലിവറി ആണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മുജീബ് റഹ്മാന്റെ വക ഒരു ഹായ് വന്നിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ദാ അടുത്ത ആള് മെസ്സേജ് ഇരിക്കുകയാണ്. മോർണിംഗ്, കോഫി കുടിച്ചോ? യെസ്, അഫ്കോഴ്സ്. ഇന്നെനിക്ക് ഒരു കോഫി വളരെ വളരെ വളരെ നിർബന്ധമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു രാവിലെ.

അതുകൊണ്ട് ഞാൻ കോഫിയൊക്കെ കുടിച്ചിട്ടാണ് കയറിയത് കേട്ടോ. കുയ് ഗുഡ് മോർണിംഗ്, എല്ലാ പാട്ടുകളും സൂപ്പർ ആണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് തത്തയുടെ മെസ്സേജ് ഉണ്ട്. ഈ തത്തയ്ക്ക് എന്തായാലും ഞാൻ തിരിച്ചും ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു. അതിനോടൊപ്പം ഈ പേരിൻ്റെ പിന്നിലെ യഥാർത്ഥ പേരും കൂടി എപ്പോഴെങ്കിലും ഒന്ന് പറയണം കേട്ടോ. ഞാൻ മറന്നുപോയി തത്തയുടെ ഒറിജിനൽ പേരെന്തായിരുന്നു. ഒന്ന് അഖില ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ മോർണിംഗ് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ, അതായത് പ്രത്യേകിച്ചും ഖത്തറിലാണെങ്കിലും ഓരോ ഫുഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഹോട്ടലായിരിക്കാം അല്ലെങ്കിൽ എന്തായിരിക്കാം, ഒരു ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ എത്തുന്ന സമയത്ത് അവിടുത്തെ കറക്റ്റായിട്ടാണോ എല്ലാ കാര്യങ്ങളും, ഉള്ളിലൊക്കെ എങ്ങനെയാണ് ഫുഡ് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണോ അവർ കൊണ്ടുപോകുന്നതെന്നൊക്കെ നമുക്കെപ്പോഴും ചെക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് അവിടുത്തെ ഒരു ഔട്ടർ ലുക്ക് വെച്ചിട്ട് മാത്രമേ ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷേ എം ഒ പി എച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഫുഡ് സേഫ്റ്റി റേറ്റിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ്. അത് ഈ പറഞ്ഞ പോലെ എല്ലാ ഫുഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനും വേണ്ടിയിട്ടാണ് മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് ഇങ്ങനൊരു ഫുഡ് സേഫ്റ്റി റേറ്റിംഗ് പ്രോഗ്രാം കൊണ്ടുവരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫുഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് അല്ലെങ്കിൽ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഒരു ഔട്ട്ലെറ്റുകളും അല്ലെങ്കിൽ ഷോപ്പുകളും ഒക്കെ തന്നെ നല്ല രീതിയിൽ അവരുടെ സ്റ്റാൻഡേർഡ്സ് ഹൈ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാവരുടെയും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഒരു കോമ്പറ്റീഷൻ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനൊരു പ്രോഗ്രാമുമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഫുഡ് സേഫ്റ്റി പ്രാക്ടീസ് അതിപ്പോൾ കഫേ ആയിരിക്കാം, റെസ്റ്റോറൻ്റ് ആയിരിക്കാം, ഹോട്ടലായിരിക്കാം, അങ്ങനെ എന്തുമായിരിക്കാം, ഞാനിപ്പോൾ പറഞ്ഞ പോലെ അത് സ്ട്രെങ്തൻ ചെയ്യുക എന്നതും അതിനോടൊപ്പം തന്നെ നമ്മുടെ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള നമ്മളുടെ അടുത്തേക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് ഇൻഫർമേഷൻ എത്തിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം തുടങ്ങുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതൊരു വലിയ കാര്യമായിട്ട് തോന്നി, ബിക്കോസ് ഫുഡ് സേഫ്റ്റി ഈസ് വെരി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ. ഈ ഫുഡ് സേഫ്റ്റി എന്ന് പറയുമ്പോഴാണ് അതൊരു വലിയ കടലാണ്, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഡിസ്കസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ നോർമലി തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ പോലും നമ്മൾ എന്തുമാത്രം കാര്യങ്ങളാണെന്നറിയോ ഫുഡ് സേഫ്റ്റിയിൽ നമ്മൾ തെറ്റുകൾ വരുത്തുന്നത്. അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇനി ഓരോ ആഴ്ചകളിലും കൂടുതൽ ഇൻ ഡെപ്ത് സംസാരിക്കുന്നതായിരിക്കും. ബിക്കോസ് ഫുഡ് സേഫ്റ്റിനെ കുറിച്ചിട്ട് ഓരോ ആഴ്ചയും നമ്മൾ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാനും ചിലരൊക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നു അമ്പിളി എന്ന മൂവിയിലെ ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക്, ശങ്കർ മഹാദേവൻ പാടിയ പാട്ടിലേക്ക്.

0: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: Hi, this is Shah Trajan.
6: രംഗച്ചടം കാണിക്കും പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തർസി
7: ഓടി മക.
8: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.7.
9: ചെന്നൈ ബീറ്റ്സ്.
10: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
11: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ ഇമ്രാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
2: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
3: ഫ്രാഡ്മാ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ഫ്രാഡ്മാ ഹോൾസെയിൽ മാർക്കറ്റ് അറ്റ് സൽവ റോഡ്.
1: ഗോൾഡൻ ഫ്ലേക്കി ഇറസിസ്റ്റിബിൾ സ്നാക്സ് ക്വാസോ ഫ്രോം ക്യൂബേക്ക്, ബേക്ഡ് ടു പെർഫെക്ഷൻ ഫിൽഡ് വിത്ത് ഡെലിഷ്യസ് ചോക്ലേറ്റ്, എനി ടൈം സ്നാക്സ് ടൈം.
4: ആൻഡ്
1: ഗ്രാൻഡ് മോൾ ഹൈപ്പർമാർക്കറ്റ്,
5: സപ്പോർട്ടഡ് ബൈ അജ്വ നേറ്റീവ് സൂപ്പർ മാർക്കറ്റ്, ഖത്താസ് ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് ഹെൽത്തി പ്രോഡക്ട്സ് ആൻഡ് 90s സ്നാക്സ് ഐറ്റംസ്. വിസിറ്റ് ഷോറൂം അറ്റ് ബർവ വില്ലേജ് ഓർ ഷോപ്പ് ഓൺലൈൻ ajwa.qa.
6: Home delivery.

ഇവിടെ കുറച്ചധികം മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച നമ്മുടെ അഖില, അതുപോലെ തന്നെ ബഹ്റൈനിൽ നിന്നും ജെയ് ജെയുടെ മെസ്സേജ് ഉണ്ടല്ലോ. അതിനിടയിൽ റിനേഷ് തത്തയ്ക്ക് എന്തോ ഒരു മെസ്സേജ് എനിക്ക് അയച്ചിരിക്കുകയാണ്. ഓഹോ, മാറിപ്പോയതെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് റിയാസ്, ഗുഡ് മോർണിംഗ്. ഇനി അമീന്റെ ഒരു വിഷാണ്, അതായത് ഒരു ബർത്ത്ഡേ വിഷ് ഉണ്ട് ഒന്ന് പറയാമോ? എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. ഇപ്പൊ തന്നെ അവൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു വിഷ് കൊടുക്കണമേ. അവന്റെ വൈഫും മോളും ഒക്കെ തന്നെ നാട്ടിലാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുക. അപ്പൊ തന്നെയാണോ ഒറ്റക്കിരുന്ന് വിഷമിക്കുകയാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒന്ന് ബർത്ത്ഡേ ഒക്കെ ഒന്ന് ആഘോഷിച്ച് ഒരു കേക്ക് ഒക്കെ മേടിച്ചു കൊടുത്ത് അങ്ങോട്ട് ഹാപ്പി ആക്കിയേ. അതിന്റെ കൂട്ടത്തിൽ ഇത് അടുത്തൊരാൾ വൈഫിന് വേണ്ടിയിട്ടും ബർത്ത്ഡേ വിഷ് ചെയ്തിരിക്കുകയാണ്. അച്ചു എന്നാണ് എന്റെ പാർട്ണറിന്റെ പേര്. മഹേഷിന്റെ മെസ്സേജ് ആണ്. അപ്പൊ മഹേഷിന്റെ ഭാര്യ അച്ചുവിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ അമീന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടും, ഫ്രണ്ടിന്റെ പേരെന്തായിരുന്നു, മറന്നുപോയി. ഫ്രണ്ടിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ, അപ്പൊ എന്റെ പ്രശ്നമല്ല. ഓക്കെ, അപ്പൊ രണ്ടുപേർക്ക് വേണ്ടിയും ഹാപ്പി ബർത്ത്ഡേ.

അപ്പൊ നിങ്ങക്ക് രണ്ടു പേർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു പാട്ടും കൂടി ഇപ്പോ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ഗോവിന്ദ് മേനോൻ പാടിയ തായ്ക്കുടം ബ്രിഡ്ജിന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പൊ ആ സോങ് കേട്ടോണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയണേ, നമ്മൾ കുറച്ചുമ്പോൾ ഫുഡ് സേഫ്റ്റിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഈ ഫുഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് കണ്ട മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അതായത് വെറുതെ റാൻഡംലി കൈ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, അതിപ്പം കിച്ചണിലെ കൗണ്ടർ ടോപ്പില് അല്ലെങ്കിൽ ജസ്റ്റ് പോയിട്ട് ഏതെങ്കിലും ഒരു ഫുഡില് അതിനോടൊപ്പം ഒരു പാത്രത്തിൽ ഒക്കെ തന്നെ കൈ ഇങ്ങനെ കൊണ്ടുപോയി ടച്ച് ചെയ്തതിന് ശേഷം അതൊരു ലാബിൽ, ബിക്കോസ് ഷീ ഈസ് വർക്കിംഗ് ഇൻ എ ലാബ്, ലാബിൽ ഇങ്ങനെ കൊണ്ടുപോയതിന് ശേഷം അത് കൊണ്ടുപോയിട്ട് വച്ച് തിരിച്ച് അത് കുറേ ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും അതിലുണ്ടായ ബാക്ടീരിയയുടെ ആ വളർച്ച അതാണ് കാണിച്ചുകൊണ്ട് ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നത്. സോ അത്രയധികം ഈ പറഞ്ഞ പോലെ കിച്ചണിലൊക്കെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു സംഭവം. അതിനുവേണ്ടി എപ്പോഴും കൈ ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരിക്കലും വിചാരിക്കരുത് ഓ ഒന്ന് കുക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ കുറേ തവണ കൈ വാഷ് ചെയ്ത് ഈ ശീലം എൻ്റെ മാറുന്നില്ലല്ലോ എന്ന്. അത് നല്ല ശീലമാണ് കേട്ടോ, അപ്പോൾ അത് മാറ്റാതിരിക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ ചിലരൊക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഹോം ഡെലിവറിയിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is home delivery only on Radio Suno 91.7 FM.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 എഫ്എമ്മിൽ ഹോം ഡെലിവറിയാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇവിടെ ആ രണ്ടുപേരും കൂടി എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിസയുണ്ട്, അതുപോലെ തന്നെ ആശയുണ്ട്. എനിക്ക് രണ്ടുപേരോടും ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് മുമ്പ് ഫുഡ് സേഫ്റ്റിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അടുക്കളയിൽ കയറി ഭക്ഷണം വയ്ക്കാറില്ല എന്നറിയാം നിസ?
2: ഭക്ഷണം വയ്ക്കാറുണ്ട്, നന്നായി വയ്ക്കാറുണ്ട്, നല്ല രുചിയാണ്.
1: ഞാനല്ലേ പറയാറ് എപ്പോഴും അത്.
2: അതാണ്
1: ഓക്കെ. അതിനിടയിൽ ആശയ, ആശയ ഈ പറഞ്ഞ പോലെ അതെടുത്തോ, ആ മൈക്ക് എടുത്തോ. ആശയ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ
3: കിട്ടില്ല കുക്കാ. ഞാൻ തന്നെ സ്വന്തം
2: ബീഫ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്.
1: ബീഫ് മാത്രമൊന്നുമല്ല, ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു,
2: ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. ബീഫിൽ നിൽക്കാണ്, എനിക്ക് ആ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്.
1: കൊള്ളാം. ഇത് എന്താണെന്ന് അറിയുക, ഈ സംഭവം വേറൊന്നും അല്ല. നമുക്ക് ഈദ് ഹോളിഡേയിൽ ഏതെങ്കിലും ഒരു ദിവസം അവള് വിളിക്കും വീട്ടില്,
2: ആ പ്രതീക്ഷയിൽ,
1: ആ ഒരു പ്രതീക്ഷയിൽ മാത്രമാണ് ഇതൊക്കെ പറയുന്നത്. എന്നാലും വിളിക്കൂല, അതാണ് സംഭവം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഈ കിച്ചണിൽ നിന്ന് ഈ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിനിടയിൽ പലർക്കും പല പല കൈൻഡ് ഓഫ് സ്വഭാവങ്ങളുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ കൈ ഇടയ്ക്കിടയ്ക്ക് കഴുകുക എന്നത് ഞാൻ ഫുഡ് സേഫ്റ്റി ആയിരുന്നു കുറച്ചു മുമ്പ് പറഞ്ഞോണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഇപ്പം ഈ കറികളൊക്കെ ഉപ്പുണ്ടോ നോക്കുമല്ലോ, ഉപ്പുണ്ടോ നോക്കുക, ആ സ്പൂൺ എടുത്ത് വെള്ളത്തിലിടുക, അടുത്ത സ്പൂൺ എടുക്കുക, ഉപ്പുണ്ടോ നോക്കുക, അങ്ങനെ ചെയ്യുന്നവരുണ്ട്.
3: ഓക്കെ,
1: മറ്റു ചിലരുണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു പ്രശ്നമുണ്ട്. ഞാന് എന്താന്നറിയില്ല, ഭയങ്കര ധൃതിയായിരിക്കും ഉള്ളില്, നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു സാധനം ഉള്ളവരുണ്ടാവും. മറ്റു ചിലരുണ്ടാവും എന്താണ് എവിടെ വെച്ചാന്ന് ഓർക്കത്ത പോലും ഇല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. ഇതിൽ നിങ്ങൾ എന്ത് ടൈപ്പായിരിക്കും?
2: ഒന്നാമത്തെ, ഞാൻ കൈ കഴുകൽ ഇച്ചിരി കൂടുതലാണ്, ഓവർ കൈ കഴുകലാണ്. അത് ഇടയ്ക്ക് മറ്റേ റീല് കാണത്തില്ലേ, അതുപോലത്തെ അവസ്ഥയാണ്. പിന്നെ മറവി സ്വാഭാവികമായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ
1: എനിക്കത് നിസ ഈ കൈ കഴുകാല് കൂടിയിട്ട് അതെന്തോ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ സെപ്പറേറ്റ് അതിന് വേണ്ടി ഒരു ടവലൊക്കെ എടുത്ത് വെച്ചു,
2: ടവൽ എടുത്ത് വെച്ചു.
1: പക്ഷെ ഞാൻ പറഞ്ഞത് നല്ല കാര്യമാട്ടോ,
2: ഞാൻ നല്ല കാര്യമാണ് മനസ്സിലായി.
3: എപ്പോഴും എനിക്ക് ഇങ്ങനെ കൈ കഴുകണം,
2: തുടയ്ക്കണം, തുടയ്ക്കണം. പക്ഷെ ആ ഫ്ലോ അങ്ങോട്ട് പോകും കുക്കിങ്ങിന്റെ.
3: പിന്നെ അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് കുക്ക് ചെയ്ത് ഇങ്ങനെ ആസ്വദിച്ച് കുക്ക് ചെയ്യുന്ന ഒരാളല്ല ഞാൻ.
1: എനിക്ക്
3: എത്രയും പെട്ടെന്ന് ആ ജോലി ഒതുക്കുക എന്നുള്ളൊരു സാധനം
2: എന്റെ മനസ്സിൽ
3: വരാം. പക്ഷെ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിരുന്നു, ഒരുപാട് പേര് ഈ കുക്കിങ് ഭയങ്കര ആസ്വദിച്ച് ചെയ്യാറുണ്ട്. അവരിങ്ങനെ ഒരുപാട് സമയം ആ അടുക്കളയില്, എനിക്ക് ആക്ച്വലി അത് കാണുമ്പോൾ ഇങ്ങനെ ശ്വാസം മുട്ടി, ഇത്രയും നേരം അടുക്കളയിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന എന്നുള്ളൊരു ഒരു തോട്ട്
1: വരാറുണ്ട്.
3: പക്ഷേ എനിക്കത്
2: പറ്റില്ല. പരിപാടി പെട്ടെന്ന് തീർക്കുക, പെട്ടെന്ന് ഇറങ്ങുക,
3: നമ്മുടെ
2: പ്രശ്നമായിരിക്കാം ചിലപ്പം. കാരണം എത്രയും സ്പീഡിൽ ചെയ്യാന്നുള്ള, കാരണം അധിക സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട
3: എന്നുള്ളതാണ്
2: മൈൻഡിലുള്ളത്.
1: പക്ഷെ നേരെ തിരിച്ചിപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നന്നായി ഫുഡ് ഉണ്ടാക്കുന്നതിൽ ഒരാളാണ് സിജിലേട്ടൻ, നമ്മുടെ സിജിൽ. സിജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് വെച്ച് ആളീ പറഞ്ഞ പോലെ ആസ്വദിച്ച് പതിയെ പോയി എടുക്കുക, എല്ലാം സ്ലോ ആയിട്ട് എല്ലാം നോക്കി
2: ആർട്ടിസ്റ്റിക്
1: ആയിട്ട് ഉണ്ടാക്കുള്ളൂ. ആ ഒരു ആർട്ടിസ്റ്റ് ആണ്. അതുകൊണ്ടാണ്
3: പറഞ്ഞപ്പോഴേ, എന്റെ ഒരു കസിൻ ഉണ്ട്, പുള്ളിക്കാരി കൊറിയൻ ഡ്രാമ ഇല്ലേ, ആ ഫോൺ ഇങ്ങനെ സൈഡിൽ വെക്കും, അത് കണ്ടിരുന്നിട്ട് സവാള
2: കൈമുറിയൂലേ?
3: ഇല്ല, പുള്ളിക്കാരി ഭയങ്കരമായിട്ട് അത് യൂസ്ഡ് ആയി. അത് കണ്ടിട്ട് എനിക്ക് മറ്റേത് കഴിയുന്നത് ഇങ്ങനെ ഇളക്കുന്നത് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്.
2: സ്റ്റോറി വിട്ടുപോയില്ലേ?
3: ഇല്ലില്ല, ആ ഒരു സീരീസ് കംപ്ലീറ്റ് ചിലപ്പോ ആ ഒരു കുക്കിങ്ങിന്റെ ഇടയിൽ പുള്ളിക്കാരി
2: തീർത്തിട്ടില്ല.
1: ഭയങ്കര
2: സംഭവം. കൈ എപ്പ മുറിഞ്ഞ് തീർന്നെന്ന് വെച്ചാ മതി.
1: ഓർമ്മയുണ്ട്. അപ്പൊ നിങ്ങളൊരു ഫാസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണോ? നേരെ തിരിച്ച് ആസ്വദിച്ച്
2: പലവായിട്ട്
1: ഓരോന്നും അറിഞ്ഞ്. നമ്മളിപ്പോ ഈ ഫാസ്റ്റ് ആയിട്ട് ഉപ്പിട്ടിട്ട് ആലോചിക്കും, ഉപ്പാണോ പഞ്ചസാരയാണോ
2: കിട്ടിയത്. ആ മണ അറിഞ്ഞ് എങ്ങനെ ഇങ്ങനെ അതിന്റെ മണ അറിഞ്ഞ് കുക്ക് ചെയ്യുന്ന ആളുകളുണ്ട്.
3: എങ്ങനെയറിയോ, നാട്ടില് കുക്ക് ചെയ്യുന്ന സമയത്ത്, നാട്ടില് നമ്മൾ പുറത്ത് കല്ലിട്ട് കുക്ക് ചെയ്യും. കുറച്ചധികം ആൾക്കാരുള്ള സമയത്ത് നമ്മളിങ്ങനെ
2: അടുപ്പ്
3: കൂട്ടിയിട്ട് നമ്മള് മറ്റേ ചരുവ് ഉരുളിയൊക്കെ വെച്ചിട്ട് അതിനകത്ത് കുക്ക് ചെയ്യുമ്പോഴത്തേനും കിട്ടുന്ന ഒരു മണം,
1: അത് വേറെ മണം.
3: അത് വേറൊരു രസമാണ്. അതിലേക്ക് നമുക്ക് ആസ്വദിച്ച് കുക്ക് കൂടെ കുറച്ച് പേരുണ്ടെങ്കിലും സുഖം.
2: ഇവിടെയാണെങ്കിൽ ഫ്രണ്ട്സ് കൂടുതൽ രണ്ടുമൂന്ന് പേര് കൂടെ ഉണ്ടെങ്കിൽ
1: തന്നെ കയറുമ്പോഴാണ് പെട്ടെന്ന് പണി
2: തന്നെ കയറുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കും ഇന്ന് അന്നാ നൂഡിൽസ് ഫിക്സ് ആലോചിക്കാനില്ല. റീലാണ് ഗോതമ്പ് ദോശ, നീ എന്നെ തേടി വരും എനിക്ക് പണ്ടേ അറിയാം.
3: ഗോതമ്പ് ദോശ എന്ന് കേൾക്കുമ്പോ നിസ്സേനെ ഓർമ്മ, ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് ഗോതമ്പ് ദോശ കഴിച്ചിട്ടാണ്
1: നിസ്സ. പണ്ട് അമ്മ ഉണ്ടാക്കി കൊടുക്കുമ്പോ കഴിക്കൂലായിരുന്നു,
2: ഇപ്പൊ
3: എളുപ്പമുണ്ട്.
1: അത് വലിയൊരു സത്യമാണ്. ബാച്ചിലർ ലൈഫിലേക്ക് വരുമ്പോ കുറെ പേര് സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഉപ്പുമാവ്,
2: അതെ അതെ, സത്യം ഉപ്പുമാവ് എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഉപ്പുമാവ് ഭയങ്കര ലൈഫ് സേവർ ആണ്. ഇപ്പൊ എത്ര സ്പീഡിൽ കുക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നുള്ളതാണ്.
1: അപ്പൊ ഈ സ്പീഡ് കുക്കിംഗ് ആണോ നിങ്ങൾ, അതോ സ്ലോ ആയിട്ട് ആസ്വദിച്ച് കുക്ക് ചെയ്യുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ മെസ്സേജസ് അയക്കുക. ഇതുപോലെ ഈ പറഞ്ഞ പോലെ വല്ല മണ്ടത്തരങ്ങളും ഫാസ്റ്റ് ആയി കുക്ക് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ
2: വിളിച്ചു പറയാം കേട്ടോ.
1: അതെ, വിളിച്ചു പറയാം. 444-9170 വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക 5000-00917.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Apple Podcast
0: and
1: Google Podcast. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: Hi, this is Nevin Polly.
5: Oh, just keep worrying about it.
0: You're listening to Radio Suno.
4: You're listening to Radio Suno.
6: Radio Suno.
0: Chennai Beats.
7: Tamil, head of the hour.
8: In the art of Podumar Kulanda.

0: കൊച്ചു സന്തോഷങ്ങൾ. ഈ ഒരു സിനിമയിൽ നിന്നും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്ലോ 91.7 FM ആണ്. അഷ്ടമിയാണ് കൂടെ ഉള്ളത്. നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് അടുക്കളയിൽ കയറിയാൽ പെട്ടെന്ന് കുക്ക് ചെയ്ത് ഇറങ്ങുന്ന ഒരാളാണോ അതോ പതിയെ ആസ്വദിച്ച് കുക്ക് ചെയ്യുന്ന ഒരാളാണോ? ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ പഞ്ചാബി ഹൗസിലെ ഹരിശ്രീ ശോകൻ പോയിട്ട് നിന്നിട്ട് ചോദിക്കൂലേ എന്താ കാനാ കാനാ ചോദിക്കാൻ വേണ്ടിയിട്ട് അവിടെ സൈഡിൽ പോയി നിൽക്കുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ അയച്ചെന്നിട്ട് പറയാണ് ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാറില്ല, അതുകൊണ്ട് എനിക്ക് കുക്കിംഗ് അറിയാനും പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ കുക്കിംഗ് അറിയാത്തവർക്ക് ശരിയാണ്, ചൂടുവെള്ളം തിളപ്പിച്ചിറങ്ങുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നടക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു ചായ ഇടുക എന്ന് പറയുന്നതും അത്രയൊക്കെ ചെയ്യുന്നവരെന്തായാലും ഉണ്ടാവുമല്ലോ. പക്ഷെ നേരെ തിരിച്ച് പെട്ടെന്ന് കുക്ക് ചെയ്തിറങ്ങുക എന്തും എനിക്ക് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ്. ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ കയറുമ്പോൾ, എനിക്ക് തുണി വാഷ് ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് കുക്ക് ചെയ്യാൻ കയറുമ്പോഴൊക്കെ എന്തെന്നറിയാത്തൊരു ധൃതിയാണ്. അപ്പം ഞാൻ തന്നെ വിചാരിക്കും എന്തിനാണ് ഇത്ര ധൃതി പിടിച്ചിട്ട് തീർക്കുന്നത്, പതിയെ ചെയ്തുകൂടെ. പക്ഷെ എന്നെ കൊണ്ടത് പറ്റാറില്ല. അതിപ്പോൾ അതൊരു പ്രശ്നമാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എന്നെ പോലെ കുറേ പേരുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് സംഗീതയുടെ മെസ്സേജ് വന്നിരിക്കുകയാണ്. എൻ്റെ പൊന്നു ഇവിടെ കഷ്ടപ്പെട്ട് എത്ര നോക്കിയിട്ടും പറ്റുന്നില്ലല്ലോ, 2 മണിക്കൂർ എടുക്കും എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്തിട്ട് ആ കിച്ചണിൽ നിന്ന് ഇറങ്ങിക്കിട്ടാനെന്ന്. ശരിയാണ്, അങ്ങനെ എത്ര ഫാസ്റ്റായിട്ട് ചെയ്യാൻ നോക്കിയാലും സ്ലോ കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും കേട്ടോ. പക്ഷെ നേരെ തിരിച്ച് ആസ്വദിച്ച് ചെയ്യുന്നവർ വേറെ തന്നെ ഒരു മോഡാണ്. അവർ പാട്ടൊക്കെ വെച്ച് അവർ പതിയെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ലഞ്ച് ടൈമിലേക്കുള്ള കുക്കിംഗ് നല്ല സ്ലോ ആയിട്ട് ആസ്വദിച്ച് ചെയ്യുന്ന വീട്ടമ്മമാർ ഒരുപാട് പേര് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം വീട്ടിൽ ഹസ്ബൻഡ് ഇല്ല, ജോലിക്ക് പോയിട്ടുണ്ടാവും, അതുപോലെ മക്കളെല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഒരു ചായയ്ക്ക് ഇട്ട് കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പതിയെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് അങ്ങനെ കുക്ക് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും. ശരിയാണ്, അതുമൊരു രസം തന്നെയാണ്. പക്ഷെ അതിനൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം വേണം നമ്മുടെ അടുത്ത്. ചില സമയത്ത് ഇപ്പോൾ വർക്കിംഗ് വുമൻസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൺകുട്ടികളാണെങ്കിൽ ശരി തന്നെ, നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഉണ്ടാക്കേണ്ടത്. ഒരു കറിയും പെട്ടെന്ന് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് തീർക്കണമായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു ധൃതി ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിലേക്ക് വരും, വിച്ച് ഇസ് ഓക്കെ, നോ പ്രോബ്ലം അറ്റ് ഓൾ. പിന്നെ അതിനോടൊപ്പം പാത്രങ്ങൾ കഴുകുന്നതിൽ വലിയ ഡിഗ്രി ഉണ്ടെങ്കിൽ അതിൽ എനിക്ക് മാസ്റ്റർ ഡിഗ്രി കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയായി പറഞ്ഞ പോലെ കുറച്ച് പേർക്ക് കുക്കിംഗ് അങ്ങനെ പറ്റില്ലായിരിക്കും, പക്ഷെ നേരെ തിരിച്ച് മറ്റുള്ള കാര്യങ്ങളിൽ എക്സ്പേർട്ട് ആയിരിക്കും. കുക്കിംഗ് ഈസ് ആൻ ആർട്ട്, ബട്ട് നോട്ട് എവറി വൺ ഈസ് ആൻ ആർട്ടിസ്റ്റ്. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റൈറ്റ്. എല്ലാവർക്കും ഒരു ആർട്ടിസ്റ്റ് ആവാൻ പറ്റില്ല, അത്രയും നല്ലപോലെ കുക്ക് ചെയ്യാനും പറ്റണം എന്നില്ല. പക്ഷെ നേരെ തിരിച്ച് നമുക്ക് ജീവിക്കാനുള്ളതൊക്കെ അറിഞ്ഞിരുന്നാൽ മതി, അത് വേറൊരു കാര്യം കേട്ടോ. ഹലോ, എങ്ങനെയുണ്ട് നമ്മുടെ റീൽ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് സാദിഹ് എന്ന് പറയുന്ന ഇതിൽ നിന്നാണല്ലോ വന്നേക്കുന്നത്. അമാൻ ഈറ്റ്സ് ഖത്തർ, യെസ്, അന്ന് വന്ന് നമ്മുടെ റേഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ അമാൻ. അടിപൊളിയാണ്, അടിപൊളിയാണ്, സൂപ്പറായിട്ട് പോകുന്നുണ്ടല്ലോ. വളർന്നു വരുന്ന ഇവിടുത്തെ ഒരു ഇൻഫ്ലുവൻസർ കം അതിഗംഭീരമായിട്ട് ഈ പറഞ്ഞ ബ്രാൻഡിങ് ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അടിപൊളി അമാനെ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പറഞ്ഞ പോലെ ആ റീലും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. ഈവൻ നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുള്ള ചില വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഈവൻ ഇവിടെ വന്നതിൻ്റെ ഇട്ടതും ഞാൻ കണ്ടിരുന്നു. സൗമ്യ സതീശൻ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഹായ് സൗമ്യ. സുമയ്യയുടെ മെസ്സേജ് ഉണ്ട്. പാട്ടൊക്കെ വയ്ക്കും ബട്ട് വെരി സ്പീഡ് കുക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അത് ശരിയാണ്, പാട്ടൊക്കെ എത്ര വെച്ചാലും ശരി, എന്നെ കുക്ക് ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ സ്പീഡ് കൂടിപ്പോവും. സ്ലോ പാട്ടൊക്കെ ആയിരിക്കും സൈഡിലൂടെ പോകുന്നത്, പക്ഷെ എന്ത് ചെയ്യാനാണെന്നേ, അതങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ ആയി പോയി. ഈ പാട്ടാണ് നിങ്ങൾ നെക്സ്റ്റ് കേൾക്കാനായിട്ട് പോകുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, പക്ഷേ കുക്കിംഗ് അടിപൊളിയായിട്ട് അറിയണമെന്നില്ലാതാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ, അതിപ്പോൾ ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്താലും സ്ലോ ആയിട്ട് കുക്ക് ചെയ്താലും ശരി തന്നെ, നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത്? കിച്ചണിൽ പാട്ട് വെച്ചിട്ട് പതിയെ കുക്ക് ചെയ്തിട്ടാണോ, പക്ഷേ നേരെ തിരിച്ച് പാട്ടൊന്നുമില്ല പെട്ടെന്ന് തീർത്തിട്ട് ഇറങ്ങുന്ന ഒരാളാണോ, നേരെ തിരിച്ച് ഈ പറഞ്ഞ പോലെ ഒരു മീഡിയം ലെവലിൽ സമയമെടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യും. അങ്ങനെ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് മെസ്സേജ് അയക്കാം കേട്ടോ. 5000 00 917
1: പുണ്യവചനങ്ങളിലൂടെ രണ്ടാളുകൾ പിണങ്ങിയാൽ ആദ്യം പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917 evenings.
3: Joy Alukas 917 evenings
1: presented by Joy Alukas, world's favorite jeweler.
0: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges.
2: Powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
5: In association with
6: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
8: ഡൈസോ, let's make every outing unforgettable.
9: And
10: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
11: Home delivery.

ഇങ്ങനെയൊക്കെ ഒരു പാട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുക്കിംഗ് ഒക്കെ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. വെൽക്കം ബാക്ക്, അഷ്ണവിയാണ് കൂടെ ഉള്ളത്. അപ്പൊ നമ്മൾ കുറച്ചധികം നേരമായിട്ട് നമ്മളുടെ ടൈമിങ്ങിനെ കുറിച്ചിട്ട്, പ്രത്യേകിച്ചും കുക്ക് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഫാസ്റ്റ് പേസ്, അങ്ങനെയല്ലേ പറയണ്ടേ, അതെ, ഫാസ്റ്റ് പേസ് ഓർ സ്ലോ പേസ്, ഇതിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ആനന്ദ് മാത്യു പറഞ്ഞിരിക്കുന്നത് ടൈം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 1 hour above ഒക്കെ ആകും കേട്ടോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അടുത്ത ആൾ പറഞ്ഞിരിക്കുന്നത് നാക്കുമുക്ക് പാട്ടൊക്കെ പ്ലേ ആക്കിയാൽ ചിലപ്പോൾ പെട്ടെന്ന് ഫുഡാകും കേട്ടോ എന്ന്. അത് ഫുഡിനറിയോ നാക്കുമുക്ക് പാട്ടാണെന്ന്? ചെയ്ത ആൾക്കാർ കുറച്ച് പെട്ടെന്ന് ചെയ്താൽ ചിലപ്പം ഏത് പാട്ടാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആകും കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സൗമ്യ ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്. സൗമ്യ സതീഷ്, FM കേട്ട് കുക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. ആ, അത് കേട്ടപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സൗമ്യ ചേച്ചിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കണം തോന്നി. കാരണം ഈ FM ഒക്കെ കേട്ട് ഇപ്പോൾ ഇരുന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കുമല്ലോ. അപ്പൊ ഈ പാട്ട് ഞാൻ സൗമ്യക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. അതിനിടയിൽ ജസീറയുടെ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. ഫാസ്റ്റ് കുക്കിംഗ് ആണ്, വെറൈറ്റി കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഈ ഫാസ്റ്റ് കുക്കിങ്ങിന് കയറാൻ നേരത്ത് ഈ വെറൈറ്റി സംഭവങ്ങൾ പരീക്ഷിക്കാൻ നിൽക്കുമ്പോഴാണ് പണിവാള. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഓർമ്മയിൽ ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ഒരു റെസിപ്പി കണ്ടിട്ടായിരിക്കുമല്ലോ ട്രൈ ചെയ്യുന്നത്, പിന്നെ അത് നോക്കേണ്ടി വരും. അതിന് തന്നെ കുറേ സമയം പോകുന്നേ, അതാണ് മറ്റൊരു പ്രശ്നം. എന്തായാലും ഇവിടെ കുക്കിംഗ് അറിയാത്ത ആൾക്കാർ വിചാരിക്കേണ്ട, അയ്യോ നിങ്ങളെന്തിനാ ഈ കുക്കിങ്ങിനെ കുറിച്ച് മാത്രം പറയുന്നത്, എനിക്കറിയില്ലല്ലോ കുക്ക് ചെയ്യാൻ. ഡോണ്ട് വെറി, നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞ പോലെ പിന്നൊരു ദിവസം സംസാരിക്കാം, പ്രത്യേകിച്ചും ഫുഡ് സേഫ്റ്റിയൊക്കെ കുറിച്ച്. ഇപ്പം നമുക്ക് നേരെ പാട്ടൊക്കെ കേട്ട് തിരിച്ച് വരുമ്പോഴേക്കും മറ്റു ചില വിശേഷങ്ങളൊക്കെ ആയിട്ട് ഹോം ഡെലിവറിയിൽ മുന്നോട്ട് പോകണം. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ ഏത് വേണമെന്നും കൂടി പറയാനായിട്ട് മറക്കണ്ട കേട്ടോ. ഞാൻ ആ സോങ്സ് ഒക്കെ വെച്ച് തരാനായിട്ട് ഇവിടെ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ. തപക്ക് ചിന്ത തപക്ക് ചിന്ത ജനക്ക് ഖനക്ക് ഖൻ ജന്ദാ ചിന്ത ജന്ദാ ജന്ദാ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: ഈ ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
3: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
2: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം
4: ആഘോഷമാക്കൂ.
5: ഹായ്, ഇത് വിജയ് ബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട്

വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. സമയം 12 മണി കഴിഞ്ഞ് 13 മിനിറ്റ്. അശ്വമിയാണ് കൂടിയുള്ളത് ഹോം ഡെലിവറിയിൽ. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ എല്ലാവരും ഇന്നത്തെ കുറച്ചധികം മാച്ചസിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ്. അങ്ങനെ T20 അപ്ഡേറ്റിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം 4 മാച്ചസാണ്. ഈ 4 ടീമുകളുടെ മാച്ചസാണ്, അതായത് 2 മാച്ചിൽ നിന്ന് നടക്കാനായിട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 4 ടീമുകളിൽ നിന്നും ഒരാളായിരിക്കും മിക്കവാറും ആ ഒരു പ്ലേ ഓഫിലേക്ക് കടക്കാനായിട്ട് പോകുന്നത്. അത് ആരാണ് എന്നുള്ള വലിയൊരു ചർച്ചയിൽ തന്നെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ചാൻസസ് കൂടുതൽ ഈ പറഞ്ഞ പോലെ നമുക്ക് രാജസ്ഥാൻ അതുപോലെ തന്നെ കൊൽക്കത്ത ഇവർക്കൊക്കെ തന്നെ ചാൻസ് ഉണ്ട്. എന്താകും ഏതാകും എന്നൊക്കെ കണ്ടറിയണം. അഥവാ പോയിന്റ് എടുത്ത് KKR എത്തുമോ ഇല്ലയോ എന്നൊക്കെ. കാരണം ഇപ്പോൾ ഓൾറെഡി ബാംഗ്ലൂര് പ്ലേ ഓഫിലേക്ക് എത്തിക്കഴിഞ്ഞു 18 പോയിന്റോടുകൂടി. ഗുജറാത്ത് എത്തിക്കഴിഞ്ഞു, ഹൈദരാബാദ് എത്തിക്കഴിഞ്ഞു. ഇനിയുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബ്. പഞ്ചാബ് എത്തണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തെ മാച്ച് അനുസരിച്ചിട്ടിരിക്കും എന്താകും ഇവരുടെ ഒരു വിധി എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ആരാണ് പ്ലേ ഓഫിലേക്ക് 4-ാമതായിട്ട് എത്താനായിട്ട് പോകുന്ന ടീമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ആ ഒരു ഒരു മെസ്സേജ് എനിക്ക് മെസ്സേജ് അയക്കുക 5000097. കാരണം ഇന്ന് നടക്കാനായിട്ട് പോകുന്നത് മുംബൈയും അതുപോലെ തന്നെ രാജസ്ഥാനും തമ്മിലുള്ള മാച്ചാണ് ആദ്യം. ഇപ്പോൾ 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞാൽ കൊൽക്കത്തയും അതുപോലെ തന്നെ ഡൽഹിയും തമ്മിലുള്ള മാച്ചായിരിക്കും. അപ്പോൾ ഇപ്പോൾ സ്റ്റാൻഡിങ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുംബൈക്കും അതുപോലെ തന്നെ ഡൽഹിക്കും ചാൻസ് വളരെ വളരെ വളരെ കുറവാണ്. കാരണം ഇവർക്ക് 2 പേർക്കും 8 പോയിന്റും 12 പോയിന്റുമായിട്ട് നിൽക്കുന്നു. അഥവാ ഇനി രാജസ്ഥാൻ തോൽക്കുകയാണെങ്കിൽ പഞ്ചാബ് ജയിക്കും, പഞ്ചാബ് പ്ലേ ഓഫിലേക്ക് കടക്കും. നേരെ തിരിച്ചിന്ന് രാജസ്ഥാൻ ജയിക്കുകയാണെങ്കിൽ രാജസ്ഥാൻ തന്നെയായിരിക്കും പ്ലേ ഓഫിലേക്ക് കടക്കാനായിട്ട് പോകുന്നത്. പിന്നെ കൊൽക്കത്ത, കൊൽക്കത്ത ജയിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഇന്ന് പ്ലേ ഓഫിലേക്ക് കടക്കാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും പഞ്ചാബിൻ്റെ സെയിം പോയിന്റ് തന്നെയായിരിക്കും, 15 പോയിന്റ് തന്നെയായിരിക്കും. അവിടെ നല്ല രീതിയിൽ റൺ റേറ്റ് കൂടി മുന്നിലേക്ക് എത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാജസ്ഥാനും അതുപോലെ തന്നെ കൊൽക്കത്തയ്ക്കും ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പഞ്ചാബ് കടക്കണമെന്നുണ്ട്, പക്ഷെ പഞ്ചാബ് കടക്കണമെന്നുണ്ടെങ്കിൽ മുംബൈ ഇന്ന് ജയിക്കണം. അപ്പോൾ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു പ്രശ്നത്തിലാണ്. ഇന്ന് RR ജയിച്ചാൽ പഞ്ചാബ് പുറത്താകും, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള വലിയൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈയാണ് ഓപ്പോസിറ്റ് കളിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാജസ്ഥാൻ ജയിക്കുമോ, എന്തായാലും അവിടെ നടക്കട്ടെ. ആ ഒരു വലിയ വലിയ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് നേരെ കുറച്ചധികം പാട്ടുകളിലേക്ക് പോകേണ്ട ഒരു സമയമായിരിക്കുകയാണ്. അതിൽ തന്നെ ഷാനിയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ്, ഞാൻ ചോദിച്ച കാര്യത്തിന് സ്നാക്സ് ആണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അതിനോടൊപ്പം ഈ ഒരു പാട്ടും കൂടി വെച്ച് തരണേന്ന്.

രാഹുലിന്റെ മെസ്സേജ് ഉണ്ട്. ഇപ്പോൾ എവിടെയാ താക്കോൽ ഇരിക്കുന്നത്? താക്കോൽ ശരിക്കും ഇപ്പോൾ കയ്യിലുള്ളത് പഞ്ചാബിന്റെയാണ്. പക്ഷേ നേരെ തിരിച്ച് 1 മണിക്ക് തുടങ്ങുന്ന മാച്ചിൽ രാജസ്ഥാൻ ജയിച്ചാൽ താക്കോൽ രാജസ്ഥാന്റെ കയ്യിലേക്ക് പോകും. എങ്ങാനും ഇനി വൈകുന്നേരത്തെ മാച്ചിൽ കൊൽക്കത്ത ജയിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്തയുടെ കയ്യിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. അതിനിടയിൽ ഇനി റൺ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി എന്താകും ഇനി വരാനായിട്ട് പോകുന്ന 2 മാച്ചസ്, അതനുസരിച്ചിരിക്കും 4th ടീമിന്റെ പ്ലേ ഓഫിലേക്കുള്ള സാധ്യത. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോ അടുത്ത മെസ്സേജ് ഇത് അമീൻ്റെ ആണ്. മുംബൈ ജയിക്കട്ടെ, ഡൽഹിയും ജയിക്കട്ടെ. കാരണം എന്താണ്? നമ്മൾ പഞ്ചാബ് പ്ലേ ഓഫിലേക്ക് കയറണം എന്നുള്ള ആഗ്രഹമാണ്. മനാഫിന്റെയും മെസ്സേജ് അത് തന്നെയാണ്, എല്ലാവർക്കും പഞ്ചാബ് കയറണം എന്നാണ്. പക്ഷെ പഞ്ചാബ് കയറുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ. അപ്പൊ അത് പറയുമ്പോഴേക്കും നല്ലൊരു പാട്ടിലേക്ക് പോകുന്നു. സൂപ്പർ ആയിട്ടുള്ളൊരു സോങ് ആണ്, ഒരു അടിപൊളി പാട്ട് കൂടിയാണ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Apple Podcast
0: and
1: Google Podcast. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹോം ഡെലിവറി.

വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. ഹോം ഡെലിവറിയാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അഷ്ടമിയാണ് കൂടെയുള്ളത്. മുഹമ്മദ് ഷിഹാബ്, ഓക്കെ, അതാണ് അനിയന്റെ പേര്. ഷിയാസിന്റെ മെസ്സേജ് ആയിരുന്നു കേട്ടോ. അപ്പം മുഹമ്മദ് ഷിയാസും മുഹമ്മദ് ഷിഹാബും ഇവരാണ് ചേട്ടൻ അനിയന്മാർ. അപ്പം അനിയനാണ് ഞാനും പ്രവാസി, അവനും ഇന്ന് കാണുമോ എന്തോ എന്ന്, ഇനി എന്ന് കാണുമോ എന്തോ എന്ന് പറഞ്ഞു. അപ്പം വേറെ സ്ഥലത്താണോ പ്രവാസി ആയിട്ട് ആൾ ഉള്ളത്? അപ്പം അതും കൂടി പറഞ്ഞ് മെസ്സേജ് അയക്കൂ കേട്ടോ. ഈ പറഞ്ഞ പോലെ ചിലരൊക്കെ ഇപ്പോൾ ബ്രദേഴ്സ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ ഖത്തറിലായിരിക്കാം, മറ്റൊരാൾ ദുബായിലായിരിക്കാം, ചിലപ്പോൾ ഒരാളങ്ങ് ലണ്ടനിലോ ഒക്കെ തന്നെ ആയിരിക്കാം. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളൊരു കാണാൻ, പിന്നെ നമ്മൾ ജി സി സി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫ്രീക്വൻ്റ് ആയിട്ട് കാണാൻ പറ്റുമായിരിക്കും. ബ്രദേഴ്സിനെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ടോ? കാരണം ഇന്ന് ബ്രദേഴ്സ് ഡേ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആൺകുട്ടികളോട് നിങ്ങളുടെ ചേട്ടനെക്കുറിച്ചോ അല്ലെങ്കിൽ അനിയനെക്കുറിച്ചോ പറയാമെന്ന് മെസ്സേജ് അയക്കാനായിട്ട് പറഞ്ഞത് കേട്ടോ.

അണ്ണൻ തമ്പി എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോണ്ട് തന്നെയാണ്. അപ്പൊ പറഞ്ഞപ്പോഴേക്കും ദാ അവൻ അങ്ങ് ഓസ്ട്രേലിയയിലാണെന്ന്. ഓഹ്, അപ്പൊ പിന്നെ ഷിയാസേ കുറച്ചെടുക്കുമല്ലോ അല്ലേ കാണാനായിട്ട്, അവിടുന്ന് ഇങ്ങ് എത്തണ്ടേ. അപ്പൊ ആ ഒരു ബോണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോണ്ടാണ്. കാരണം എന്തിനും ഏതിനും ചേട്ടനെ കണ്ട് പഠിക്കുന്ന അനിയൻ, ചേട്ടൻ്റെ കൂടെ തല്ലുണ്ടാക്കുന്ന അനിയൻ, അനിയനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ കൊണ്ടുപോയിപ്പെടുത്തിയിട്ട് പിന്നെ ഓടിപ്പോകുന്ന ചേട്ടൻ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും. പിന്നെ ഏകദേശം സെയിം ഏജ് ഓൾമോസ്റ്റ് കേട്ടോ, അതായത് വലിയ ഗ്യാപ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. നേരെ തിരിച്ച് വലിയ ഗ്യാപ്പുള്ള അനിയന്മാരുള്ളവരുണ്ടാവാം. അങ്ങനെയുള്ളവരെ കുറച്ചും കൂടി ഒരു ചേട്ടനായിരിക്കില്ല, ചേട്ടനേക്കാൾ ചിലപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്തായിരിക്കും, ആ ലെവല് സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ കേട്ടു പോകുന്നുണ്ടെങ്കിൽ, അങ്ങനെ അനിയന്മാരെയോ ചേട്ടന്മാരെയോ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡു കോൾ ദം ടുഡേ ആൻഡ് സേ, ബിക്കോസ് ഇന്ന് ബ്രദേഴ്സ് ഡേ ആണ്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ബോണ്ടിനെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ ചേട്ടൻ അനിയന്മാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാട്ട് എന്തായാലും വെച്ചുതരും. എനിക്ക് ബ്രദേഴ്സ് ഇല്ല, സിസ്റ്റേഴ്സേ ഉള്ളൂ. ഓഫ് കോഴ്സ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അത് വേറൊരു ബോണ്ടാണ്, നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഇന്ന് പറയുന്നില്ല. മാത്രം ഇന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ അണ്ണൻ തമ്പീസ്, അവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ഈ ഒരു പാട്ടിലൂടെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
2: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
3: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയാണ്.
2: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
4: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
2: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
3: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
2: ദൃശ്യം 3 വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: This is Aishwarya Lakshmi.
0: You're listening to Radio Suno

0: നല്ല പോലെ വിശപ്പടിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. വെൽക്കം ബാക്ക്, ഇത് ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്. അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ചോറിന് കഴിക്കണമെങ്കിൽ അങ്ങനെ, അതല്ല ഇനിയിപ്പോ ഡിന്നറിന് തയ്യാറാക്കാനാണെന്നുണ്ടെങ്കിൽ അതിനും പറ്റുന്ന രീതിയിൽ ഒരു സൂപ്പർ റെസിപ്പി പറഞ്ഞു തന്നാലോ എന്ന് ചിന്തിക്കുകയായിരുന്നു. അപ്പൊ പോയാലും നമ്മുടെ ഇന്നത്തെ ടേസ്റ്റ് ഓഫ് ദി അവറിലേക്ക്.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് ടു യു ബൈ ബിഎംആർ പർവ വില്ലേജ്.
0: അപ്പൊ നമ്മുടെ ഇന്നത്തെ ബി എം ആറിൽ ലഞ്ച് കഴിക്കാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു ബിരിയാണി എന്നൊക്കെ പറയാം. ഇവിടെ എനിക്ക് തോന്നുന്നു ബിരിയാണി വന്നിട്ടുണ്ടെന്ന്, എന്നെ കുറച്ച് നേരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല. നിങ്ങൾക്കൊരു ചെറിയൊരു റെസിപ്പിയും കൂടി പറഞ്ഞു തന്നിട്ട് വേണം പോകാനായിട്ട്. അത് പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ബ്രദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ നാല് ബ്രദേഴ്സ് എല്ലാവരും കൂടിയുള്ള ഷഹനൂബ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഷഹനൂബ് ഫ്രം ഇറ്റലി എന്നാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, എന്തായാലും അടിപൊളി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി കുഞ്ഞിലെ മുതലേ ഈ പറഞ്ഞ പോലെ ഫുഡാണെങ്കിലും എന്താണെങ്കിലും ഷെയർ ചെയ്തിട്ടായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക, കാരണം നമുക്ക് എപ്പോഴും സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ കൂടെ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരായിട്ട് അടി ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു സൂപ്പർ റെസിപ്പി പറഞ്ഞുതരാം. അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് സംഭവം. മീൻ വച്ചിട്ടാണിത് തയ്യാറാക്കുന്നത്, ഒരു ഫിഷാണ്. സോ ബേസിക്കലി ഇത് മീൻ കുരുമുളക് മസാല. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിങ് ഫിഷ് കിട്ടുമെന്ന് തന്നെ നോക്കാം, ഐക്കൂറ അല്ലെങ്കിൽ നല്ല പോലെ സ്ലൈസായിട്ട് നമ്മൾ അരിഞ്ഞ് വെക്കൂലേ, ആ അങ്ങനെ തന്നെയുള്ള ഫിഷ് വേണം, എന്നാലേ ഇതിന് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഫിഷ് നല്ല രീതിയിൽ പീസ് പീസാക്കി സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പം അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പ്, കുരുമുളക്. കുരുമുളക് ഈ പറഞ്ഞ പോലെ ഭയങ്കര പൊടിയല്ല, കുറച്ച് ചതഞ്ഞിരിക്കുന്ന രീതിയിലുള്ള അങ്ങനെ ഉള്ള കുരുമുളക്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് വെള്ളത്തിൽ ചേർത്തിട്ട് ആ ഒരു മസാല ഈ ഫിഷിൽ നന്നായിട്ട് പിടിപ്പിക്കുക. പിടിപ്പിച്ച് കുറച്ചൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഇതിട്ട് രണ്ട് വശവും 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് വീതം ഒന്ന് നന്നായി കുക്ക് ചെയ്ത് ആ ഒരു ഫിഷ് ഫുള്ളി കുക്കാവേണ്ട ആവശ്യമില്ല, ഒന്ന് കുക്കാക്കി സെറ്റ് ചെയ്ത് മാറ്റി വെക്കണം. എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ ഫിഷ് മാറ്റി കിട്ടോ. അപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കടുകും ഉലുവയും ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ചെറുതായി കുനുകുനാ അരിഞ്ഞ് അല്ലെങ്കിൽ ചോപ്ഡ് ആക്കി വെച്ചിരിക്കുന്ന ഓണിയൻ ആഡ് ചെയ്യുക. അതിലേക്ക് ഒന്ന് അതൊന്ന് ഗോൾഡൻ കളറിലേക്ക് ആയി വരുമ്പോഴേക്കും കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. അതും ചോപ്പ് ചെയ്തത് തന്നെ ആഡ് ചെയ്യാനായിട്ട് ഓർക്കുക. അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് രണ്ടുമാണ് പൊടികളായിട്ട് ആദ്യം നമ്മൾ ഇടുന്നത്. അതും കൂടി ഇട്ട് ആ ഒരു പച്ചമണം മാറി വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതിൽ പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് കുതിർത്ത് വെച്ചിട്ടുള്ള കൊടമ്പുളി, ഈ കൊടമ്പുളിയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് തിളച്ച് നന്നായിട്ട് വരുമ്പോഴേക്കും ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. അതും ചോപ്പ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഈ ഒരു തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്നൊരു ഒരു ഒരു പരുവുണ്ടല്ലോ, ആ പരുവ് ആവുമ്പോഴേക്കും ഈ പറഞ്ഞ ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം ഇത് വെന്തെടുക്കാനായിട്ട് കേട്ടോ, വേവിച്ചെടുക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് ഈ കുടംപുളി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ആ ഒരു മസാല ഒന്ന് സെറ്റായിട്ട് വരണം. ഏകദേശം നിങ്ങൾക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റോളം മതി, ഒന്ന് അടച്ച് വെച്ച് സെറ്റായിട്ട് ആ ഒരു മസാല ഒന്ന് പിടിച്ച് വരണം. പക്ഷേ അതിൽ തീരില്ല, അതിലേക്ക് രണ്ട് സാധനം കൂടി ചേർക്കാനായിട്ടുണ്ട്. ഒന്ന്, വീണ്ടും കുറച്ചും കൂടി കുരുമുളക് പൊടി ഒന്ന് ചതച്ച്, ഞാൻ കുറച്ചും പറഞ്ഞില്ലേ കുരുമുളക് നമ്മൾ ഈ ചതച്ച് പൊടിച്ചെടുത്ത് എടുക്കത്തില്ലേ, ആ ഒരു ഫീലിൽ വേണം കിട്ടാനായിട്ട്. അതും കൂടി ഇട്ട് ഇപ്പോൾ 1 ടീസ്പൂൺ നമ്മൾ കുരുമുളക് പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി, അങ്ങനെയുള്ള ലെവലിൽ വേണം ഇടാനായിട്ട്. 1/2 പെരിഞ്ജീരകം ഇടണം, എത്രയാണോ നമ്മൾ കുരുമുളക് പൊടി ഇടുന്നത് അതനുസരിച്ചിട്ട്. അപ്പോൾ അതും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് അടച്ച് വെച്ച് സെറ്റായി ആ ഒരു മസാല എല്ലാത്തിലും പിടിച്ച് വന്ന് കഴിഞ്ഞാൽ എൻ്റെ മോനെ അത് പൊറോട്ടയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം, ഊണിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, എന്തിൻ്റെ കൂടെയും അസലായിട്ട് പോകുന്ന അടിപൊളി മീൻ കുരുമുളക് മസാല. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ വഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
0: അപ്പൊ ബിരിയാണി മക്കാനിയിൽ നിന്നും നിങ്ങളുടെ ഫുഡ് കഴിക്കാനായിട്ട്, അതായത് ലഞ്ച് കഴിക്കാനായിട്ട് പോകാൻ മറക്കണ്ട, നമ്മുടെ ബർവ വില്ലേജിലാണ്. അപ്പൊ അങ്ങോട്ടേക്ക് എത്തുക. ഇപ്പൊ എന്തായാലും തൽക്കാലം എനിക്ക് വന്നിരിക്കുന്ന ബിരിയാണി ഞാൻ പോയി കഴിക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞാനും അഭിപ്രായം നാളെ വന്നിട്ട് പറയുന്നതായിരിക്കാം. ഇപ്പൊ എന്തായാലും നമുക്ക് ഹോം ഡെലിവറിയുടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഇനിയും നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ഒക്കെ ഇതാ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പാട്ടൊക്കെ കേൾക്കാനായിട്ട് കേട്ടുകൊണ്ടിരിക്കുക കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. പഞ്ചാബി ഹൗസിൽ നിന്ന് മനു ആൻഡ് സ്വർണ്ണലത പാടിയ

ഗായത്രി പാടിയ മുല്ലയിലെ പാട്ട് ഇതൊക്കെ തന്നെ വരുന്നുണ്ട്. ഒപ്പം അടുത്ത മണിക്കൂറിൽ നല്ല ബ്യൂട്ടിഫുൾ സോങ്സുമായിട്ട് മാറ്റിനി ക്ലാസിക്സും ഉണ്ടാവുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് കത്തസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സോ 91.7.

0: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
1: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
0: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
2: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: ഹോം ഡെലിവറി

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ ഇമ്രാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
0: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
2: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ്.
0: You name it, we have it.
2: Bradma, for premium quality nuts, dates, chocolates, herbs.

0: കൊലകൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
1: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
0: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
2: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
0: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
1: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
0: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം.

0: ഞാൻ അനുസിതാര.
1: You're listening to
0: Radio Sonoro 91.7.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: Matinee Classics.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
2: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
3: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
2: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
4: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
2: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സുനോ അപ്ഡേറ്റ്സ്.
1: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഖത്തറിലെ വിവിധ മന്ത്രാലയങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. 2026 മെയ് 26 ചൊവ്വാഴ്ച ആരംഭിച്ച് മെയ് 30 ശനിയാഴ്ച വരെയായിരിക്കും അവധി ദിനങ്ങളെന്ന് അമീരി ദിവാൻ ഔദ്യോഗികമായി അറിയിച്ചു. GCC ഗെയിംസ് ദോഹയിൽ സമാപിച്ചു. ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ച 4th GCC ഗെയിംസ് കഴിഞ്ഞ ദിവസം സമാപിച്ചപ്പോൾ മറ്റൊരു ലോകോത്തര കായിക മാമാങ്കത്തിനു കൂടി മികവുറ്റ ആതിഥേയത്വം ഒരുക്കിയ ഖത്തർ സംഘാടന മികവ് തെളിയിച്ചു. GCC ഗെയിംസിൽ ഖത്തർ തന്നെയാണ് 1st. സൗദി 2nd സ്ഥാനവും ബഹ്റിൻ 3rd സ്ഥാനവും കരസ്ഥമാക്കി. ബലിപെരുന്നാൾ ദിനങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ 974 ബീച്ചിൽ ഫാമിലി ഫെസ്റ്റിവൽ ഒരുങ്ങുന്നു. മെയ് 28-29 ദിവസങ്ങളിൽ 974 ബീച്ചിൽ നടക്കുന്ന പരിപാടിയിൽ വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവേശനം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന രീതിയിൽ വിപുലമായ പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. വിവിധ ആക്ടിവിറ്റീസാണ് ഫെസ്റ്റിവൽ പ്രോഗ്രാമിന്റെ ഭാഗമായി ഒരുക്കുന്നത്. പപ്പർ ഷോ, മാജിക് ഷോ, ബബിൾ ഷോ, സർക്കസ് ഷോ, ആംഗ്രി ബേർഡ് ഷോ എന്നിവ ഒരുക്കുന്നുണ്ട്. ഫേസ് പെയിന്റിംഗ്, ഹെന്ന, ബലൂൺസ്, ബീച്ച് ഗെയിംസ് എന്നിവ ഉൾപ്പെടെ വിവിധ പരിപാടികളുമായി കിഡ്സ് സോണും ഒരുങ്ങുന്നുണ്ട്. എൻട്രി ഫീസ് ഇങ്ങനെയാണ്: അഡൽസിന് 35 കത്തോറിയാൽ, പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഫ്രീ ആയിരിക്കും. ചിൽഡ്രൻ അണ്ടർ 14 15 കത്തോറിയാൽ. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിരിക്കും. VIP വാഹനങ്ങളുടെ പ്രവേശനത്തിന് 150 കത്തോറിയാലായിരിക്കും.
0: Suno.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 2 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആണ്. മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ജെന്നിസ ഇതാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 2 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ സിനിമാ ലോകത്തേക്കൊക്കെ പോകുന്ന ഒരു സമയമാണ്. എല്ലാവരും ദൃശ്യമൊക്കെ കണ്ട് കാണും എന്ന് കരുതുന്നു. ഗംഭീരമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മളങ്ങനെ ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ദൃശ്യം വരാനായിട്ട് വെയിറ്റ് ചെയ്തു, അതിനുശേഷം ദൃശ്യം കണ്ടു, അതിൻ്റെ അപ്ഡേറ്റുകൾ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് കളക്ഷൻ, എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയത് 58 മണിക്കൂറുകൾക്കുള്ളിൽ 100 crore എത്തുന്ന ചിത്രം എന്നുള്ള രീതിയിൽ ദൃശ്യം വന്ന സമയത്ത് ആ ഒരു വേൾഡ് വൈഡ് ഗ്രോസ് എന്നുള്ള രീതിയിൽ ആ ഒരു പോസ്റ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിഗംഭീരമായിട്ട് ദൃശ്യം 3 അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലേ. അപ്പം ദൃശ്യം 4 ചാൻസസ് ഒക്കെ അങ്ങനെ നിൽക്കുന്നുണ്ടോ ഇല്ലയോ, അപ്പോൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ അധികം താമസിയാതെ മൂവി പെട്ടെന്ന് തന്നെ കണ്ടോളൂ എന്നുള്ള കാര്യം കൂടി ഒന്ന് സ്പെഷ്യലി ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ പലപ്പോഴും സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റീൽസ് നമ്മൾ കാണാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു എന്ന് എനിക്കറിയില്ല കേട്ടോ, ചിലപ്പോൾ നിങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട്. ആ റീലിനകത്ത് നമ്മുടെ സിനിമയിലെ നമുക്കറിയുന്ന ഒരുപാട് സിനിമാ കഥാപാത്രങ്ങളുടെ ലൈഫിൽ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്ന ഒരാളുണ്ട്. പുള്ളി AI വീഡിയോസ് ആണ് ചെയ്യുന്നത്. AI വീഡിയോസിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള മലയാള സിനിമയിലെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പല സീനുകളും ആൾ ഒരൊറ്റ സെക്കൻഡിൽ തിരിച്ചു കളഞ്ഞു. അപ്പം ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് ഇവിടെ എല്ലാവരും നമ്മുടെ ഓഫീസിലാണെങ്കിലും എല്ലാവരും ആ വീഡിയോ കണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊള്ളാലോ, ഗംഭീരമായിട്ടുണ്ടല്ലോ. അതിൻ്റെ കമൻസ് വായിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ചിരിക്കാൻ അത്രമാത്രം കമൻറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഞാനിങ്ങനെ വിചാരിച്ചു എന്തായാലും ഇത് ചെയ്ത ആളൊരു മിണ്ടുമിടുക്കനാണല്ലോ. ആളെ നമ്മുടെ മാറ്റിനി മാഷപ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സന്തോഷാവില്ലേ, നമുക്ക് അവൻ്റെ ഒരു എന്തൊക്കെയാണ് ആളുടെ ഒരു ചിന്തകൾ എന്നൊക്കെയുള്ളത് മനസ്സിലാക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു വീഡിയോ ചെയ്ത AI വീഡിയോ ചെയ്ത ആള് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്പെഷ്യൽ വിശേഷങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണ് അദ്ദേഹം ആ വീഡിയോസിലൂടെ ഉദ്ദേശിച്ചത്, എങ്ങനെയാണ് ആ ഒരു ഐഡിയ കിട്ടിയത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനായിട്ടൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മുമ്പ് വന്നൊരു മെസ്സേജ് ആയിരുന്നു കേട്ടോ. ആനന്ദുവാണ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹായ്, പ്ലീസ് വിഷ് മൈ ഡോട്ടർ നിഹാരിക. ഓ, ഇന്ന് നിഹാരികയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം നിഹാരികയ്ക്ക് ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറക്കരുത്, ആള് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആനന്ദു മെസ്സേജ് ചെയ്തിട്ടുള്ളവർ ഇങ്ങനെ കേട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം നിഹാരികയ്ക്ക് ഒരു വിഷസ് ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും വളരെ വളരെ സ്പെഷ്യലായിട്ട് നിഹാരികയ്ക്ക് വളരെ സ്നേഹത്തോടുകൂടി കേൾക്കുന്നു എന്ന് കരുതുന്നു. ഒത്തിരി സ്പെഷ്യലായിട്ടൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ ഇതാ നമ്മളെല്ലാവരും സ്നേഹത്തോടുകൂടി ആ മോൾക്ക് വിഷ് ചെയ്യുന്നു. വളരെ വളരെ ഇഷ്ടത്തോടുകൂടി ഉള്ളൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഹാപ്പി ബർത്ത്ഡേയും നല്ലൊരു പാട്ടും കൂടി ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് കൂടി പോവാണ്. അതിനൊപ്പം തന്നെ റൂബി ജിജി ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഹായ് പറഞ്ഞിട്ട് കുറച്ച് മക്കൾസ് ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സേറ അക്കു, ഐനു, അമ്മു, ആദി ഇവരെല്ലാവരും ചേർന്നിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പോൾ അപ്പ ആൻഡ് തിലു അമ്മ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ 16-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ അതിനുള്ള സ്പെഷ്യൽ ആശംസകൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെയും സ്നേഹം നിറഞ്ഞ വിഷസ് അറിയിക്കണം. അങ്ങനെ ഇനിയിപ്പോൾ നേരെ നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു AI വീഡിയോസിൻ്റെ സ്പെഷ്യൽ വിശേഷങ്ങൾ നമ്മൾ കേട്ടറിയാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നത് എടക്കാട് ബറ്റാലിയൻ എന്ന മൂവിയിൽ ഹരിശങ്കറും നിത്യാമാമനും ചേർന്ന് പാടിയൊരു ബ്യൂട്ടിഫുൾ പാട്ട്. സമയം 2 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആണ്. ഈ ഒരു മണിക്കൂറിൽ ജെന്നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സിനിമാ ലോകത്തെ ഇന്ന് കുറച്ച് എന്താ പറയുക കൗതുകകരമായിട്ടുള്ള വിശേഷങ്ങളായിരിക്കും നിങ്ങൾക്ക് അരികിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പാട്ടുകൂടി നമ്മളെങ്ങനെ കേട്ട് ആസ്വദിക്കുന്നു.

0: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: Adi, ende birthday celebration enda chelavu ende
2: samsamindu mandi mandi.
3: Uff, ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: This is Matine Masha.
7: Radio Suno 91.7 FM.
6: Brought to you by
7: Only on
6: Radio Suno 91.7 FM.

അത്രമാത്രം സിനിമകൾ നമുക്ക് അരികിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. കാട്ടാളൻ എന്ന് പറയുന്ന ആ ഒരു മൂവിയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയ് 28-ാം തീയതിയായിരിക്കും ചിത്രം വേൾഡ് വൈഡ് റിലീസായിട്ട് നമുക്ക് അരികിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. പെപ്പയാണ് പെപ്പെ നായകനായിട്ട് അഭിനയിക്കുന്നത്. പെപ്പെ മാത്രമല്ല കേട്ടോ, തമിഴിൽ നിന്നും ദുഷാറ വിജയൻ എന്നുള്ള ആക്ട്രസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സുനിൽ, അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കേന്ദ്ര കഥാപാത്രങ്ങളൊക്കെ വരുന്ന, ഷരീഫ് മുഹമ്മദ് നിർമ്മിച്ച്, പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന കാട്ടാളൻ എന്ന് പറയുന്ന ഒരു മൂവിക്ക് വേണ്ടിയിട്ടും നമ്മളിതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. ആ സിനിമയുടെ ടീസേഴ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് കുറച്ചധികം അത്ഭുതത്തോടുകൂടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഒരു സിനിമ കൂടിയാണ് കാട്ടാളൻ എന്ന് പറയുന്നത് കേട്ടോ. അത്രമാത്രം ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ളൊരു മൂവി ആയിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഈ സിനിമയുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രവി ബസ്രൂർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു മ്യൂസിക് കൂടി വരുന്ന സമയത്ത് സിനിമ കുറച്ചുകൂടി ഒന്ന് വലിയ രീതിയിൽ തന്നെ മാറ്റത്തിലേക്ക് വരാം, അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഹൈലൈറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു സംഗീതമാണ് എന്നുള്ളത് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം പെപ്പയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കാട്ടാളൻ. അപ്പം മൂവിക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുകൂടി പറഞ്ഞുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനിമയുടെ അല്ലെങ്കിൽ സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ AI വീഡിയോ വെച്ച് ചെറിയൊരു ട്വിസ്റ്റ് നടത്തുക, ചെറിയൊരു ചേഞ്ച് നടത്തുക. ഇതിപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വന്ദനം സിനിമയ്ക്കകത്ത് ലാലേട്ടനും നായിക കഥാപാത്രവും മീറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പം നമ്മളൊക്കെ ഇടയ്ക്ക് പറയാമെന്ന്, ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് സംസാരിക്കാം, മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ കേട്ടോ, മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് കാണാമായിരുന്നല്ലോ എന്നുള്ള ഡയലോഗൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഇത് അങ്ങനെയല്ല കേട്ടോ, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർ രണ്ടുപേരെയും ഒരു ചെറിയ ട്വിസ്റ്റിലൂടെ അവരെ തിരിച്ച് നോക്കിച്ചുകൊണ്ട് ആ രണ്ട് കഥാപാത്രങ്ങൾ കാണുന്ന രീതിയിലുള്ളൊരു AI വീഡിയോ ചെയ്യുക. അങ്ങനെ ഒരു AI വീഡിയോയിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ പല സിനിമകളിലെ പല കഥാപാത്രങ്ങൾക്ക് ഒരു ട്വിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കൊണ്ട് ചെയ്ത ഒരു AI വീഡിയോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇനി വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ കേൾക്കാനും അറിയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അടുത്ത പാട്ട് നിങ്ങൾക്ക് അരികിലേക്ക് ഇതാ നൽകാനായിട്ട് പോകുന്നത്. അടുത്തൊരു ബ്യൂട്ടിഫുൾ പാട്ടുകൂടി നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. സർവമായ മൂവിയിലെ പാട്ട്, പുതുമഴ സോങ്, ഇതാ നിങ്ങൾക്ക് അരികിലേക്ക്. സമയം 2 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു AI വീഡിയോയുടെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പാട്ട് നിങ്ങൾക്ക് അരികിലേക്ക് എത്തുന്നത്.

0: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹായ്, നമസ്കാരം. ഞാനിന്ന് സ്വന്തം അപ്പം ചേർക്കാണ്. നമ്മുടെ സ്വന്തം ഖത്തറില് റേഡിയോ ചെയ്യുന്ന റേഡിയോ ചെയ്യുന്ന
5: Brought to you by Safari, world-class shopping experience, Doha, Qatar.
6: And shine smarter this season with Malabar Gold and Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

0: മാറ്റിനി മാഷപ്പ് വിശേഷങ്ങൾ കേട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ കൂടെ ഒരു അതിഥി കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു അതിഥിയെ കുറിച്ച് പറയുന്ന സമയത്ത് ആളുടെ ഒരു റീല് കണ്ടിട്ടാണ് ഞാൻ കോൺടാക്ട് ചെയ്യുന്നത് കേട്ടോ. അതായത് ആളൊരു കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് AI റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. നമ്മളുടെ മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങളെ ചില പ്രത്യേക കഥാ സന്ദർഭങ്ങളിൽ എത്തിയിട്ട് രക്ഷിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കഥാഗതി മാറ്റി എഴുതിയ ഒരു AI വീഡിയോസ് ആയിരുന്നു അത്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാളൂട്ടി സിനിമയിലെ മാളൂട്ടി ആ ഒരു കുഴൽക്കിണറിലേക്ക് വീഴാതിരിക്കുക, അങ്ങനെ കുറെ ഇൻസിഡൻസ് ഒരുമിപ്പിച്ച ഒരു AI വീഡിയോ. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഹാഫിസ് ആണ്. ഹാഫിസ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. ഹാഫിസെ സ്വാഗതം റേഡിയോ സിനോയിലെ മാറ്റിനി മാഷപ്പിലേക്ക്. ഓക്കെ, എന്നാലും ഹാഫിസിന്റെ വീഡിയോ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു, കുറെ പേര് റീലിൽ ഇങ്ങോട്ടേക്ക് അയച്ചു തന്നു, ഞാൻ കുറെ പേരെ കാണിച്ചു കൊടുത്ത് കണ്ടോ എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയത്?
1: ഇങ്ങനെ മൂവി സീൻസിലേക്ക് ആഡ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ്, അത് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചപ്പോ ഇങ്ങനെ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ട്വിസ്റ്റ് എന്നുള്ള രീതിയിലൊരു ഐഡിയ തോന്നി.
0: അതെ
1: അതെ, കഥകളൊക്കെ ഒന്ന് തിരുത്തി എഴുതി.
0: അപ്പൊ തിരുത്തി എഴുതിയത് ഏതൊക്കെ ക്യാരക്ടേഴ്സിന്റെ ലൈഫ് ആയിരുന്നു?
1: അത് കുറച്ചധികം ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി രണ്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തു, എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വീഡിയോസ് ആണ് അവനോട് പോപ്പുലർ ആയത്. ഇപ്പൊ പോപ്പുലറായി നിൽക്കുന്ന ദൃശ്യം സിനിമയും അതുപോലെ പഴയ സിനിമകൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. പഴയതാകുമ്പോ ആൾക്കാർക്ക് ഒന്നുകൂടെ അതിന് നൊസ്റ്റാൾജി വരും എന്നുള്ളത് കൊണ്ട് പഴയ മണിച്ചിത്രത്താഴും അതുപോലെ അക്കരെ അക്കരെ അക്കരെ സിനിമയിലൊക്കെ ആഡ് സീൻസ് വരുന്ന രീതിയിൽ ചെയ്തായിരുന്നു.
0: കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കണക്ട് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ എന്താ പറയുക, മാളൂട്ടിക്കകത്ത് മാളൂട്ടി ആ ഒരു കുഴൽക്കിണറിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തത്?
1: അതെ അതെ, വീഴുന്നതിന് തൊട്ട് മുമ്പ് പോയി പിടിച്ചു മാറ്റുന്നതായിട്ട് ചെയ്തായിരുന്നു.
0: ഇതുപോലെ രസകരമായിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഹാഫിസിനോട് ചോദിക്കാനായിട്ടുണ്ട്. അതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: Texas.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി. മോർണിംഗ് സവാരി,
0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
3: മോർണിംഗ് സവാരി.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
5: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ dazzling new designsുമായി.
6: In association with
7: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
8: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
3: AI വീഡിയോസിലൂടെ സിനിമയുടെ കഥാഗതിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുക, അങ്ങനെയുള്ള വീഡിയോസ് ചെയ്ത് ഗംഭീരമായിട്ടുള്ള എല്ലാവരിലേക്കും എത്തിയ ഒരാളാണ് ഹാഫിസ്. ഹാഫിസിന്റെ ആ ഒരു വെറൈറ്റി AI വീഡിയോ വിശേഷങ്ങൾ, സിനിമയും കഥാപാത്രങ്ങളും ഒക്കെ വരുന്ന വീഡിയോസ് ആണ് കേട്ടോ. അതായത് കഥാസന്ദർഭങ്ങളെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി എഴുതുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. ഭയങ്കര രസമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വീഡിയോസ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ വന്ദനം സിനിമയിലെ ലാലേട്ടന്റെ ക്യാരക്ടറും ഗാഥയും കാണാതെ പോകുന്നു.
4: ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോ ഒരുപാട് പേര് കമന്റ് വന്നായിരുന്നു ഇങ്ങനെ ചെയ്യാമോ എന്നുള്ള രീതിയിൽ. അങ്ങനെ കൊറേ കിട്ടിയ ഐഡിയാസ് ആണ് അതൊക്കെ.
3: ഓക്കെ, അങ്ങനെ ലാലേട്ടന്റെ ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി ഗാഥനെ കാണിച്ചു കൊടുക്കുക,
4: ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ചു കൊടുക്കുക.
3: കല്യാണരാമനകത്തെ ജ്യോതിർമയുടെ ക്യാരക്ടർ അതല്ലേ പിന്നെ ചെയ്തത്?
4: അതെ അതെ, മണ്ണെണ്ണ എടുക്കാൻ പോകുമ്പോ
3: അതെടുത്ത് കയ്യിലോട്ട് കൊടുക്കുന്നു.
4: അതെല്ലാം ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് വീഡിയോ വന്നപ്പോ അതില് കമന്റ്സ് ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചാണ് ഇങ്ങനെ ചെയ്യാമോ എന്നുള്ള രീതിയില്.
3: പിന്നെ ചെയ്ത ഏതൊക്കെയായിരുന്നു ആ ഫസ്റ്റ് വീഡിയോയില്?
4: അതില് പിന്നെ പ്രമേയം സിനിമയ്ക്കകത്ത് തുടക്കത്തിൽ അങ്ങോട്ട് പോകുമ്പോ വഴി കാണിച്ചു കൊടുക്കുന്നതായിട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കത്തില് സിനിമയുടെ തുടക്കത്തില് വഴി കാണിച്ചു കൊടുത്താൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ പൊന്മാൻ സിനിമയ്ക്കകത്ത് ലൈക്ക് ഗോൾഡ് കൊണ്ട് കൊടുക്കുന്നതായിട്ട് ചെയ്തായിരുന്നു. ഇങ്ങനെ കുറച്ച് പോപ്പുലർ മൂവീസ് ചെയ്യുന്ന ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്.
3: ഓക്കെ, പിന്നെ അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ലാലേട്ടൻ മറ്റേ ചിക്കൻ കുക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയം,
4: അത് ചേഞ്ച് ഒന്നല്ല, ചുമ്മാ ഒരു തമാശ, എല്ലാവർക്കും മനസ്സിലുള്ള ഒരു വിഷ്വൽ ആണല്ലോ അങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത്.
3: അപ്പൊ നേരെ കൊണ്ടിട്ട് ഒരു ചിക്കൻ കുക്ക് ചെയ്ത ചിക്കനും കൊടുക്കും അല്ലേ?
4: അതെ അതെ. ഇപ്പൊ സെക്കൻഡ് വീഡിയോ ആണ് കുറച്ചുകൂടെ ആൾക്കാർക്ക് ആ വന്ദനമൊക്കെ ഉള്ളത് കൊണ്ട് ആ വീഡിയോ ആണ് കുറച്ചുകൂടെ വൈറൽ ആയത്. സെക്കൻഡ് വീഡിയോയിലും കുറെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് മാത്രം ചെയ്തോണ്ടിരിക്കണ്ടെന്ന് ചോദിച്ചു വേറൊരു ടൈപ്പ് ഓഫ് വീഡിയോ നോക്കുകയാണ് പിന്നെ.
3: സെക്കൻഡിൽ എന്തൊക്കെയാ കമന്റ്സ് കൂടുതൽ വന്നിരിക്കുന്നത്?
4: കൊറേ പേര് മൊയ്തീനെ രക്ഷിക്കാവോ, ഓരോ ക്യാരക്ടറിനെ പറഞ്ഞിട്ട് അവര് രക്ഷിക്കാനുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്.
3: ആൾക്കാരുടെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ.
4: അതെ അതെ.
3: അതിനകത്ത് ഏറ്റവും ചിരിച്ചു, ഞങ്ങളെല്ലാം ഇവിടെ ചിരിച്ചൊരു കമന്റ് ദീപക് എന്ന് പറഞ്ഞ ആളുടെ കമന്റ് ആയിരുന്നു കേട്ടോ. ആ സ്കൂൾ കോളേജ് വരെ പോയി റസിയയ്ക്ക് ജനറേറ്റർ റൂമിലെ മുരളീനെ കാണിച്ചു
4: കൊടുത്തിട്ട്.
3: അതൊരു കിളിലെ സാധനമാണ്, ഞങ്ങളെല്ലാവരും ചിരിച്ചു അത് വായിച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇനിയിപ്പോ പ്ലാൻ എന്താണ്, ഇതുപോലെ വേറെ എന്തെങ്കിലും വെറൈറ്റി പ്ലാനിംഗ് ഉണ്ടോ?
4: നെക്സ്റ്റ് കുറച്ച് നാഷണൽ ലെവലിൽ പിടിച്ചാലോ ആലോചിക്കുന്നുണ്ട്, മലയാളം മാത്രം വെച്ചിട്ട്. പിന്നെ അല്ലാതെ കുറെ വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട്, ഈ ടൈപ്പ് അല്ലാതെ AI തന്നെ വെച്ചിട്ട്. ഇപ്പൊ അങ്ങനത്തെ വേറെ ഐഡിയസും ചെയ്യണമെന്നുണ്ട്. പ്രൊഡക്ഷൻസ് ഇപ്പം കുറച്ച് AI ടൂൾസ് അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഇതിന്റെ ഒരു ഇമേജ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാൻ പറയും.
3: ഹാഫിസ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എവിടെയാണ്?
4: ഞാൻ കൊച്ചിയിലെ ഒരു കമ്പനി വർക്ക് ചെയ്യാണ്, മീഡിയ പ്രൊഡ്യൂസർ ആയിട്ട് എൻട്രി എന്ന് പറയുന്ന കമ്പനിയിൽ.
3: ഓക്കെ, ഒരുപാട് രസമുള്ള കമന്റ്സ് വീണ്ടും ഹാഫിസിന്റെ വീഡിയോസിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഉണ്ണി മുകുന്ദൻ ലോറി ഓടിക്കുമ്പോൾ ഉറങ്ങാതിരിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അത് മല്ലു സിംഗ് മൂവിന്ന് ചോദിക്കുന്നുണ്ട്. ആകാശദൂത് സെറ്റ് ആക്കി തരാമോന്ന്? ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു ഹാഫിസ് ജോയിൻ ചെയ്തതിൽ നമ്മളുടെ കൂടെ. ഇനിയും ഗംഭീരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ വരട്ടെ. ഓക്കെ ശരി ഹാഫിസ്, ബൈ ബൈ, താങ്ക് യു, ബൈ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
4: You are listening to Radio 91.7 Radio.

0: വചനങ്ങളിലൂടെ
1: അറിയുക, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി ലിസ. ബലിപെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ആകർഷകമായ ഫയർ വർക്സ് പ്രദർശനം ഒരുങ്ങുന്നു. മെയ് 27, 28, 29 തീയതികളിൽ കതാര കൾച്ചറൽ വില്ലേജിലായിരിക്കും ഫയർ വർക്സ് നടക്കുക. ഖത്തറിലെ വിവിധ മന്ത്രാലയങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. 2026 May 26 ചൊവ്വാഴ്ച ആരംഭിച്ച് May 30 ശനിയാഴ്ച വരെയായിരിക്കും അവധി ദിനങ്ങളെന്ന് അമീരി ദിവാൻ ഔദ്യോഗികമായി അറിയിച്ചു. വിസിറ്റ് ഖത്തർ സംഘടിപ്പിച്ച ഖത്തർ ത്രൂ യുവർ ലെൻസ് മത്സരത്തിൽ മലയാളി തിലക്കം. മത്സരത്തിൽ പ്രവാസി സമൂഹത്തിന് അഭിമാനമായി വീഡിയോ വിഭാഗത്തിൽ ആദ്യ 5 സ്ഥാനങ്ങളിൽ 4 സ്ഥാനങ്ങളും മലയാളികൾ സ്വന്തമാക്കി. സ്വദേശികൾക്കും ഖത്തറിലെ പ്രവാസികൾക്കുമായി സംഘടിപ്പിച്ച മത്സരത്തിൽ വീഡിയോ, സ്റ്റിൽ ഫോട്ടോഗ്രാഫി വിഭാഗങ്ങളിലായി 1300+ പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വീഡിയോ വിഭാഗത്തിൽ മിഥിലാജ് കൈവേലിക്കലാണ് 1 സ്ഥാനം സ്വന്തമാക്കിയത്. 2 സ്ഥാനം ഹംസ മൂസാവിയും 3, 4, 5 സ്ഥാനങ്ങൾ സാജൻ സെബാസ്റ്റ്യൻ, സയ്യിദ് ഖാലിദ്, മുഹമ്മദ് സിയാൻ എന്നിവർ കരസ്ഥമാക്കി.
0: സുനോ അപ്ഡേറ്റ്സ്.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music. This is Matine Masha only on
0: Radio Suno 91.7 FM.
2: സിനിമാ ലോകത്ത് വലിയ വലിയ കഥകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ കഥകളൊക്കെ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ അരികിലേക്ക് എത്തുന്ന ഒരു സമയവും കൂടിയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ മാറ്റിനി മാഷപ്പ്. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ, ഏറ്റവും പുതിയ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനായിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ യെസ്, എല്ലാവരും ഒരു ഫെസ്റ്റീവ് മോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു സെലിബ്രേഷൻ ആക്കാനുള്ള നമ്മുടെ ആ ഒരു ബലിപെരുന്നാൾ എത്തുകയാണ്. അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തന്നെ ഈ കഴിഞ്ഞ വീക്കെൻഡോടുകൂടി തന്നെ പലയിടത്തും തുടങ്ങി വെച്ചിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ശരിക്കും നമുക്കിങ്ങനെ ഫെസ്റ്റിവൽ സീസൺ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് തന്നെ സെലിബ്രേഷൻ ആണെങ്കിലും ഏതെങ്കിലും ഒരു സിനിമ കണ്ട് ഫ്രണ്ട്സും ആയിട്ട് അല്ലെങ്കിൽ കസിൻസോ ആയിട്ടൊക്കെ തന്നെ അടിച്ചു പൊളിക്കാനായിട്ട് ഒരു സിനിമ പോയി തിയേറ്ററിൽ കാണണം എന്ന് നിബന്ധന അല്ലെങ്കിൽ ആ ഒരു റൂളൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ കുറിച്ച് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീക്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കഴിഞ്ഞൊരു വീക്ക് അതിഗംഭീരമായിട്ടുള്ള സിനിമ ഒക്കെ റിലീസ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട്സും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം, അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാനുണ്ട്. ബട്ട് റിവ്യൂവിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഇനി നമുക്ക് വരാനിരിക്കുന്ന സിനിമകൾ, മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് സിനിമകൾ ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ 91.7 FM. മാറ്റിനി മാഷപ്പിൽ ഏറ്റവും പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ഗുഡ് ആഫ്റ്റർനൂണൊക്കെ മെസ്സേജൊക്കെ അയച്ചു തുടങ്ങിക്കോളൂ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ സിനിമാ കഥകൾ കേൾക്കാൻ റെഡി ആയിരുന്നുള്ളൂ. ഏറ്റവും മനോഹരമായ ട്രക്കുകൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനായിട്ട് ഞാനും ദാ എൻ്റെ ശ്രദ്ധ അതിലോട്ട് മാറ്റുന്നുണ്ട്. സന്ദീപാണ് കൂടെയുള്ളത്. ഇറ്റ്സ് യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas' gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. This is Matinee Masha, only on Radio Suno 91.7 FM. Brought to you by Safari, world-class shopping experience, Doha, Qatar. And
3: shine smarter this season with Malabar Gold and Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ

0: ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്. മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
2: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയാണ്.
1: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
3: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
1: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
2: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
1: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
0: യു ആർ ലിസണിംഗ് ടു
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
3: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് റേഡിയോ 91.7 FM-ൽ മാറ്റനി മാഷപ്പിന്റെ ടൈം. സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞു 31 മിനിറ്റും 7 സെക്കൻഡും. ഈ ഒരു ടൈമിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്ന് പറയാൻ പറ്റില്ല, 2 days ബാക്ക് റിലീസായ ഒരു സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ തന്നെ നോക്കി പോകേണ്ടതായിട്ടുണ്ട്. ബട്ട് ആ റിവ്യൂ അവിടെ നിൽക്കട്ടെ. നമുക്ക് വരാനിരിക്കുന്ന ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള സിനിമയിൽ ആദ്യം ലിസ്റ്റിൽ വന്നേക്കുന്നത് വരവ് എന്നുള്ള സിനിമയാണ്. May 28 റിലീസ് ചെയ്യുന്ന ചിത്രം ഒരു ആക്ഷൻ ത്രില്ലർ കൂടിയാണ്. ജോജു ജോർജ്, വാണി വിശ്വനാഥ്, മുരളി ഗോപി, അർജുന അശോകൻ എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സർവൈവൽ മൂവി, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഗെയിം സർവൈവൽ എന്നുള്ളതാണ് ആദ്യം ചിത്രത്തിനെ പറ്റിയിട്ട് വന്നേക്കുന്ന ആ ഒരു എക്സ്പ്ലനേഷൻ. ഇനി ചിത്രം എങ്ങനെയാണ്, ത്രില്ലേഴ്സും അതേപോലെ തന്നെ ആക്ഷനും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു താരനിര കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിലുള്ള ആ ഒരു എന്താണ് ത്രില്ലിംഗ് ആക്ഷൻ മൂവി ആവും എന്നുള്ളത്. അപ്പോൾ ഇനി എത്രത്തോളം ആക്ഷൻ പാക്ഡ് ആണ്, ത്രില്ലറാണ് എന്നൊക്കെ ഉള്ളത് റിലീസായതിനു ശേഷം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ലെറ്റ്സ് ഓൾ വെയിറ്റ് ഫോർ ദാറ്റ് മൂവി. അത് കഴിഞ്ഞ് May 28 തന്നെ റിലീസാകുന്ന കാട്ടാളൻ എന്നുള്ള സിനിമയാണ് അഗെൻ അനദർ ആക്ഷൻ ത്രില്ലർ മൂവി. വെൻ ഇറ്റ് കംസ് ടു ആക്ഷൻ ത്രില്ലേഴ്സ്, ഈ പറഞ്ഞ പോലെ ആന്റണി പെപ്പി എന്നുള്ള ആ ഒരു പേര് വളരെ നാളുകളായിട്ട് എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവി തന്നെയാണ്. സോ ആന്റണി വർഗീസ്, അതേപോലെ സുനിൽ വർമ്മ, തുഷാര വിജയൻ, ജഗദീഷ് എന്നിവരൊക്കെയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം ആയിട്ട് വരാൻ പോകുന്നത്. ആൻഡ് ഓൺ May 28 കറക്കം എന്നുള്ള ഒരു സിനിമ, ഒരു മ്യൂസിക്കൽ ഹൊറർ കോമഡി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു ചിത്രം ശ്രീനാഥ് ബാസി, ഫെമിന ജോർജ്, അഭിരാം രാധാകൃഷ്ണൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് May 28 ഏകദേശം നമ്മുടെ എന്താണ് പെരുന്നാൾ പരമായിട്ടുള്ള ആ ഒരു റിലീസിൽ തന്നെ വരുന്ന ചിത്രങ്ങളാണ്. ഈ ചിത്രത്തിനൊക്കെ എല്ലാവരും കാണാനായിട്ടും ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനായിട്ടും വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ ഇതിൽ ഏത് ചിത്രമാണ് ഹിറ്റ് ലിസ്റ്റിലേക്ക് പോകാൻ പോകുന്നത്, വെയിറ്റ് ചെയ്യണം അതിനത് റിവ്യൂവിന് വേണ്ടി. അപ്പോൾ എന്തായാലും ആ ചിത്രങ്ങളൊക്കെ റിലീസായി, ആ ചിത്രങ്ങളുടെ റിലീസും അതേപോലെ റിവ്യൂ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച വരാം. ബട്ട് ഈ ആഴ്ച നമുക്ക് റിവ്യൂ ചെയ്യേണ്ട വളരെ വളരെ വളരെ അധികം ആൻറ്റിസിപ്പേറ്റഡ് ആയിരുന്ന സിനിമ, ആ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് തന്നെയായിരിക്കും ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എത്തുന്നത്. സോ ഐൽ ബി ബാക്ക് വിത്ത് ദ റിവ്യൂ ഓഫ് ദൃശ്യം 3. ഇപ്പതാ മനോഹരമായ മറ്റൊരു ട്രാക്ക് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: റേഡിയോ സിനോ, റേഡിയോ സിനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
2: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ അംറാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മതർ കദീം, ഡൈസോ ജപ്പാൻ.
3: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
2: Golden, flaky, irresistible snacks, croissant from Cubic, baked to perfection, filled with delicious chocolate anytime, snacks time.
4: And
2: Grand Mall Hypermarket,
1: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
5: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
6: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
5: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മുതൽ.
7: Joy Alukas 917 evenings
8: presented by Joy Alukas, world's favorite jeweler.
9: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
10: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgut thodangi authentic Arabic cuisine de ruji ariyam. Call 4001707
11: in association with
12: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
13: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
14: Daiso, let's make every outing unforgettable.
15: And
16: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
17: Radio Suno 91.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സോണ 91.7 FM. മാറ്റിനി മാഷപ്പിന്റെ ടൈം. സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ റിവ്യൂ നമ്മൾ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ? അതും ഇത്രയും അധികം ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്ന സിനിമ, ഒരു സിനിമയെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ അറിയാനും ഇനി കാണാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണാനായിട്ട് ഒരു ചെറിയ മോട്ടിവേഷൻ കൊടുത്താലോ? അപ്പോൾ നേരെ പോവാണ് സൺഡേ റിവ്യൂയിലേക്ക്. ഒരു ഹെവി ഹാൻഡഡ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഉണ്ട് എന്നുള്ളൊരു സംഭവത്തിന് യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നു എവ്രിതിങ് ഫോർ എനിത്തിങ് മെയ്ഡ് ഓൺ ദർ ഇസ് എ ഗുഡ് ആൻഡ് ദർ ഇസ് എ ബാഡ്. സോ അതുകൊണ്ട് തന്നെ ആ മൂവിയുടെ ഹിറ്റ്സ് ആൻഡ് മിസ്സസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമുക്ക് നല്ലതെന്ന് തുടങ്ങാം. സോ വെരി ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഇറ്റ് ഹാസ് ഹിറ്റ് ദ ഓഡിയൻസ് ഇൻ എ ഹ്യൂജ് മാസീവ് ലെവൽ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ജിത്തു ജോസഫിന് ഒരു മാസീവ് ആയിട്ടുള്ള ഇൻ്റർവെൽ ബ്ലോക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, ഓൺ എ ഹൈ ഗിയർ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഓൾസോ ദ നറേറ്റീവ് ആഫ്റ്റർ ഇൻ്റർവെൽ കുറച്ചുകൂടി ഒരു ഷോക്കിങ്ങും അതേപോലെ തന്നെ ഭയങ്കര ഷാർപ്പായിരുന്നു എന്നുള്ളതാണ് ബേസിക്കായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഇറ്റ് ഫീൽസ് ഗ്രൗണ്ടഡ് ആൻഡ് ദ സ്റ്റോറി ഈസ് എ ബിറ്റ് ഇമോഷണൽ ദിസ് ടൈം. ഒരു ഇമോഷണൽ റിയാലിറ്റി അധികം കൊണ്ടുവന്നു എന്നുള്ളൊരു സംശയമുണ്ട്. ബട്ട് ദാറ്റ് ഈസ് ഓബ്വിയസ്ലി ഓൺ ദ ഹിറ്റ് സൈഡ്. ഒരിക്കലും അതൊരു മിസ്സാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ചിത്രത്തിലേക്കുള്ള ആ ഒരു എനിക്ക് പേഴ്സണലി തോന്നിയതായിട്ട്, ഇതിപ്പോൾ എല്ലാവർക്കും തോന്നുന്ന കാര്യമാണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ അങ്ങനത്തെ ഒരു മിസ്സസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷ്വൽസ് ഒക്കെ തന്നെ ഒരു ഹെവി ഹാൻഡഡ് ആയിട്ടുള്ള സംഭവമായിരുന്നുകൊണ്ട് ഒരു ഡയലോഗ് ഡെലിവറി പലപ്പോഴും കുറച്ച് ഹെവി ആയിരുന്നു എന്നുള്ളത് അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ലാഗിങ് ആയിട്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ ലൈക്ക് പേഴ്സണൽ പെർസെപ്ഷൻസ് ആൻഡ് പെർസ്പെക്റ്റീവ്. ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ അത് ഒത്തിരി പേര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഒരു സബ്പ്ലോട്ട് ക്യാരക്ടേഴ്സിൻ്റെ ചില എന്താണ് ആ ഒരു പ്ലോട്ടിംഗ് ഒക്കെ പല ഭാഗത്തായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഭയങ്കര അബ്രപ്റ്റായിട്ടായിരുന്നു. എസ്പെഷ്യലി എടുത്തു പറയാനാണെങ്കിൽ ചിത്രത്തിൽ ഒരു വീണ നന്ദകുമാർ പ്ലേ ചെയ്യുന്ന ജേർണലിസ്റ്റ് ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ നമ്മൾ ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ അബ്രപ്റ്റായിട്ട് ഡ്രോപ്പ് ചെയ്ത് പോയതുപോലെ നമുക്ക് തോന്നി. അപ്പോൾ ഇൻട്രൊഡക്ഷനും ഡ്രോപ്പിങ്ങും ഒക്കെ തന്നെ ഒരു ബന്ധമില്ലാത്ത പോലെ ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്, വിച്ച് അഗൈൻ കെയിം ഓൺ ദ മിസ് സൈഡ്. ഇത് മിസ്സും അതേപോലെ ഹൈപ്സും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം തോന്നിയത്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും മാറ്റി നിർത്താനാവാത്തത് ചിത്രത്തിലെ പെർഫോമൻസ് തന്നെയാണ്. ലെജൻഡ്സ് അല്ലേ, മീനയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും എവ്രിബഡി ഹാസ് ദെയർ ഓൺ മലയാളികളുടെ മനസ്സിൽ ആ ഒരു സ്ഥാനം ഉള്ളത് കൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ട് തന്നെയാണ് അവരുടെ ആ ഒരു പെർഫോമൻസ് വന്നേക്കുന്നത്. സോ ദേ ഹാവ് ഡൺ ദെയർ പാർട്ട് റിയലി വെൽ. ലെറ്റ് സീ ഇനി എന്താണ് എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടുണ്ട്, കേട്ടറിയേണ്ടത് ായിട്ടുണ്ടായി. അതുകൊണ്ട് ചിത്രം തിയേറ്റേഴ്സിൽ പോയി കാണാത്തവർ തീർച്ചയായിട്ടും ഈ വരുന്ന നമ്മുടെ ആ ഒരു ഫെസ്റ്റിവ് സീസണിൽ കുറച്ച് ലീവും കാര്യങ്ങളും ഒക്കെ തന്നെ അടുത്ത് വരുന്നതുകൊണ്ട് ഇപ്പോൾ ലീവിൻ്റെയൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള സമയം, ആരുടെ കൂടെയാണ് സിനിമ കാണാൻ പോകുന്നത്, അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് കാണാത്തവർ പോയി ദൃശ്യം കാണുക. അങ്ങനതാ ഞാൻ ചെറുതായിട്ടൊന്ന് നമ്മുടെ റിവ്യൂവിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. സൺഡി റിവ്യൂ. ഒരു സൈക്കോളജിക്കൽ എക്സോഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാമല്ലേ, നമുക്ക് ഭയങ്കരമായിട്ടുള്ള റിലീഫായിരുന്നു ദൃശ്യം 3 ഇറങ്ങിയതിന് ശേഷം. അതേപോലെ മലയാള സിനിമയിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ ഇനിയുണ്ട്. ഈ വർഷം 2026 ഒരുപാട് ചിത്രങ്ങൾ പുറത്തിറങ്ങാൻ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന സിനിമകളുണ്ട്. അതൊക്കെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് കറക്റ്റ് ഡീറ്റെയിൽ എത്തിക്കുന്നതായിരിക്കും ത്രൂ മാറ്റിനി മാഷപ്പ് ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. അപ്പോൾ ഇന്നത്തെ ദിവസം നേച്ചറായിട്ടൊന്ന് ഞാൻ ടാറ്റാ ബൈ ബൈ പറയുകയാണ്. അഷ്ടമി ജോയിൻ ചെയ്യുന്നതായിരിക്കും ബാക്കി സിനിമാ വിശേഷങ്ങളുമായിട്ട്. സോ സീ യു ഓൾ, ടേക്ക് കെയർ, ടാറ്റാ.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: നമസ്കാരം, ഞാൻ ജി എസ്. റേഡിയോ സുനോ 91.7 കേട്ട്.

0: കതാഷ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സുനോ അപ്ഡേറ്റ്സ്.
2: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഖത്തറിലെ വിവിധ മന്ത്രാലയങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. 2026 May 26 ചൊവ്വാഴ്ച ആരംഭിച്ച് May 30 ശനിയാഴ്ച വരെയായിരിക്കും അവധി ദിനങ്ങളെന്ന് അമീരി ദിവാൻ ഔദ്യോഗികമായി അറിയിച്ചു. GCC ഗെയിംസ് ദോഹയിൽ സമാപിച്ചു. ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ച 4th GCC ഗെയിംസ് കഴിഞ്ഞ ദിവസം സമാപിച്ചപ്പോൾ മറ്റൊരു ലോകോത്തര കായിക മാമാങ്കത്തിനു കൂടി മികവുറ്റ ആതിഥേയത്വം ഒരുക്കിയ ഖത്തർ സംഘാടന മികവ് തെളിയിച്ചു. GCC ഗെയിംസിൽ ഖത്തർ തന്നെയാണ് 1st. സൗദി 2nd സ്ഥാനവും ബഹ്റിൻ 3rd സ്ഥാനവും കരസ്ഥമാക്കി. ബലിപെരുന്നാൾ ദിനങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ 974 ബീച്ചിൽ ഫാമിലി ഫെസ്റ്റിവൽ ഒരുങ്ങുന്നു. May 28-29 ദിവസങ്ങളിൽ 974 ബീച്ചിൽ നടക്കുന്ന പരിപാടിയിൽ വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവേശനം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന രീതിയിൽ വിപുലമായ പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. വിവിധ ആക്ടിവിറ്റീസാണ് ഫെസ്റ്റിവൽ പ്രോഗ്രാമിന്റെ ഭാഗമായി ഒരുക്കുന്നത്. പപ്പർ ഷോ, മാജിക് ഷോ, ബബിൾ ഷോ, സർക്കസ് ഷോ, ആംഗ്രി ബേർഡ് ഷോ എന്നിവ ഒരുക്കുന്നുണ്ട്. ഫേസ് പെയിന്റിംഗ്, ഹെന്ന, ബലൂൺസ്, ബീച്ച് ഗെയിംസ് എന്നിവ ഉൾപ്പെടെ വിവിധ പരിപാടികളുമായി കിഡ്സ് സോണും ഒരുങ്ങുന്നുണ്ട്. എൻട്രി ഫീസ് ഇങ്ങനെയാണ്: അഡൽസിന് 35 കത്തോഴിയാൽ, പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഫ്രീ ആയിരിക്കും. ചിൽഡ്രൻ അണ്ടർ 14 15 കത്തോഴിയാൽ, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിരിക്കും. VIP വാഹനങ്ങളുടെ പ്രവേശനത്തിന് 150 കത്തോഴിയാലായിരിക്കും.
0: Don't know.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

ഒരു മഴ പെയ്തു തോർന്ന പോലെയുണ്ടല്ലേ. യെസ്, വെൽക്കം വെൽക്കം. ഇത് ഗുഡ് ഈവനിങ്. അഷ്ടമിയാണ് കൂടിയുള്ളത്. മാറ്റിനി മാഷപ്പിന്റെ ടൈമ്, സമയം 4 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആകുമ്പോൾ. കുറച്ച് ഗെയിമൊക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒറ്റ ചോദ്യം ഉണ്ടാവുള്ളൂ കേട്ടോ ഇന്ന്. ആ ഒറ്റ ചോദ്യത്തിനുള്ള ആൻസേഴ്സ് കേൾക്കാനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഭയങ്കര രസമാണ് അത് കേട്ടിരിക്കാൻ. ആ ചോദ്യം കേൾക്കാൻ തന്നെ ഒരു രസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ചോദ്യമൊക്കെ ചോദിക്കാം. നമ്മുടെ ഗെയിം ടൈമിൻ്റെ സമയമാണ്. പക്ഷെ അതിന് മുൻപ് ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ഈ ഒരു വീക്കെൻഡിൽ ഒരുപാട് പേര് സിനിമ കാണാൻ പോയി എന്നറിയാം. വ്യാഴാഴ്ച ഒന്നും സിനിമ ടിക്കറ്റ് കിട്ടാൻ പോലും ഉണ്ടായിരുന്നില്ല. ദൃശ്യം 3 അത്രയ്ക്ക് ബുക്കിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഈവൻ വീട്ടിലിരുന്നാണെങ്കിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സിനിമ കണ്ടിരുന്ന സമയമാണ്. ഇനി കാണാനായി ലിസ്റ്റിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഇറ്റ്സ് ബിക്കോസ് ഐ തിങ്ക് ലോങ് ഹോളിഡേയും കൂടി വരുന്നത് കൊണ്ട് എവറിബഡി ഈസ് ഗെറ്റിംഗ് ലിറ്റിൽ എക്സൈറ്റഡ്. ഓക്കെ, സിനിമ കാണാം, പുറത്ത് പോകാം, നമുക്ക് ഇന്ന ഇന്ന മീറ്റപ്പ് ഒക്കെ ചെയ്യാം, അങ്ങനെ പ്ലാൻസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഐ ജസ്റ്റ് ഗോട്ട് എ പ്ലാൻ. 12th എൻ്റെ ഒരു ഫ്രണ്ട് ജസ്റ്റ് മെസ്സേജ് മീ റാൻഡംലി ആസ്കിങ് മീ, ഓക്കെ നമുക്ക് കണ്ടാലോ, നമുക്ക് മീറ്റപ്പ് ചെയ്താലോ, എന്തായാലും ഇതൊക്കെ ഹോളിഡേ ഒക്കെ വരികയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഐ വാസ് സോ എക്സൈറ്റഡ്. യെസ്, ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് കാണുകയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. സോ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. നമുക്ക് എല്ലാവർക്കും ഒരു ഹോളിഡേക്ക് കിട്ടുമ്പോൾ ടൈം നന്നായി സ്പെൻഡ് ചെയ്യാം. നമുക്ക് വേണ്ടിയാണെങ്കിലും നമ്മുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമൊക്കെ ബ്യൂട്ടിഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. അപ്പം ഈ ഒരു സമയത്ത് എൻ്റെ കൂടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യാനെത്തുമ്പോൾ ഒരു ചോദ്യം വേണ്ടേ. അപ്പോൾ ഇന്നത്തെ ചോദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പാട്ടുകൾ, അതായത് ചെറിയ പാട്ടെന്ന് പറയാൻ പറ്റില്ല, 1, 2, 3, 4, 5, 6, 7 പാട്ടുകൾ ഒരുമിച്ച് ഇങ്ങനെ കോർത്തിണക്കിയാണ് ഞാൻ സെറ്റ് ചെയ്ത് കേൾപ്പിക്കാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ കീബോർഡിൽ വായിക്കുന്ന വേർഷനാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇതിനകത്ത് 1, 2 അല്ല, അതിൽ കൂടുതൽ പാട്ടുകളുണ്ട്. അപ്പോൾ പാട്ടുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ജോലി. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, കേട്ടിട്ട് ഏതാണ് പാട്ടുകൾ എന്ന് പറയണം. പറയാനായി വിളിക്കുക 444-9179 മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ 5000-9179. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം.

ഇതാണ് ചോദ്യം. എന്ത് രസമല്ലേ, ഞാൻ പറഞ്ഞില്ലേ ചോദ്യം കേൾക്കാൻ തന്നെ ഒരു സുഖാണെന്നേ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ചധികം പാട്ടുകൾ ഒരുമിച്ചുള്ള ഒരു കീബോർഡ് വേർഷൻ ആണ് കേൾപ്പിച്ചു തന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് പാട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലായത്, വേഗം തന്നെ വിളിച്ചോളൂ 444-444-917 ഇല്ലെങ്കിൽ മെസ്സേജ് അയക്കുക 5000-00917. നമുക്ക് അടിപൊളി പാട്ട് കേട്ടാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട്. സുഖ്വിന്ദർ സിംഗ് പാടിയ സോരു പാടിയ സൂപ്പർ സോങ് ഫ്രം ദ മൂവി ദം.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
2: Joyalukkas, world's favorite jeweler.
3: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
4: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
3: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
5: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
3: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
6: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: ഹായ്, ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
8: This is only on
9: Radio Suno 91.7 FM.
10: Brought to you by Safari, world-class shopping experience, Doha, Qatar.
11: And shine smarter this season with Malabar Gold and Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

ഇമാജിനി മാഷപ്പിൽ ഒരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിനുള്ള ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു കീബോർഡ് വർക്കാണ്, അല്ലെങ്കിൽ കീബോർഡ് പീസാണ്. ഈ ഒരു കീബോർഡ് പീസിൽ കുറേ മലയാളം പാട്ടുകൾ ഒരുമിച്ച് ചെയ്തിരിക്കുകയാണ്. സത്യത്തിൽ ഇത് റൊണാൾഡ് ജോർജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാമിൽ നിന്നും ബ്യൂട്ടിഫുൾ ആയിട്ട് കീബോർഡ് വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആളാണ് ഈ ഒരു 7 പാട്ടുകളും സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരുപോലെ വായിച്ചു പോകുന്നതിൻ്റെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഈ പറഞ്ഞ പോലെ സൂപ്പറായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെടും. അതിൻ്റെ ഫുൾ വേർഷൻ അല്ല ഞാൻ, അതിൽ നിന്നൊരു 2.25 മിനിറ്റ് സംതിങ് ഉണ്ട്. അതിൽ നിന്ന് ഞാനൊരു 1 മിനിറ്റ് ആക്കി അതിനെ ട്രിം ചെയ്തിട്ടാണ് നിങ്ങളെ കേൾപ്പിച്ചത്. അപ്പം അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ചോദ്യം. ആൻസേഴ്സ് ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. ഒരു 5 പാട്ടുകൾ ഷജിതയ്ക്ക് കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ ഹരീഷ് ദുർഗയ്ക്ക് 1, 2, 3, 4, 5 അല്ലേ, അല്ല 4 4 പാട്ടുകൾ കിട്ടി. ഇനി അടുത്ത ആൾക്ക് വീണ്ടും 5 പാട്ടുകൾ, 6 പാട്ടുകൾ, ഒരാൾക്ക് 4, ഒരാൾക്ക് 3. ഓക്കെ, കറക്റ്റ് ഒരു നമ്പറിലേക്ക് ആരും എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കിയാലോ. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ഇത് കീബോർഡിൽ വായിക്കുന്ന മലയാളം സിനിമയിലെ പല ഹിറ്റ് സോങ്ങുകളുമാണ്. ഇതിൽ ഏതൊക്കെ പാട്ടുകൾ ഉണ്ടെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് മെസ്സേജ് അയക്കുക 5000 9 1 7.

ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെ പാട്ടുകൾ നിങ്ങൾക്ക് കിട്ടിയോ വേഗം തന്നെ മെസ്സേജ് അയക്കാം കേട്ടോ, 5000997 ഹരീഷ് കുറച്ച് മുമ്പ് പറഞ്ഞതിൽ ആഡ് ചെയ്തുകൊണ്ട് ഇതാ ബാക്കി മെസ്സേജും കൂടെ അയച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ AS നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. മിക്ക ആൾക്കാർക്കും പെട്ടെന്ന് പറയാനായിട്ട് പറ്റും, അത്രയും സിമ്പിൾ ആണ് കേട്ടോ നമ്മുടെ ചോദ്യം. അപ്പൊ ഏതൊക്കെയാണ് പാട്ടുകൾ എന്നൊന്ന് കണ്ടുപിടിക്കുക, മെസ്സേജ് അയക്കുക. 1, 2, 3, 4, 5 അതിൽ കൂടുതലും പാട്ടുകൾ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ ഒന്ന് ആലോചിച്ച് മെസ്സേജ് അയച്ചോളൂ. 5000997 ആണ് കേട്ടോ മെസ്സേജ് അയക്കേണ്ടത്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
0: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
2: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയാണ്.
0: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
3: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
0: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
2: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
0: ദൃശ്യം 3 വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: This is Matinee Marsha.
7: Radio Suno 91.7 FM.
8: Brought to you by Safari, world-class shopping experience, Doha, Qatar.
9: And shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges matram pay cheythu ningalude palaya 22 carat swarnabharanangal adu evide ninnu vaangiyathaanengilum swap cheyyu dazzling new designs umayi.

0: മേരി മേരി ദിൽറുബ, നിങ്ങളുടെ ദിൽറുബയ്ക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗോൾഡ് ഒക്കെ ഒന്ന് ഗിഫ്റ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും?
1: Today's Gold Rate Update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
0: പക്ഷെ അത് തന്നെ എങ്ങനെയാണ് ഗോൾഡ് റേറ്റ് ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടി നിൽക്കല്ലേ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വരുന്നത് കറക്റ്റായിട്ടൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാമല്ലോ. 18 ക്യാരറ്റ് ഗോൾഡ് 410 കത്തറിയാലാണ്, 21 ക്യാരറ്റ് ഗോൾഡ് 475 കത്തറിയാലും, 22 ക്യാരറ്റ് ഗോൾഡിന് 501 കത്തറിയാലും, അതുപോലെ തന്നെ 24 ക്യാരറ്റ് ഗോൾഡിന് 543.50 കത്തറിയാലും. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടൊന്ന് പ്ലാൻ ചെയ്ത് വാങ്ങിച്ചാൽ മതി. ഈ ഒരു ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് തരുന്നത് സ്കൈ ജ്വല്ലേഴ്സ് ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാനിവിടെ ഈ പറഞ്ഞ പോലെ കുറച്ച് നേരമായി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ റൈറ്റ് ആൻസേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷാജിദ്, റിഷാൽ, നിഹാസ്, നാസ്ഗാർഡ്, അതുപോലെ എ എസ്, അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഇപ്പം മിക്ക ആൾക്കാർക്കും ഫുൾ കറക്റ്റ് ഉത്തരം പറയാൻ പറ്റുന്നുണ്ട് കേട്ടോ. കറക്റ്റ് 7 സോങ് ഉണ്ടെങ്കിൽ 7 ആൻസേഴ്സ് ആയിട്ട് അയച്ച ഒരുപാട് പേരാണുള്ളത്. അപ്പോൾ ഗെയിം ടൈമിൽ നമ്മൾ എന്തായാലും ആ ഒരു കറക്റ്റ് ആൻസറിലേക്ക് എത്തുന്നതായിരിക്കും, ഒരു പാട്ടിന് ശേഷം തിരിച്ചെത്തുന്നതായിരിക്കും ഞാൻ. അത് കഴിഞ്ഞ് കറക്റ്റായിട്ട് ഏതാണ് പാട്ട്, അതിനോടൊപ്പം തന്നെ ആ പാട്ടുകളൊക്കെ നമുക്ക് പ്ലേ ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. അപ്പോഴേക്കും നമുക്ക് പി ജെ ചന്ദ്രചേട്ടൻ പാടി ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് തിരിച്ചു വന്നാലോ. യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന സിനിമയിൽ നിന്നുള്ള പാട്ട്.

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio Suno. Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: ചേട്ട ഇവിടെ നട്സ് ഉണ്ടോ?
2: പിന്നെ ബ്രാഡ് മെയിൽ നട്സ് ഇല്ലാതിരിക്കോ?
1: എന്നാ ഒരു പാക്കറ്റ് നട്സ്.
2: ഹെൽത്തി ഹെൽത്തി എടാ ഹെൽത്തി കുട്ടാ. കേട്ടോ, ബ്രാഡ് മെയിൽ സ്പൈസസ്, പൾസസ്, നട്സ്, ചോക്ലേറ്റ്, കോഫി, ടീസ്, ബേക്കിംഗ് ഇൻഗ്രീഡിയൻസ് തുടങ്ങി എല്ലാം ഉണ്ട്.
3: വിപുലമായ പാർക്കിംഗ് ഓടി ബ്രാഡ്മാ ഹോൾസെയിൽ മാർക്കറ്റ്, സൽവ റോഡ്.
4: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
3: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ അംറാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
5: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
6: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
3: Golden, flaky, irresistible snacks, croissant from Cubic. Baked to perfection, filled with delicious chocolate, anytime snacks time.
6: And
3: Grand Mall Hypermarket,
4: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.

0: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

0: ഇതായിരുന്നു ഇന്നത്തെ ചോദ്യം. മാച്ചിനി മാഷപ്പിലെ നമ്മുടെ ഗെയിം ടൈമിൽ എന്തായാലും ഇന്ന് നമ്മളുടെ കൂടെ ഈ ഒരു ഗെയിം ടൈമിൽ ആൻസേഴ്സ് പറയാൻ ഒരുപാട് പേര് ജോയിൻ ചെയ്തു മെസ്സേജസിലൂടെ ഒക്കെ തന്നെ. പക്ഷെ കോളിലൂടെ ഒരാൾ ജോയിൻ ചെയ്ത് അതിന്റെ ആൻസറും ഒപ്പം തന്നെ കണ്ട് സിനിമകളുടെ റിവ്യൂ ഒക്കെ തന്നെ പറയാനായിട്ട് എത്തുന്നുണ്ട് കേട്ടോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: ധനേഷ്.
0: ധനേഷേ, എവിടുന്നാണ് വിളിക്കുന്നത് ഇപ്പോ?
1: ഞാനിപ്പോ അബുഹമർ.
0: ആഹാ, എന്താണ് ജോലിയൊക്കെ കഴിഞ്ഞോ?
1: കഴിയണോ?
0: ചായ കുടിച്ചായിരുന്നോ?
1: ചായ കുടിയില്ല.
0: ഇല്ല, ഓഫ്, എങ്ങനെ പറ്റുന്നു, എന്നെ കൊണ്ട് നടക്കുന്നില്ല.
1: നിർത്തിയതാ?
0: അപ്പൊ പറയോ, ഏതൊക്കെ പാട്ടുകൾ കിട്ടി?
1: അതിപ്പോ ഒരു അനിയത്തി പ്രായം പാട്ടുണ്ട്, ഒരു രാജമല്ലി, പിന്നെ ഉസ്താദിലെ എല്ലോളം, അത് പാട്ടില്ല. പിന്നെ വെണ്ണില ചന്ദനക്കിണ്ണം, പൊന്നാമ്പൽ പുഴയിൽ തമ്പിൽ തമ്മിൽ, എത്രയോ ജന്മമായി, എല്ലാം കൂടി ഉണ്ട്. പക്ഷെ അത് ഞാൻ അറിയാമായിരുന്നു, അങ്ങനെ പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് അത് മിസ്സായി.
0: അതാണ്, എല്ലാം കൂടി ഒരുമിച്ച് കേൾക്കുമ്പോ ചിലത് മിസ്സായി പോകും.
1: ഇത്രയും അഞ്ചെണ്ണം ഞാൻ എന്റെ മൈൻഡിൽ വെച്ചു. രണ്ടാമത് പാട്ടില്ലേ, അതും കൂടെ എന്റെ മൈൻഡിൽ മറന്നു മറന്നുപോയി പെട്ടെന്ന്. ആ വീട്ടിൽ മുമ്പത്തുണ്ട്, സോറി. കിലുകിൽ പമ്പറെന്നുള്ള പാട്ടില്ല,
0: അടിപൊളി.
1: കഴിഞ്ഞ ദിവസം മൊത്തം ഞാൻ ടിക്കറ്റിനെ നമുക്ക് മെസ്സേജ് അയച്ചു, എല്ലാം കഴിഞ്ഞു. ഉത്തരം കോഴിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അതിലടി കണ്ടു, പിന്നെ മറ്റേ ദൃശ്യം കണ്ടു, അതിന്റെ ഒരു കറുപ്പ്. ഈ മൂന്ന് സിനിമയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് പോയി ടിക്കറ്റ് എടുത്ത്
0: കണ്ടോ, കാരണം കൊറേ പേര് വിളിക്കുന്നത് മെസ്സേജ് അയക്കുന്നതല്ലേ. പിന്നെ അതേപോലെ നമുക്ക് ദൃശ്യത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള മോഹൻലാൽ എക്സാം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അല്ല, ഈ മൂന്ന് സിനിമയും കണ്ടിട്ട് ഇതിലേത് ഇഷ്ടപ്പെട്ടു, എന്താണ് അഭിപ്രായം പറയൂ.
1: എല്ലാതും ഓക്കെ മൂവിയാണ്. ദൃശ്യം കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് തോന്നുന്നു. സെക്കൻഡ് ഹാഫ് പുളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗിൽ പോയാലും സെക്കൻഡ് ഹാഫായിപ്പോ
0: പീക്കായി.
1: കറുപ്പും അതുപോലെ തന്നെ കുഴപ്പമില്ല, ഓക്കെ മൂവി. നമ്മൾ കണ്ട് കുറെ സിനിമകൾ നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടുള്ളൂ, കുന്തനം, അങ്ങനത്തെ കുറവോ ഇതൊക്കെ. ആ ലെവലിൽ വന്നപ്പോ പിന്നെ സൂര്യ ഒരു രക്ഷയില്ല.
0: ഓക്കെ ഓക്കെ. ഇനി അതിരടി ആണെങ്കിലോ?
1: അതിരടി നമുക്ക് വാച്ചബിളാ, ഒന്നും പൈസ പോലെയായിരുന്നു.
0: ഓക്കെ, കണ്ടിരിക്കാം. ദാറ്റ്സ് വാട്ട്.
1: കണ്ടിരിക്കാം, അത്രയുള്ളൂ.
0: അതെ, അതാണ്. സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്ന് തോന്നുന്നു അല്ലേ?
1: ഓ, തീർച്ചയായിട്ടും.
0: ഇനി ലീവ് കിട്ടിയിട്ട് വേണം ഇത് കാണാൻ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ കണ്ടതിന് ശേഷം എന്തെങ്കിലുമൊക്കെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഓക്കെ, ബൈ. അങ്ങനെ ദാ റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ തന്നെയാണ് എല്ലാം. അതിൽ ഓരോന്നും ഓരോന്നും എടുത്ത് പറയേണ്ടത് തന്നെയാണ്.

ബിച്ചു തിരുമലയുടെ വരികളാണെങ്കിൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആയാലും എനിക്ക് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഏതോ ഓർമ്മകളിലേക്ക് ഇങ്ങനെ പുറകോട്ട് എങ്ങോ എങ്ങോട്ടോ സഞ്ചരിക്കുന്ന പോലെയാണ് തോന്നാറ്. അഗെയിൻ ഞാൻ ഈ പറഞ്ഞ പോലെ എസ് രമേശൻ നായരുടെ വരികൾ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരികൾ. ഇനി നാലാമത്തെ സോങ്.

അപ്പൊ ഈ പാട്ടുകളൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ലിസ്റ്റിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ബാക്ക് ടു ബാക്ക് കേൾക്കണമെന്നും ആഗ്രഹം ഉണ്ടാവും അല്ലേ. അപ്പൊ അതില് ഇപ്പൊ ഞാൻ ലാസ്റ്റ് കേൾപ്പിച്ച സുജാത ചേച്ചി പാടിയ സമരൻ ബദൽഹീമിലെ ആ ഒരു പാട്ട് തന്നെയാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. ഒപ്പം ഇവിടെ നിന്ന് ചെറുതായിട്ട് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അങ്ങനെ മാഗ്നി മാഷ് വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ട് നേരെ അടുത്ത 917 ഈവനിങ്സിന് വേണ്ടി സന്ദീപ് എത്തുന്നതായിരിക്കും.

നല്ലൊരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റൊരു കാര്യം കൂടി കിട്ടും. ഇന്ന് രണ്ട് മാച്ചസ് ആണ് നടക്കുന്നത്. പ്ലേ ഓഫിന് തൊട്ട് മുൻപുള്ള അവസാനത്തെ മാച്ചസ് നടക്കുന്ന ഒരു സമയം. ഇന്ന് രാജസ്ഥാൻ മുംബൈ തമ്മിലുള്ള മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി മുംബൈക്ക് 58 റൺസ് വേണം ജയിക്കാൻ 28 ബോളിൽ നിന്നും. അതിനോടൊപ്പം ടോസ് വീഴുന്നു. കൊൽക്കത്തയ്ക്കാണ് ഇന്ന് ടോസ് വീണിരിക്കുന്നത്. കൊൽക്കത്ത ബോൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. ഡൽഹിയും കൊൽക്കത്തയും തമ്മിലുള്ള മാച്ചും നടക്കാനായിട്ട് പോകുന്നു. അപ്പം ഈ ഒരു ക്രിക്കറ്റ് അപ്ഡേറ്റുകളൊക്കെ ബാക്കിയൊക്കെ നമുക്ക് 9:17 ഈവനിങ്സിൽ കേൾക്കാം.

0: frequency. Now, available on Vodafone Shuf app. ഈ ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
1: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 ഖത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 ഖത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
0: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ്. ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
2: ലുലു, where the world comes to shop.
3: Just feel like
4: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
5: Joyalukkas, world's favorite jeweler.
6: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
7: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
6: മില്യണോ?
7: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്സ്.
1: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ബലിപെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ആകർഷകമായ ഫയർ വർക്സ് പ്രദർശനം ഒരുങ്ങുന്നു. മെയ് 27, 28, 29 തീയതികളിൽ കത്താര കൾച്ചറൽ വില്ലേജിലായിരിക്കും ഫയർ വർക്സ് നടക്കുക. ഖത്തറിലെ വിവിധ മന്ത്രാലയങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. 2026 മെയ് 26 ചൊവ്വാഴ്ച ആരംഭിച്ച് മെയ് 30 ശനിയാഴ്ച വരെയായിരിക്കും അവധി ദിനങ്ങളെന്ന് അമീരി ദിവാൻ ഔദ്യോഗികമായി അറിയിച്ചു. വിസിറ്റ് ഖത്തർ സംഘടിപ്പിച്ച ഖത്തർ ത്രൂ യുവർ ലെൻസ് മത്സരത്തിൽ മലയാളി തിലക്കം. മത്സരത്തിൽ പ്രവാസി സമൂഹത്തിന് അഭിമാനമായി വീഡിയോ വിഭാഗത്തിൽ ആദ്യ 5 സ്ഥാനങ്ങളിൽ 4 സ്ഥാനങ്ങളും മലയാളികൾ സ്വന്തമാക്കി. സ്വദേശികൾക്കും ഖത്തറിലെ പ്രവാസികൾക്കുമായി സംഘടിപ്പിച്ച മത്സരത്തിൽ വീഡിയോ, സ്റ്റിൽ ഫോട്ടോഗ്രാഫി വിഭാഗങ്ങളിലായി 1300+ പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വീഡിയോ വിഭാഗത്തിൽ മിഥിലാജ് കൈവേലിക്കലാണ് 1 സ്ഥാനം സ്വന്തമാക്കിയത്. 2 സ്ഥാനം ഹംസ മൂസാവിയും 3, 4, 5 സ്ഥാനങ്ങൾ സാജൻ സെബാസ്റ്റ്യൻ, സയ്യിദ് ഖാലിദ്, മുഹമ്മദ് സിയാൻ എന്നിവർ കരസ്ഥമാക്കി.
2: സുനോ

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alucas 917 evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
10: A day to celebrate. എപ്പോഴും സെലിബ്രേഷൻ തന്നെയാണോ ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഒരു ദിവസത്തെ സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം കൊണ്ടുവരുന്ന ദിവസം ആകണമെന്നില്ല, മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നമ്മൾ എത്തിക്കുന്ന ചില സന്തോഷങ്ങളും ആയിരിക്കും. അങ്ങനെ ഒരു സന്തോഷം മറ്റുള്ളവരുടെ ലൈഫിലേക്ക് എത്തിക്കാനായിട്ട് ഇഫ് യു ക്യാൻ ഡു ഇറ്റ്, യെസ്, ടുഡേ ഇസ് ദ ഡേ. മെയ് 24 ഞായറാഴ്ച ദിവസം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ്. ആ ഒരു ദിവസം നമുക്ക് പതിവ് പോലെ തന്നെ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് സന്തോഷം കൊണ്ട് ചേർക്ക് എത്തിക്കാനായിട്ട് പറ്റട്ടെ. ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ബ്രദേഴ്സ് ഡേ കൂടിയാണ്. ടു ഓൾ ദ ലവ്ലി ബ്രദേഴ്സ് ഔട്ട് ദെയർ, എല്ലാവർക്കും ഹാപ്പി ബ്രദേഴ്സ് ഡേ. അങ്ങനെ ബ്രദേഴ്സ് ഡേയുടെ ആ ഒരു വിഷ് പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സമയം കൂടിയാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ബീങ് ബ്ലഡ് ബ്രദർ. നമുക്കിപ്പോൾ ബ്രദർ എന്ന് അല്ലെങ്കിൽ നമ്മൾ സഹോദരൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ ചിലപ്പോൾ സെയിം വീട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരമ്മയോ ആകണമെന്നില്ല. നമ്മൾ ശരിക്കും അവരുമായിട്ടുള്ള ആ ഒരു ബോണ്ട് നമ്മൾ തന്നെ അറിയാണ്ട് ഒരുപാട് രീതിയിൽ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പോട്ടെ, നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇൻസ്റ്റൻസുകൾ ലൈഫിൽ വരുമ്പോൾ അതൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന മോർ ദാൻ എ ഫ്രണ്ട് എന്ന് എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു വ്യക്തിയെ വിളിച്ച് കുറച്ചധികം നേരം സംസാരിക്കാൻ പറ്റുന്ന ഒരു ദിവസവും കൂടിയാണ്. ആൻഡ് വിഷ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ഹാപ്പി ബ്രദേഴ്സ് ഡേ. മെയ് 24 ആ ഒരു വിശേഷം, ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 5:55. ഒരുപാട് സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മാറ്റിനി ഇങ്ങനെ വൈൻഡപ്പ് ആയിരിക്കുന്ന സമയത്ത് ഇനി നമുക്ക് ഒത്തിരി പ്ലാനിങ്സിലേക്ക് കടക്കാനുണ്ട്. വൈ? ബിക്കോസ് ഈവനിങ് ടൈം ഒരുപാട് ഒരുപാട് പ്ലാനിങ്, നോട്ട് ജസ്റ്റ് ഫോർ ടുഡേ. ഇനിയൊരു ഫെസ്റ്റിവൽ സീസൺ വരികയാണ്. ആ ഒരു ഫെസ്റ്റിവൽ സീസണിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ തുടങ്ങുമ്പോൾ ലെറ്റ്സ് ഓൾ ഡു ഇറ്റ് ടുഗെദർ. സോ ഈവനിങ് ടൈം, ഈവനിങ് ഡ്രൈവിൽ നിങ്ങളുടെ കൂടെ ഞാനും ജോയിൻ ചെയ്യുന്നു ഓൺ യുവർ ഫേവറേറ്റ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഈവനിങ് വിഷസ് ദാ എത്തിക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് അയക്കാനായിട്ട് മറക്കണ്ട. ബർത്ത്ഡേ വിഷ് ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറി വിഷ ആണെങ്കിലും മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ആണെങ്കിൽ ആ വിഷസൊക്കെ അറിയാനായിട്ട് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. ഇത് ഖത്തറിൻ്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ. മെസ്സേജസ് പോകുന്നോട്ടെ 5000 009 1 7.

0: Services. Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
0: To you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 12 മിനിറ്റും 5 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: ഹായ് ഹലോ, നമസ്കാരം, ഞാൻ മാത്തുക്കുട്ടിയാണ്.
3: ഞാൻ രാജ് കലേഷ്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
3: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.9.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനർ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ്, അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷസ് ദാ ടു ഓൾ ദ ലവ്ലി ബ്രദേഴ്സ് ഔട്ട് ദെയർ. ഒരിക്കൽ കൂടി വിഷ് ചെയ്യുകയാണ് May 24 ബ്രദേഴ്സ് ഡേ. ബ്രദേഴ്സ് ഡേയുടെ വിഷസ് സെറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ ദിസ് പെർട്ടിക്കുലർ തിങ്. യെസ്, നമ്മൾ ഇന്നത്തെ ദിവസത്തെ ആ ഒരു മാച്ചിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളിലേക്കും കടന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ Let's keep that Brothers Day wishes aside and also ellarkum thane oro good evening wishes orikkal koodi paranjukondu. Let's get into IPL T20 updates. അങ്ങനെ ഇന്നത്തെ അപ്ഡേറ്റ്സിലേക്ക് എത്തുമ്പോൾ അതിഭയങ്കരമായിട്ടുള്ള മാച്ച് തന്നെയാണ് നടക്കുന്നത്. Let's get into these scores right away without taking anybody's time.
1: T20 score update. Brought to you by
2: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർ കദീൻ വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്ബ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്തർ. സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
3: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
4: In association with
5: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേസി രുചിയുമായി ദേസി ദാബ ബിൻ മുഹമ്മദ് ഹവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
0: അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഗെയിം, എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഡൽഹി ആൻഡ് കൊൽക്കത്ത. എത്ര മനോഹരമായിട്ടാണ് ആ ഒരു ഗെയിം ദേ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി ഉള്ള ആ ഒരു പോരാട്ടം, എനിക്ക് തോന്നുന്നു ഇനി അങ്ങടേക്കുള്ള മത്സരങ്ങളൊക്കെ തന്നെ കുറച്ചധികം എക്സൈറ്റ്മെൻറ്റ് കൂടും എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിന് ഒരു ഫുൾ സ്റ്റോപ്പും ഇടാണ്ട് നമുക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് നൽകിക്കൊണ്ട് 70th ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈഡൻ ഗാർഡൻസ് കൊൽക്കത്ത. ദാ കൊൽക്കത്ത കംപ്ലീറ്റ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു എനർജിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഡൽഹി അതിമനോഹരമായിട്ട് ബാറ്റിംഗ് നിര ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ബാറ്റിംഗ് സ്കോറ് കാര്യങ്ങളൊക്കെ തന്നെ അറിയാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നറിയാം. 4th ഓവർ ഏകദേശം കംപ്ലീറ്റ് ആയി വരുമ്പോൾ 38 റൺസ് ആണ് എടുത്തേക്കുന്നത് ഡൽഹി. ആസ് ഓഫ് നൗ വിക്കറ്റ് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. ആൻഡ് ഓൺ ക്രീസ് ഇപ്പോൾ ഉള്ളത് രാഹുൽ ആൻഡ് പൊഴലാണ്. രണ്ടുപേരും കൂടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഡൽഹി. ആസ് ഓഫ് നൗ വിക്കറ്റ് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. ആൻഡ് ഓൺ ക്രീസ് ഇപ്പോൾ ഉള്ളത് രാഹുൽ ആൻഡ് പൊഴലാണ്. രണ്ടുപേരും കൂടി ഒരു ബ്യൂട്ടിഫുൾ

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
4: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
0: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
5: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
2: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: അയ്യ, ഒരു അടിപൊളി പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈം കിളിച്ചുണ്ടൻ മാമ്പഴ. ഈ പാട്ട് ഹാസ് ഓൾവേസ് ഗോട്ട് മൈ ഹാർട്ട്. എപ്പോഴും കേൾക്കുമ്പോൾ എന്തോ ഒരു പുതുമയുള്ള സോങ് പോലെ ഇങ്ങനെ തോന്നിക്കൊണ്ടേ ഇരിക്കും. ചില പാട്ടുകൾ അങ്ങനെയാണ്. വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോസ് 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഓൾ റൈറ്റ്. നിങ്ങളുടെ ഡ്രൈവൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ ഒരു ടൈമിൽ ഒരുപാട് പ്ലാനിങ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും ആ പ്ലാനിങ്ങിനിടയ്ക്ക് നമുക്ക് ഒരുപാട് സോങ് സജഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോങ് സജഷൻസിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു IPL അപ്ഡേറ്റ് വൺസ് അഗൈൻ. And at this point, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്കോർ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, 6th over അവസാനിച്ച് നമ്മൾ 7th over കടക്കുന്നു. 2 balls 7th over സ്റ്റാർട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡൽഹി 54 runs 1 wicket നഷ്ടത്തിൽ ഇതായി ഇപ്പം നിൽക്കുകയാണ്. ഇപ്പോൾ ഓൺ ക്രീസ് ഉള്ളത് സഹിൽ ആൻഡ് ഓൾസോ രാഹുലാണ്. 1 wicket ആദ്യം അഭിഷേക് പൊരലിൻ്റെ ആ ഒരു വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ടൈമിലാണ് ആദ്യത്തെ ആ ഒരു വിക്കറ്റ് ഡൽഹിക്ക് നഷ്ടപ്പെടുന്നത്. How it's going to be. Kolkata and also Delhi. 70th Indian Premier League ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. ഈ ഒരു ടൈം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ സജഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സോങ്സ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെന്നറിയാത്ത ഒരു സന്തോഷവും എന്തെന്നറിയാത്ത ഒരു മനസ്സമാധാനവും ഒക്കെ വരുന്ന സമയമായിരിക്കാം. കുറച്ച് മുന്നേ എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് സന്ദീപ് ബ്രോഹായ് നാന എന്ന ഒരു സിനിമയിലെ ഒരു തമിഴ് വേർഷൻ ഓഫ് സോങ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ആ ഒരു പാട്ടിൻ്റെ തമിഴ് വെർഷൻ എൻ്റെ കയ്യിലില്ല. ബട്ട് ദെൻ ഐ ഹാവ് ഗോട്ട് ദ മലയാളം വെർഷൻ. ഇംതിയാജ് മുഹമ്മദ് ആണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്.
1: നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ.
0: What a song. Najeem Arshad, എന്ത് മനോഹരമായിട്ട് പാടിയിരിക്കുന്ന സോങ് ആണ്. ഐ വുഡ് സേ ദേർസ് നോ ലാംഗ്വേജ് ബാരിയേഴ്സ് അല്ലേ. അങ്ങനെ നമുക്ക് പാട്ട് കേൾക്കാനായിട്ട് മലയാളം തമിഴ് ഹിന്ദി എന്നൊന്നും ഇല്ല. ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ ഏത് ലാംഗ്വേജ് ആയാലും മ്യൂസിക് ഇങ്ങനെ കേട്ടിരിക്കാൻ സുഖമുള്ള ശബ്ദമാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്. അപ്പോൾ ഇതാ ആ ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യാണ് ഫോർ ഇംതിയാജ് മുഹമ്മദ്. ഹായ് നാന എന്ന സിനിമയ്ക്ക് വേണ്ടി നജീം അർഷാദ് പാടിയിരിക്കുന്ന ഗാനത്തിലേക്ക്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency. Radio
0: Cinema. Today's Go Rate Update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22. Only at Sky Jewelry.
2: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 ക്യാരറ്റ് ഗോൾഡ് 410 കത്തോറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 475 കത്തോറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 501 കത്തോറിയാൽ ആൻഡ് 24 ക്യാരറ്റ് ഗോൾഡ് 543.50 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
1: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
0: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ്. ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
2: ലുലു, where the world comes to shop.
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
0: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ അംറാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
4: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
5: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
1: Golden, flaky, irresistible snacks, croissant from Cubic, baked to perfection, filled with delicious chocolate, anytime snacks time.
5: And
1: Grand Mall Hypermarket,
6: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
8: Hey, this is Namita Pramod.
9: You're listening to Radio Suno 91.7.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM. ദ ഐ പി എൽ അപ്ഡേറ്റ്സിലേക്ക് കടക്കേണ്ട ഒരു സമയമാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ടൈം ഇസ് 5 മണി കഴിഞ്ഞ 53 മിനിറ്റും 49 സെക്കൻഡും. വെൽ, ഈ ഒരു ടൈമിൽ ഓൺ സ്ട്രൈക്ക് അക്സാർ ആണുള്ളത്. ആൻഡ് ഓൺ ക്രീസ് ഇസ് അക്സാർ ആൻഡ് രാഹുൽ ടുഗദർ. ഭയങ്കര ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2 വിക്കറ്റ് മാത്രമാണ് ഡൽഹിക്ക് നഷ്ടമായിട്ടുള്ളത് ഈ ഒരു ടൈമിൽ. എനിക്ക് തോന്നുന്നു ഡൽഹിയുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഇസ് ബിക്കമിങ് മോർ ആൻഡ് മോർ, ബട്ട് എത്രയായിരിക്കും ഇന്ന് ഡൽഹി സെറ്റ് ചെയ്യാൻ പോകുന്ന ടാർഗറ്റ് എന്ന് അറിയാനായിട്ട് എല്ലാവരും വെയിറ്റിംഗ് തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടെ കഴിയട്ടെ, ഇപ്പോഴും ആ ഒരു ഗെയിമിൻ്റെ ആവശ്യം അങ്ങോട്ട് വരാത്ത പോലെ. അപ്പോൾ എന്തായാലും കൊൽക്കത്ത സ്റ്റേഡിയം ഏറ്റവും മനോഹരമായിട്ട് തന്നെ എയ്ഡൻ ഗാർഡൻസ് മനോഹരമായിട്ട് ഇങ്ങനെ എന്താ ആവേശം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ബട്ട് സ്റ്റിൽ എവിടേക്കോ ഒരു ചെറിയ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആവേശത്തിൻ്റെ കുറവ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പ്രഡിക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. 70th ഐ പി എൽ മാച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്, കൊൽക്കത്ത ഓർ ഡൽഹി, നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. സോ ഓരോ വിശേഷങ്ങളും നിങ്ങളുടെ അരികിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട് ത്രൂ യോർ കഥ, ഐ മീൻ to your happiness frequency radio zone 91.7 fm ലൂടെ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ദേ ഇവിടെ റണ്ണുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു റണ്ണിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ ഡൽഹി 93 റൺസ് ആണ് ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കുന്നത്. 93 എന്നുള്ളൊരു സ്കോർ എടുത്തേക്കുന്നത്, 10 ഓവർ കംപ്ലീറ്റ് ആയി, 11th ഓവർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈമിൽ 2 വിക്കറ്റ് നഷ്ടത്തിലാണ് ഡൽഹി ഉള്ളത്. ലെറ്റ് സീ ഹൗ ടുഡേ ഇറ്റ്സ് ഗോയിങ് ടു ബി, വെദർ ഇറ്റ്സ് ഫോർ ഡൽഹി അല്ല കൊൽക്കത്തയ്ക്കാണോ എന്നുള്ളത് കണ്ട് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. കീപ് ലിസണിങ്. This is your favorite FM station.

0: 917 evenings only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707
1: in association with
2: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecue sinum avashyamayathellam oruki Daiso.
2: Daiso, let's make every outing unforgettable.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM. ഇത് 917 ഈവനിങ്സിൻ്റെ ടൈമാണ്. ഒരു സെലിബ്രേഷൻ്റെ ഭാഗം, ഒരു ഫെസ്റ്റിവൽ അടുത്ത് വരുന്നു. ഇതൊക്കെ ബേസ് ചെയ്ത് നമുക്ക് ഒരുപാട് പ്ലാനിങ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നടത്താനുണ്ട്. എസ്പെഷ്യലി ഫ്രണ്ട്സിനെ വിളിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പ്രിയപ്പെട്ട ആൾക്കാരെ വീട്ടിലോട്ടോ വെൽക്കം ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അന്നത്തെ ആ ഒരു ദിവസം നമ്മൾ അക്വയർ ചെയ്യാൻ പോകുന്ന മെമ്മറീസ് എന്ന് പറയുന്ന ലൈഫ് ലോങ് മെമ്മറീസ് തന്നെയായിരിക്കും. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും സെറ്റ് ാനുള്ള ആ പ്ലാനിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കിനി പ്രത്യേകിച്ച് പ്ലാനുകൾ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ദേ പ്ലാൻ ഒരുക്കി ഓലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.

0: നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ഇപ്പോൾ ബിൻ അംറാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
2: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
3: ഫ്രാഡ്മാ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ഫ്രാഡ്മാ ഹോൾസെയിൽ മാർക്കറ്റ് അറ്റ് സൽവ റോഡ്.
1: ഗോൾഡൻ ഫ്ലേക്കി ഇറസിസ്റ്റിബിൾ സ്നാക്സ് ക്വാസോ ഫ്രോം ക്യൂബേക്ക്, ബേക്ഡ് ടു പെർഫെക്ഷൻ, ഫിൽഡ് വിത്ത് ഡെലിഷ്യസ് ചോക്ലേറ്റ്, എനി ടൈം സ്നാക്സ് ടൈം.
4: ആൻഡ്
1: ഗ്രാൻഡ് മോൾ ഹൈപ്പർമാർക്കറ്റ്,
0: സപ്പോർട്ടഡ് ബൈ അജ്വ നേറ്റീവ് സൂപ്പർ മാർക്കറ്റ്, ഖത്താസ് ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് ഹെൽത്തി പ്രോഡക്ട്സ് ആൻഡ് 90s സ്നാക്സ് ഐറ്റംസ്. വിസിറ്റ് ഷോറൂം അറ്റ് ബർവ വില്ലേജ് ഓർ ഷോപ്പ് ഓൺലൈൻ ajwa.qa.
5: യെസ്, അപ്പോ ഗംഭീരമായിട്ടുള്ള ആ ഒരു സീസൺ 5 ഓഫ് ഈദ് മജ്ലിസ് ഈസ് കമ്മിങ് അപ്പ്. അപ്പോ എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ തന്നെയാണ്. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിന് കുറെ കൂടെ കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യാൻ, നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ഈദ് മജ്ലിസ് എന്നൊന്ന് ടെക്സ്റ്റ് ചെയ്ത് നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാനായിട്ട് പറക്കണ്ട. 5000-00917 ദാ ഇപ്പൊ തന്നെ ഈദ് മജ്ലിസ് എന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചോളൂ. ദർ ഈസ് എൻ എക്സൈറ്റ്മെന്റ് കമ്മിങ് ടു യു, ഒരു സർപ്രൈസ് വരുന്നുണ്ട്. കൈ നിറയെ സമ്മാനങ്ങളും ആ ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെ നേരെ നമ്മൾ പോകുന്നത് IPL അപ്ഡേറ്റിലേക്ക്. അറ്റ് ദിസ് പോയിന്റ് IPL അപ്ഡേറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൽഹി ആൻഡ് കൊൽക്കത്ത ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു ഗെയിം നമുക്ക് മുന്നിൽ എത്തിക്കുമ്പോൾ ഈഡൻ ഗാർഡൻസ് കൊൽക്കത്ത സ്റ്റേഡിയത്തിൽ വെച്ചാണ് അടിപൊളിയായിട്ടുള്ള ആ ഒരു മത്സരം നടക്കുന്നത്. രാഹുൽ ആൻഡ് അക്സർ ഇപ്പോഴും ആ ഒരു എന്താണ് മത്സരം പാർട്ട്ണർഷിപ്പ് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു. റൺ റേറ്റൊക്കെ പ്രിഫറബ്ലി നമുക്ക് തോന്നുന്നു കുറച്ചുകൂടെ കൂടാം എന്നൊക്കെ തോന്നിയാലും എനിക്ക് തോന്നുന്നത് അവർ ആ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി വിന്നിങ് ദ മാച്ച് എന്നുള്ള രീതിയിലോട്ടുള്ള കോൺസെപ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈ ബിക്കോസ് ഞാൻ സംസാരിക്കുന്ന ഓരോ സമയവും അവിടുത്തെ ആ ഫോറുകളും ബൗണ്ടറികളും സിക്സറൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പോയിന്റിൽ എത്ര ഓവേഴ്സ് കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു മെസ്സേജ് റഫീഖ് അയച്ചിട്ടുണ്ടായിരുന്നു. ബ്രോ, 12th ഓവർ അവസാനിച്ചിരിക്കുകയാണ്. 13th ഓവറിലെ ആദ്യ 3 ബോളുകളും കഴിഞ്ഞു. 125 റൺസ്, 2 wickets നഷ്ടത്തിൽ ഡൽഹി. ആൻഡ് യെസ്, കൊൽക്കത്ത ഇനിയിപ്പോൾ ആ ഒരു ഫീൽഡിംഗ് നിരയിലല്ലാണ്ട് ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് പവർഫുള്ളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ കൊൽക്കത്തയ്ക്ക് ജയം വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇറ്റ്സ് ഫോർ ഡൽഹി എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നുമില്ല കേട്ടോ. കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഈ ഒരു ടൈമിൽ ഒരു പക്ഷേ പ്രഡിക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം ആയല്ലോ. എന്താണ് പ്രഡിക്ഷൻ ഇതുവരെ തുടങ്ങാത്തത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രഡിക്ഷൻസൊക്കെ തുടങ്ങിക്കോളൂ. 5000-00917 ഇന്നത്തെ ആ ഒരു ടാർഗറ്റ് എത്രയായിരിക്കും നമ്മുടെ ടീം ഡൽഹി സെറ്റ് ചെയ്യാൻ പോകുന്നത്? അയ്യോ, അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേ ഒരു വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട്. ആ ഒരു അപ്ഡേറ്റ് കൂടെ യെസ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങ് വന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അപ്ഡേറ്റ് എത്തിക്കുന്നു, ദ വിക്കറ്റ് ഈസ് ആക്ച്വലി ഗോൺ. യെസ്, പതിമൂന്നാമത്തെ ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 12th ഓവർ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ 2 ബോളുകൾ കൂടി, 13th ആ ഒരു ഓവർ കംപ്ലീറ്റ് ആവാൻ 2 ബോളും കൂടെ ബാക്കിയുള്ളപ്പോഴാണ് 4th ബോളിൽ ഒരു വിക്കറ്റ് കൂടി നഷ്ടമാകുന്നത്. ഡൽഹി 125 റൺസ്, 3 wickets നഷ്ടത്തിൽ ആസ് ഓഫ് നൗ. ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്ന ടാർഗറ്റ് എത്രയായിരിക്കും എന്ന് സെൻഡ് ചെയ്തോളൂ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു പോയ കാര്യം മറക്കണ്ട, നമ്മുടെ ഈദ് മജ്ലിസ് സീസൺ 5 പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഈദ് മജ്ലിസ് എന്നുള്ള മെസ്സേജസ് കൂടി അയക്കൂ 5000-00917. ഇപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 12:57 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: You are listening to Radio Suno 91.7 FM.
3: Qatar's happiness frequency.
2: Radio Suno.
4: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
7: ആകെ സെഡാണ് മോനെ.
8: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
6: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
9: ഈ ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
6: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 ഖത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 ഖത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
9: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം
10: ആഘോഷമാക്കൂ.
11: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
12: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയാണ്.
11: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
13: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
11: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
12: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
11: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
14: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
15: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പുണ്യവചനങ്ങളിലൂടെ
1: ഈ ലോകത്ത് മറ്റൊരാളുടെ രഹസ്യം മറച്ചുവെക്കുന്ന ഏതൊരാളുടെയും രഹസ്യവും നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവും മറച്ചുവെക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: 917 evenings.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോ 91.7 FM ലൈവ് PLT 20 അപ്ഡേറ്റ്സിലേക്ക് കടക്കേണ്ട ടൈം. സന്ദീപാണ് കൂടി ജോയിൻ ചെയ്യുന്നത്. 70th ഇന്ത്യൻ പ്രീമിയർ ലീഗ് മാച്ച് ദാ അതിഗംഭീരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ ഓൺ ക്രീസ് ഉള്ളത് അശുതോഷ് ശർമ്മ ആൻഡ് ഓൾസോ ഡേവിഡ് മെല്ലർ. ഡൽഹി ടീം അതിഗംഭീരമായിട്ട് തന്നെ 17 ഓവേഴ്സ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരുന്നു. ആൻഡ് ടു യുവർ നോളജ് 167 റൺസ്, 4 വിക്കറ്റ് നഷ്ടത്തിലാണ് ഡൽഹി ഇപ്പോൾ കറണ്ട് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും ആരായിരിക്കും, അല്ല എത്രയായിരിക്കും ഗെയിംസ് ആ ഒരു സ്കോർ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഫോർ കൊൽക്കത്ത എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പ്രഡിക്ഷനൊക്കെ തന്നെ ഞാനിങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതുവരെ പ്രഡിക്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതാ പെട്ടെന്ന് നിങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ആ ഒരു പ്രഡിക്ഷൻസ് ഒക്കെ പോന്നോട്ടെ.
1: In association with Crisil boundary gal payumbol asal DC rujiyumai DC Daba Bin Mohammed Tower Mall and Mall of Qatar.
0: So let the predictions be on ningade avaru predictions nu vendi nanum ingane wait cheyidirikkana. Ashutosh and also Miller on crease and on strike is Miller. Ini rendu verum koodi avaru partnership il 3 over il endana maatangal kondu varan povuna. Whether it's going to be a big change 200 na mele kadakku ennalladokke ariyendathayittunde 203 aayirikkum ennu parayunnu വിഷ്ണു ദേ പ്രഡിക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ള പ്രഡിക്ഷന് വേണ്ടി ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡൽഹി ആൻഡ് ഓൾസോ കൊൽക്കത്ത രണ്ടുപേർക്കും ഒരു അടിപൊളി ഓൾ ദ ബെസ്റ്റ് പറയുമ്പോൾ തീർച്ചയായിട്ടും ആദ്യ ഇന്നിങ്സ് ദേ അവസാനിക്കാനായിരിക്കുകയാണ്. 3 ഓവേഴ്സ് എന്ന് എടുത്തു പറയാനായിട്ടില്ല, കാരണം 2 ഓവറും 3 ബോളുകളും മാത്രമാണ് ബാക്കിയുള്ളത്. അറ്റ് ദിസ് പോയിന്റ് 169 റൺസ്, 4 വിക്കറ്റ് നഷ്ടത്തിലാണ് ഡൽഹി ഉള്ളത്. വാട്ട് ഈസ് ദാറ്റ് സ്കോർ ഡൽഹി ഈസ് ഗോയിങ് ടു സെറ്റ് ടുഡേ? ആ ഒരു സ്കോർ എന്തെങ്കിലും ഒരു ഐഡിയ മനസ്സിലോട്ട് വരുന്നുണ്ട് എങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ആൻഡ് ഐ ബി വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ 500 00 917 എന്ന നമ്പറിലേക്ക്.

0: 91.7 FM.
1: Qatar's happiness frequency. Radio Sunoo.
2: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
3: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: Joyalukkas, world's favorite jeweler.
5: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
8: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
9: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
10: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
9: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
11: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
9: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
12: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
13: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
14: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ അംറാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
15: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
16: ഫ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ഫ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
17: Golden, flaky, irresistible snacks, croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
18: And
17: Grand Mall Hypermarket,
19: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
8: Hi, this is Rahman.
3: You are listening to
8: Radio Sunoo 91.7 FM. Kete kete.

0: ബിസിനസ് ഫ്രീക്വൻസി. ചേട്ടാ ഇവിടെ നട്സ് ഉണ്ടോ?
1: പിന്നെ ബ്രാഡ്മെയിൽ നട്സ് ഇല്ലാതിരിക്കോ?
0: എന്നാ ഒരു പാക്കറ്റ് നട്സ്.
1: ഹെൽത്തി ഹെൽത്തി എടാ ഹെൽത്തി കുട്ടാ. കേട്ടോ, ബ്രാഡ്മെയിൽ സ്പൈസസ്, പൾസസ്, നട്സ്, ചോക്ലേറ്റ്, കോഫി, ടീസ്, ബേക്കിംഗ് ഇൻഗ്രീഡിയൻസ് തുടങ്ങി എല്ലാം ഉണ്ട്.
2: വിപുലമായ പാർക്കിംഗ് ഓടി ബ്രാഡ്മാ ഹോൾസെയിൽ മാർക്കറ്റ്, സൽവ റോഡ്. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
3: വിവരങ്ങൾക്കായി visit cbq.qa.

0: 917 evenings only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707
1: in association with
2: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
2: ഡൈസോ, let's make every outing unforgettable.
0: And
3: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
4: ഐ പി എൽ അപ്ഡേറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ കൊണ്ട് പോവാണ്. റൈറ്റ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മുടെ ആദ്യത്തെ ഇന്നിങ്സ് ഒക്കെ അവസാനിച്ച് നമ്മളൊരു ചെറിയ ബ്രേക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഐ മീൻ ആ ഒരു ബ്രേക്കിന്ന് എത്രയാണ് ഇന്നത്തെ ടാർഗറ്റിലേക്ക് എത്തിയേക്കുന്നതെന്ന് അറിയാനായിട്ട് ഒത്തിരി പേര് വെയിറ്റിംഗ് ആ ഒരു സ്കോറിലേക്ക് തന്നെയാണ് ഞാൻ നിങ്ങളെ കൊണ്ട് പോകുന്നത്. ലെറ്റ് സീ വാട്ട് ദ ടീം ഹാസ് സെറ്റ്, ഡൽഹി ടീം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു സ്കോർ എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം.
0: Score update brought to you by
5: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർ കദീൻ വക്ര, VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്തർ, സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
6: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
7: In association with
8: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡിസി രുചിയുമായി ഡിസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
4: അങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞ് ഓൺ ക്രീസ് എന്താണ് അശുതോഷ് ശർമ്മയും അതേപോലെ തന്നെ സ്റ്റപ്സും കൂടെ അവസാനം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് 203 എന്നുള്ള സ്കോർ തന്നെയാണ്. 20 ഓവേഴ്സ് കംപ്ലീറ്റ് ആവുമ്പോൾ ഇനിയിപ്പോൾ വെയിറ്റിംഗ് എന്നുള്ളത് നമ്മുടെ രാജസ്ഥാൻ മീൻ കൊൽക്കത്തയുടെ ആ ഒരു പ്രകടനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. കൊൽക്കത്ത ആൻഡ് ഓൾസോ ഡൽഹി രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം ശരിക്കും നമുക്ക് വേണ്ടി എക്സിബിറ്റ് ചെയ്തു എന്ന് തന്നെ പറയണം. ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ആ ഒരു എന്താണ് ഭാഗം കാണാനായിട്ട് മാത്രമല്ല ജയിക്കുന്ന ആരാണ് എന്നറിയാനായിട്ടാണ്. 200 ക്രോസ് ചെയ്യോ എന്നുള്ള ഉത്തരം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. 203 എന്നുള്ള ആ ഒരു സ്കോറിലേക്കാണ് ഒരുപാട് പേര് തന്നെ എനിക്ക് തോന്നുന്നു 200 താഴെ സ്കോർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 194 എന്നുള്ളൊരു സ്കോർ റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൈ ഖത്തർ എന്ന അക്കൗണ്ടിൽ നിന്നും 197 ആണ് പറഞ്ഞേക്കുന്നത് ഓൾമോസ്റ്റ്. പക്ഷെ ആരും ആ ഒരു 200 ക്ലോസ് ചെയ്ത് പറഞ്ഞിട്ടില്ല. വിഷ്ണു 125 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പിന്നെ മാറ്റി പറഞ്ഞു. ബട്ട് അത് സ്കോർ സംഭവം സെറ്റായതിനു ശേഷമാണ് 203 എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. യെസ്, അപ്പോൾ സ്കോറൊക്കെ ഇങ്ങനെ ഓരോ പ്രഡിക്ഷൻസിലൂടെ നടത്തിയെങ്കിലും ഇന്നത്തെ സ്കോർ പ്രഡിക്ഷൻസ് അത്ര അങ്ങോട്ട് ഏറ്റിട്ടില്ല. 203 എന്നുള്ളൊരു സ്കോർ സെറ്റ് ചെയ്തത് ആ ഡൽഹി ടീം വയ്ക്കുമ്പോൾ 204 എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഐ മീൻ വിജയിക്കാൻ വേണ്ട ആ ഒരു കൊൽക്കത്തയ്ക്ക് ജയിക്കാൻ വേണ്ട ടാർഗറ്റ്. അത് കൊൽക്കത്ത സ്വന്തമാക്കുമോ അതോ കൊൽക്കത്ത ഇന്ന് പരാജയപ്പെടുമോ ഇതൊക്കെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ 91.7 FM. IPL അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. IPL അപ്ഡേറ്റ്സ് മാത്രമല്ല, നമുക്കൊരു സെലിബ്രേഷൻ വരുന്നു. ആ ഒരു സെലിബ്രേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്, നമുക്ക് ഒരുമിച്ച് പ്ലാൻ ചെയ്യാം. ആ ഒരു ഡ്രൈവിൽ ഞാനും കൂടെ കൂടുന്നു. ബ്യൂട്ടിഫുൾ ട്രാക്കുകൾ നൽകിക്കൊണ്ട് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 11:44 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കൂട്ടുകൂടാം.
2: യു ആർ ലിസണിംഗ് ടു റേഡിയോ സനോ 91.7 FM.
3: ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സനോ.
4: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്കിനി സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
5: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 Million Reals.
6: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Real Balance ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 Rialo അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
5: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
6: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
7: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പെ.
8: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
7: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
9: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവെന്ന ചൊല്ല്.
7: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 തിയേറ്ററുകളിലേക്ക്.
5: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
10: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM-ൽ ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. 7 മണി കഴിഞ്ഞ് 26 മിനിറ്റും 3 സെക്കൻഡും. അങ്ങനെ ദേ ടൈം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ യെസ് എനിക്ക് ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്ന ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് കാട്ടാളൻ സിനിമയുടെ ടിക്കറ്റ്സ് ആയിരിക്കും. യാതൊരു ഡൗട്ടും വേണ്ട. അപ്പോൾ ആ ഒരു മത്സരത്തിന് വേണ്ടി നമ്മൾ ദേ ഈ ഒരു വീക്കെൻഡ് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്റ്റൻഡ് ആയിട്ടുള്ള ഒരു വീക്കെൻഡ് ഇങ്ങനെ വരാൻ പോകുന്നു. ഫെസ്റ്റീവ് സീസണാണ്. അപ്പോൾ ആ ഒരു ഫെസ്റ്റീവ് സീസണിൽ ഒരു ചെറിയ സമ്മാനം ഫ്രം മാരൻഡ്. ആ ഒരു സമ്മാനത്തിന് വേണ്ടി മത്സരമൊക്കെ ഇങ്ങനെ ആരംഭിക്കുന്നതിന് മുന്നേ ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് കാട്ടാളൻ സിനിമയുടെ ടിക്കറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. സോ കാട്ടാളൻ മൂവി ഭയങ്കരമായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് 2025 ഇഫ് ഐ എം നോട്ട് റോങ് 2025 അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയാണ്. തായ്ലൻഡ് വെച്ചിട്ട് അതിൻ്റെ ഒരു പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫിയൊക്കെ തായ്ലൻഡ് തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഈ ഒരു പർട്ടിക്കുലർ മൂവിയുടെ പ്ലോട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ സിനിമ കാണുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചു പോകുമല്ലോ, സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് ഷൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്കവാറും എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ വെക്കേഷന് നാട്ടിൽ പോകുമ്പോൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ

ാണ് വാഗമൺ, അതേപോലെ തന്നെ കൊല്ലം, കൊളംബോ, ധനുഷ്കോടി, അതേ അതിൻ്റെ കൂടെ തന്നെ അയ്യോ ഒന്ന് രണ്ട് സ്ഥലം കൂടെ ഉണ്ടായിരുന്നു, യെസ് തിരുനെൽവേലി ആൻഡ് ഓൾസോ രാമേശ്വരം. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ ആഗ്രഹമുള്ള അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പോയാൽ എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ അരികിലേക്ക് പല സീനുകളായിട്ട് സിനിമയിലൂടെ എത്തുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഇസ് അറ്റ് ദ പീക്ക്. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ ചോദ്യം. എന്താണ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയെ ബേസ് ചെയ്ത് തന്നെ ഒരു ചോദ്യം ചോദിച്ചേക്കാം. സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒരു ക്യാരക്ടറിൻ്റെ പേരാണ് എനിക്കറിയേണ്ടത്. സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് നമ്മുടെ പെപ്പയാണെന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ള സംഭവം തന്നെയാണ്. പെപ്പെ മാത്രമല്ല നമുക്ക് ഒത്തിരി ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ട ഹനാൻ ഷാ കൂടെ സിനിമയിൽ വരുന്നുണ്ട്, ഹിപ്സ്റ്റർ വരുന്നുണ്ട്, അതേപോലെ തന്നെ സിദ്ദിഖ്, ജഗദീഷ്, അങ്ങനെ വലിയൊരു താരനിര തന്നെയാണ് സിനിമയിൽ എത്തുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സിനിമയിൽ നമ്മുടെ പെപ്പെ അല്ലെങ്കിൽ പെപ്പയുടെ ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ നെയിമാണ് എനിക്ക് മെയിനായിട്ട് അറിയേണ്ടത്. കാട്ടാളൻ എന്ന സിനിമയിൽ പെപ്പെ അവതരിപ്പിക്കാൻ പോകുന്ന ക്യാരക്ടറിൻ്റെ പേരെന്താണ് എന്നുള്ള ചോദ്യം സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇത് കുറേ ചർച്ചാ വിഷയമായതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പേര് പെട്ടെന്നൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ടെക്സ്റ്റ് ചെയ്യാൻ മറക്കണ്ട. 5000997 ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് കാട്ടാളൻ സിനിമയുടെ ടിക്കറ്റ്സ് ആയിരിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സോ കാട്ടാളൻ മൂവിയിൽ ആന്റണി പെപ്പെ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് എന്താണ് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. 5000997

0: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
2: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ അംറാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
3: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
5: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
6: And
5: Grand Mall Hypermarket.
7: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
8: രഞ്ജി പണിക്കർ,
9: യു ആർ ലിസണിംഗ് ടു
8: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
10: 917 evenings.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruchi ariyam call 4000 1707
3: in association with
4: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
5: foldable chairs picnic balls thudangi ningalude outdoor camping inum barbecue sinum avashyamayathellam oriki Daiso
6: let's make every outing unforgettable
7: and
8: Marza Hypermarket be fresh be you visit your nearest store today
9: ഐ നോ എവ്രിബഡി ഈസ് വെയിറ്റിംഗ് അപ്പോൾ വെയിറ്റിങ്ങിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോകുന്നത് സെക്കൻഡ് ഇന്നിങ്സ് തുടങ്ങി 5 ഓവേഴ്സ് കഴിയുമ്പോൾ കൊൽക്കത്ത ടീമിൻ്റെ ആ ഒരു സ്കോർ അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് 54 റൺസാണ് ആസ് ഓഫ് നൗ നമ്മുടെ കൊൽക്കത്ത ടീം സ്വന്തമാക്കിയിരിക്കുന്നത് 5 ഓവേഴ്സ് അവസാനിക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് കൊൽക്കത്ത ടീം ഉള്ളത് ഹൗ ദേ ആർ ഗോയിങ് ടു വിൻ എന്നുള്ളത് ഇനി നമ്മൾ ഇവൻച്വലി ഗ്രാജുവലി ഓരോരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ വന്നു പോകുമ്പോൾ മനസ്സിലാവും ഇന്നത്തെ ജയം ആർക്കാണെന്നുള്ളത് ആ ഒരു അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക 88 ബോൾസ് ആണ് ബാക്കിയുള്ളത് 150 റൺസ് വെദർ ഇറ്റ് ഇസ് പോസിബിൾ ഓർ നോട്ട് ലെറ്റ് സി ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി പാണ്ഡേ ആൻഡ് ഓൾസോ റഹാനി ആണ് ഓൺ ക്രീസ് ഉള്ളത് ആൻഡ് ഓൺ സ്ട്രൈക്ക് ഇസ് പാണ്ഡേ 6 ബോളുകളിൽ നിന്നും 10 റൺസ് സ്വന്തമാക്കി പാണ്ഡേയും 14 ബോളുകളിൽ നിന്ന് 24 റൺസ് സ്വന്തമാക്കി റഹാനിയും ക്രീസിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങി നമുക്ക് അറിയാം നോക്കാം വെയിറ്റ് ചെയ്യാം ആറാമത്തെ ഓവർ ഓൾമോസ്റ്റ് ദേ കംപ്ലീറ്റ് ആയി വരുന്നു രണ്ട് ബോളുകളാണ് ബാക്കിയുള്ളത് 55 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് കൊൽക്കത്ത ടീം ഡൽഹി ആൻഡ് ഓൾസോ കൊൽക്കത്ത ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു ഗെയിം നമുക്ക് മുന്നിൽ ദാ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നിന്നും നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ചു മുന്നേ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഉത്തരം ഇപ്പോൾ പറയുന്നില്ല ബട്ട് സ്റ്റിൽ ആ ഒരു ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് ഈ ഒരു വീക്കെൻഡ് എസ്പെഷ്യലി ഫെസ്റ്റീവ് വീക്കെൻഡ് ആണ് അപ്പോൾ കുറച്ചധികം സിനിമ ടിക്കറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ നമുക്ക് ഫ്രണ്ട്സും അതേപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് ആ ഒരു മൂവിക്ക് പോകാൻ യാതൊരു സെക്കൻഡ് തോട്ട്സിൻ്റെ ആവശ്യമില്ല ഏത് മൂവിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിയർ വി ഗോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ് At this point of time, കാട്ടാളൻ എന്നുള്ള ആ ഒരു സിനിമ ഒരുപാട് നാളായിട്ട് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് 2025 അനൗൺസ് ചെയ്തിട്ടുള്ള സെപ്റ്റംബർ സമയത്ത് അനൗൺസ് ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു തായ്ലൻഡ് വെച്ച് അതിൻ്റെ പ്രിൻസിപ്പൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ആൻഡ് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ട് ആ ഒരു സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്യപ്പെട്ട പ്ലേസസ് ഒക്കെ തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളാണ് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളും ഈവൻ ത്രൂ വിഷ്വൽസ് ആണെങ്കിലും കാണുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്ന സിനിമറ്റോഗ്രാഫേഴ്സ് ഒക്കെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് എന്നുള്ളത് സന്തോഷമുള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചെറുതായിട്ട് നാട്ടിലേക്കുള്ള ഒരു ഓർമ്മയിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ദാ ഈ വരുന്ന വീക്കെൻഡ് ആഘോഷമാക്കാൻ ആ സിനിമ ടിക്കറ്റുകൾ ഇവിടെ റെഡിയാണ് എനിക്കിങ്ങനെ ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഏറ്റവും പുതിയ ചിത്രമായ കാട്ടാളൻ എന്ന സിനിമയിൽ നമുക്കറിയാം പെപ്പെ അഭിനയിക്കുന്നുണ്ട് അതേപോലെ തന്നെ സിദ്ദിഖ് ജഗദീഷ് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഹനാൻ ഷാ വരുന്നുണ്ട് ഹിപ്സ്റ്റർ ഒക്കെ കൂടി ഒരു ഗംഭീര മൂവി നമ്മുടെ അരികിൽ എത്തിക്കുമ്പോൾ പെപ്പയുടെ സിനിമയിലെ ക്യാരക്ടർ നെയിം എന്താണെന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കിവിടെ ബാക്ക് ടു ബാക്ക് ആൻസേഴ്സ് ഇങ്ങനെ വരുന്നു റയാൻ എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട് തൻവിക ഉത്തരം അയച്ചിട്ടുണ്ട് റിജു എസ് മെയിൻ എന്ന് ഉത്തരം പറയുന്നു സന്ധ്യ അനൂപ് മുഹമ്മദ് ഷാഫി ആൻഡ് അതേപോലെ സുജൻ ആൻസർ പറഞ്ഞിട്ടുണ്ട് റിയാ ദിസ്മി എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട് പേരില്ലാത്ത ഒന്ന് രണ്ട് അക്കൗണ്ടുകളിൽ നിന്നും ആൻസർ വന്നിട്ടുണ്ട് അബ്ദുൾ ജബ്ബാർ മോർവിൻ എഡ്വേർഡ് ആൻഡ് ഓൾസോ ദിൽഷാദ് ആൻസർ പറയുന്നു അരുൺ പ്രകാശ് കബീർ വിഷ്ണു ഒക്കെ അതേ ആൻസർ അയക്കുമ്പോൾ ഒരിക്കൽ കൂടി ചോദ്യം റിപ്പീറ്റ് ചെയ്യുകയാണ് അപ്പോൾ അധിക സമയമില്ല പെട്ടെന്ന് ഫോൺ എടുത്ത് എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാൻ മറക്കണ്ട 500-00917 കാട്ടാളൻ മൂവിയുടെ ടിക്കറ്റ്സ് ആണ് ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് സോ ഇതാണ് ചോദ്യം കാട്ടാളൻ എന്ന സിനിമയിൽ പെപ്പെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേരെന്താണ് എന്നുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ഉത്തരമായിട്ട് നൽകാനുള്ളത് അപ്പൊ പെട്ടെന്ന് ആൻസേഴ്സ് അയച്ചോളൂ 500-00917 സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: വചനങ്ങളിലൂടെ.
1: കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മളിൽ പെട്ടവനല്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Ghana.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
5: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയും.
4: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
6: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
4: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
5: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
4: ദൃശ്യം 3 വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
8: You're listening to...
9: Joy Alukas 917 evenings
10: presented by Joy Alukas, world's favorite jeweler.
11: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
12: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
13: in association with
14: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
15: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
16: Daiso, let's make every outing unforgettable.
17: And
18: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: ആളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: Hi, Nyan Roma.
2: You are listening to
1: Radio Suno 91.7 FM. Kittu kittu kuttu kudam.
2: 917 evenings. 917 evenings.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണോ 91.7 FM-ൽ. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 2:54. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ്. ഒത്തിരി പേര് റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ കൺഗ്രാറ്റ്സ് ഒക്കെ പറയാം. പക്ഷെ അതിന് മുന്നേ ആ ഒരു ലിസ്റ്റ് കൂടി ഒന്ന് കാണേണ്ടതായിട്ടുണ്ട്. അതിനു മുന്നേ നമുക്ക് ആ ഒരു ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. സോ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് കാട്ടാളൻ എന്ന് പറയുന്ന സിനിമ. ഈ വരുന്ന May 28 റിലീസാവുന്ന ചിത്രം, അതിൻ്റെ ടിക്കറ്റ്സ് ഇവിടെ റെഡിയാണെന്നുള്ളത് ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലക്കി വിനസിന് കിട്ടാൻ പോകുന്നതും ആ ടിക്കറ്റ്സ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാട്ടാളൻ മൂവിയിൽ പെപ്പെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേരെന്താണ്, ക്യാരക്ടർ നെയിം എന്താണെന്നുള്ളതായിരുന്നു ചോദ്യം. ജിനോ ജോസ് റൈറ്റ് ആൻസർ പറയുന്നു, അനസ് കെ പി റൈറ്റ് ആൻസർ, നിഖിൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, തോമസ് സെബാസ്റ്റ്യൻ and also Ajmal answer parayunu, Haseeb right answer, Sajesh right answer parayunnittunda, Ajmal Abdullah right answer, Toshi Thomas right answer parayunu, Sajan right answer parayunnittunda, Jaseer Hussain right answer, Suraj parayunnathu seri uttarana, Rayan right answer, Tanvika right answer parayunnittunda, Jaffer Jaffer Pepe ennaana aichikkunnathu. പെപ്പയുടെ പേര് ആ സിനിമയിലെ ശരിക്കും ആന്റണി വർഗീസ് എന്ന് തന്നെയാണ്. സോ പെപ്പയുടെ ഒറിജിനൽ നെയിം ഇസ് ആന്റണി വർഗീസ്. ഈ ചിത്രത്തിലും പെപ്പയെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് ആന്റണി വർഗീസ് എന്ന് തന്നെയാണ്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് നെയിം വരെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ആദ്യം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു അധികം അങ്ങനെ ഇല്ല. ദിസ് ഇസ് ദ ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ട്, വേറെ ഏതെങ്കിലും സിനിമയിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ദെൻ ദിസ് ദ ഫസ്റ്റ് ടൈം ഐ എം ഹിയറിംഗ് ടു സച്ച് എ കൈൻഡ് ഓഫ് തിങ്. അപ്പോൾ സെക്കൻഡ് നെയിം വരെ സെയിം ാണ്, അതേ പേര് തന്നെയാണ് ക്യാരക്ടറിനും നൽകിയിരിക്കുന്നത്. ഇനി എന്തുമാത്രമാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത്? വിൽ ഹാവ് ടു വെയിറ്റ്. റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും തന്നെ ഒരു അടിപൊളി കൺഗ്രാജുലേഷൻസ്. ആൻഡ് ആ ഒരു കൺഗ്രാജുലേഷൻസ് പറയുമ്പോൾ ലക്കി വിനാസിനെ സെലക്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്യാം ആ ഒരു കോളിന് വേണ്ടിയിട്ടും. സോ ലെറ്റ് സീ ഹൂ ഇസ് ഗോയിങ് ടു ബി വിത്ത് അസ് ടു സീ ദ മൂവി. ആ ഒരു സിനിമയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് മാറ്റിനിയിൽ പിന്നെ ഒരു ദിവസം പറയാം. ഇപ്പോൾ എന്തായാലും ഇതാ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗെയിമിൻ്റെ വിശേഷങ്ങൾ, മാച്ചിൻ്റെ വിശേഷങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഐ ബി ബാക്ക് വെരി സൂൺ വിത്ത് ഐ പി എൽ അപ്ഡേറ്റ്സ് ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 10:17. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കൂട്ടുകൂടാം.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: നമസ്കാരം, ഞാൻ സിതാര. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെന്റർ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ദേ ബ്യൂട്ടിഫുള്ളി ഒരു ദിവസവും കൂടെ ഇങ്ങനെ ലൈഫിൽ നിന്ന് കടന്നു പോവാണ് ഗൈസ്. മെയ് 24, 2026 മെയ് മാസത്തിലെ 24th ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ദാ ഡേയ്സും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. നമുക്ക് ഈ ഒരു ഇയർ എൻഡ് ചെയ്യാനായിട്ട് പകുതി വർഷവും കൂടെ ബാക്കിയുള്ളൂ അല്ലേ. ഓൾമോസ്റ്റ് പകുതി വർഷവും കൂടെ ആണ് ബാക്കിയുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് പ്ലാനിങ്ങും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ പ്ലാനിങ്സ് ഈ വർഷം ചെയ്ത് തീർക്കാനായിട്ട് പ്ലാൻസിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കേണ്ട സമയവും കൂടെ അടുത്തിരിക്കുകയാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ പുതിയൊരു എന്താ പ്ലാനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ ചെയ്ത പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ ഒന്നും നടന്നില്ല ഇതുവരെ എന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്നും മാറ്റി സ്വിച്ച് ചെയ്ത് വേറൊരു ട്രാക്കിൽ കൊണ്ടുപോയാൽ ഒരു പക്ഷേ ചിലപ്പോൾ അത് നടക്കുമായിരിക്കാം. ഇറ്റ്സ് ഓൾ ലൈക്ക് ഹൗ വി ട്രൈ ഇറ്റ്. ഒരു വശത്ത് കൂടെ മാത്രം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കണമെന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വേറൊരു റൂട്ട് എടുത്ത് നോക്കാം. അങ്ങനെ തന്നെയല്ലേ ലൈഫിൻ്റെ ആ ഒരു ഗതി എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങോട്ട് പോട്ടെ. ഇവിടെ ദാ അതിലും ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി അപ്ഡേറ്റ് ആസ് വെൽ. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു IPL T20 അപ്ഡേറ്റിലേക്ക്. ആൻഡ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടാം ഇന്നിങ്സിൽ എത്രയാണ് കൊൽക്കത്ത സ്വന്തമാക്കിയിരിക്കുന്ന റൺസ്. ആസ് ഓഫ് നൗ 12 overs ആണ് അവസാനിക്കുന്നത്. 121 runs, 3 wickets നഷ്ടത്തിൽ നമ്മുടെ കൊൽക്കത്ത ടീം മുന്നോട്ട് പോകുമ്പോൾ 47 balls മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 83 runs എടുക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. രഹാനെ ബ്യൂട്ടിഫുള്ളി പ്ലേയിങ് അടിപൊളിയായിട്ട് തന്നെ 35 balls നിന്നും 59 runs സ്വന്തമാക്കി ഗ്രീസിൽ തുടരുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരിങ്ങനെ മാറി മാറി വരുന്നു. അവരെയൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റഹാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. 35 balls നിന്ന് 60 runs ഓൾമോസ്റ്റ് എന്ന് പറയുന്നത് ഇസ് നോട്ട് എ വെരി ബാഡ് തിങ് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് അല്ലേ. 7 balls നിന്നും 13 runs സ്വന്തമാക്കി. നമ്മുടെ പവലും കൂടിയുണ്ട് ഇപ്പോൾ ഓൺ സ്ട്രൈക്ക്. റഹാനെയാണുള്ളത് 35 balls നേരിട്ട് കൊണ്ട് തന്നെ 59 ചേഞ്ചായി 60 വരൂ. യെസ് ഓക്കെ. അപ്പോൾ ദാ ഈ ഒരു പോയിന്റിൽ എനിക്ക് തോന്നുന്നത് ഗെയിം കുറച്ചുകൂടെ ഒന്ന് സീരിയസ് ആയിട്ട് ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്ന ടൈം തന്നെയാണ്. പല രീതിയിലുള്ള പ്രഡിക്ഷൻസ് വരുന്നുണ്ട്. പല രീതിയിലും ഈ പറഞ്ഞ പോലെ ഫാൻസ്, കൊൽക്കത്ത ഫാൻസ് ആ രീതിയിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട്. ബിക്കോസ് ദിസ് പെർട്ടിക്കുലർ ഗെയിം ഈഡൻ ഗാർഡൻസിൽ വെച്ചാണ്, കൊൽക്കത്തയിൽ വെച്ച് തന്നെയാണ് കളി നടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ആവേശം നമുക്ക് സ്റ്റേഡിയത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ആവേശം ദേ ഇവിടെ കൊൽക്കത്ത ഫാൻസും എനിക്ക് മെസ്സേജായിട്ട് അയക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഫേവറേറ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ നിങ്ങളുടെ ടീംസിനെയൊക്കെ തന്നെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ടീംസിനെയൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്തോളൂ. ആസ് ഓഫ് നൗ 13th over ദാ അവസാനിക്കാനായിട്ട് പോകുന്നു. 2 balls മാത്രമാണ് ബാക്കിയുള്ളത്. 123 runs, 3 wickets നഷ്ടത്തിൽ കൊൽക്കത്ത ടീം. ഇനി ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. അതിനുശേഷം ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് ഉണ്ടാവുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. This is Qatar's favorite and happiness frequency 91.7 FM. Kete kete kutu kudam.

0: ആളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
2: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ അംറാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മതർ കദീം, ഡൈസോ ജപ്പാൻ.
3: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
2: Golden, flaky, irresistible snacks, croissant from Cubic, baked to perfection, filled with delicious chocolate anytime, snacks time.
4: And
2: Grand Mall Hypermarket,
5: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
6: One seven evenings.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7 FM.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Welcome back once again. Radio Sona 91.7 FM il idu 917 evenings at a time. Sandeep aanu koodi ullathu. Oru paadu beautiful trackukalokke ingane kettondirikkayirunnu. Ayinte koode thanne IPL visheshangalokke ingane paranju poyumbo പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു കുസൃതിയാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഖത്തറിൽ ഒരുപാട് നല്ല പാട്ടുകാരുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പാട്ടുകാരെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ പെട്ടെന്ന് ഈ ഒരു പോർഷൻ കേൾക്കുമ്പോഴൊക്കെ മനസ്സിലോട്ട് ആദ്യം ഓടി വരുന്നത് ശ്രേയാ ഘോഷാലാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കുറച്ചെങ്കിലും പാടിയെടുക്കാനായിട്ട് ആർക്കെങ്കിലുമൊക്കെ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് കാട്ടാളൻ സിനിമയുടെ ടിക്കറ്റ്സ് ആണ്. ഞാൻ ആ ഒരു ടിക്കറ്റ് കുറച്ച് മുന്നേ ചോദിച്ച ഒരു ചോദ്യം, ആ ഒരു ചോദ്യത്തിൻ്റെ ബേസിലൊക്കെ തന്നെ ഒത്തിരി പേര് എനിക്ക് ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു ഉത്തരം ബേസ് ചെയ്തിട്ടുള്ള ലക്കി വിന്നേഴ്സ് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി വിന്നേഴ്സിനെ ഒന്ന് നോക്കാനായിട്ട് ഞാൻ പോവുകയാണ്. അപ്പം എന്താ ഈ പ്ലേ ചെയ്യുന്ന മ്യൂസിക് പോർഷൻ കേട്ട് പാടിത്തരാനായിട്ട് ആർക്കെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്ത് അയക്കാനായിട്ട് മറക്കണ്ട. അതല്ല എനിക്കിനി വിളിച്ച് പാടിത്തരാനുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്ന് മനസ്സിലുണ്ടെങ്കിൽ വിളിക്കാനും മറക്കണ്ട. 444-444-917 ലേക്ക്. അപ്പൊ എനിക്ക് കേൾക്കേണ്ട മ്യൂസിക് പോർഷൻ ഇതാണ് കേട്ടോ.

പോർഷൻ പാടി മുഴുവനായിട്ട് പാടി ഒപ്പിച്ചില്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒന്ന് മൂളി ഒപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റും. ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കുക എന്നുണ്ടെങ്കിൽ ദാ ചലഞ്ച് ഇസ് ഓൺ. അപ്പോൾ ലക്കി വിനേഴ്സിനെ കാത്ത് കാട്ടാളൻ സിനിമയുടെ ടിക്കറ്റ്സ് ആണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് തന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്. പെട്ടെന്ന് സമയം എന്താ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പെട്ടെന്ന് ആ ഒരു പാട്ട് പാടി അയക്കാനായിട്ട് മറക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ വിളിച്ച് പാടാൻ ധൈര്യമുണ്ടെങ്കിൽ 444-9917 ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഇപ്പോൾ തൽക്കാലം മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: ഐ പി എൽ അപ്ഡേറ്റിനെ പറ്റി അറിയാൻ ഒരുപാട് പേരിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പൊ ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയാന്ന് വിചാരിച്ചു. ആൻഡ് ബിഫോർ ഐ ലീവ് ദ ഇവിടെ ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നു. ബ്രോ പാട്ട് പാടാൻ പറ്റൂല ബ്രോ, വേറൊരു ചോദ്യം ചോദിച്ചൂടെ? അപ്പൊ നാളെ നമുക്ക് ചോദ്യത്തിലോട്ടൊക്കെ സെറ്റിംഗ് നടത്താം. ഇപ്പൊ എന്തായാലും കൊൽക്കത്ത ആൻഡ് ഓൾസോ ഡൽഹി ദ ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു മാച്ച് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 70th ഐ പി എൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് നടക്കുമ്പോൾ ദ ഈ ഒരു അപ്ഡേറ്റിനിടയ്ക്ക് നഷ്ടമായിരിക്കുന്ന മറ്റൊരു വിക്കറ്റ് കൂടിയാണ്. ആൻഡ് ആ ഒരു വിക്കറ്റിന്റെ നഷ്ടം പറയുമ്പോൾ 17 overs ആണ് പൂർത്തിയാകുന്നത്. 154 runs 8 wickets നഷ്ടത്തിൽ കൊൽക്കത്ത ടീം. സോ കൊൽക്കത്ത ആൻഡ് ഓൾസോ ഡൽഹി രണ്ടുപേരും കൂടെ തന്നെ അതിഗംഭീരമായിട്ടുള്ള ആ ഒരു മാച്ച് ഇന്ന് പങ്കുവെച്ചുകൊണ്ട് 16 balls നിന്നും 50 runs സ്വന്തമാക്കാൻ കൊൽക്കത്തയ്ക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യം. ഓഫ് കോഴ്സ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പിക്ചർ എപ്പോ വേണമെങ്കിലും മാറിക്കൊണ്ടേയിരിക്കാം. അപ്പൊ ആ ഒരു പിക്ചർ മാറുമോ ഇല്ലയോ അറിയാനായിട്ട് നിങ്ങളെ പോലെ തന്നെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. ലെറ്റ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ഗോ. എന്തായാലും അപ്ഡേറ്റ്സ് ദാ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ഞാൻ ഇതുവരെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായി വരുമ്പോൾ വരുൺ ചക്രവർത്തി ആൻഡ് ഓൾസോ യാഗി ആണ് ഓൺ ക്രീസ്. ഇപ്പൊ കാർത്തിക് യാഗി ഓൺ ക്രീസ് ഉണ്ട്. രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഇപ്പൊ വന്നേക്കുന്ന പുതിയതായിട്ട് വന്ന ആൾക്കാരാണ്. ബിക്കോസ് ബാക്ക് ടു ബാക്ക് ആ ഒരു വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. 8 wicketsോളം നഷ്ടപ്പെട്ടു. ഇനി കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് ആ 20 overs കളിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ 18th over ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്നു എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ മറ്റൊരു വിക്കറ്റ് കൂടെ, അതായത് കാർത്തിക് യാഗിയുടെ വിക്കറ്റ് കൂടെ നഷ്ടമാവുകയാണ്. 9 wickets നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കൊൽക്കത്ത ടീം ഇനി ഒരേ ഒരു വിക്കറ്റ് കൊണ്ട് 15 balls നേരിട്ട 49 runs സ്വന്തമാക്കുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് വെയിറ്റിംഗ് ആണെന്ന് അറിയാം. യെസ് ഈ ഒരു പോയിന്റിൽ ടെൻഷൻ ഇസ് ബിക്കമിങ് മോർ ആൻഡ് മോർ. യെസ് നമ്മുടെ സ്റ്റേഡിയം കൊൽക്കത്ത ഈഡൻ ഗാർഡൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്രഷർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ഫാൻസ് ഓഫ് കൊൽക്കത്ത എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വിജയമാണോ അതോ പരാജയമാണോ എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട് ഈ ഒരു പോയിന്റിൽ. തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോൾ വരുൺ ചക്രവർത്തിയെ ഇനി സപ്പോർട്ട് ചെയ്യാനെത്തുന്ന ലാസ്റ്റ് പ്ലെയർ ആരായിരിക്കും? ആ ലാസ്റ്റ് പ്ലെയറിൻ്റെ കയ്യിലാണ് കംപ്ലീറ്റ്. രണ്ടുപേരും കൂടെ കേട്ടോ, വരുൺ ആൻഡ് ഓൾസോ ഡ്യൂബേ ആണ്. എത്രത്തോളം അറിയില്ല എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത്. ബട്ട് ദെൻ 15 balls ആണ് ബാക്കിയുള്ളത്. 49 runs ഓൾമോസ്റ്റ് 18th over കംപ്ലീറ്റ് ആവുന്നു. 2 overs കൊണ്ട് അവർക്ക് ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റുമോ ഇല്ലയോ, ഇറ്റ്സ് എ വെരി ബിഗ് ക്വസ്റ്റ്യൻ ടു ബി ആൻസേർഡ്. ബട്ട് ദെൻ ഈ ഒരു പോയിന്റിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയുന്നു. നാളെ ഒരുപാട് വിശേഷങ്ങളും ഫണ്ടും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം മനോഹരമായിട്ടുള്ള മറ്റൊരു ട്രാക്കിലേക്ക്. ദിസ് ഇസ് സന്ദീപ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. നാളെ വീണ്ടും പാക്കലാം. ടാറ്റാ ടാറ്റാ ടാറ്റാ. Love you all. Take care. Bye-bye.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ dazzling new designsുമായി.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
5: you're home. Ellavarkum namaskaram, yan Vidhu Pradap.
6: Sukhamani nilav.
7: You're listening to
5: Radio Suno 91.7.

ലിസ്ണിംഗ് ടു റേഡിയോ സിനോ 91.7 FM, Qatar's favorite radio station.

0: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം. ഞാനും എന്റെ ആളും.
1: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: ആക്ഷൻ
1: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
2: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar.
4: And shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
5: Hi, this is Nadia.
6: ആയിരം
5: You're listening to Radio Sunno, Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.

റേഡിയോ സുനോ 91.7 FM. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.